0: വചനങ്ങളിലൂടെ.
1: ഞെരുക്കമുള്ളവനെ സഹായിക്കുന്ന ഏതൊരാൾക്കും അല്ലാഹു ഇഹത്തിലും പരത്തിലും അവന്റെ പ്രയാസങ്ങളിലും സഹായിക്കുന്നതാകുന്നു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

Radio Suno 91.7 FM. 91.7 FM. Qatar's favorite radio station.

रेडियो सुनो 91.7 FM, गदर्स फेवरेट रेडियो स्टेशन।

good morning. ഇന്ന് ജൂലൈ ഫസ്റ്റ് വെനസ്ഡേ മോർണിംഗ്. ഇത് റേഡിയോ സിനുവാണ് കൂടെ എത്തിയത് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. നല്ല പോസിറ്റീവ് ആയിട്ട് തന്നെ ഈ ഒരു ഡേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എല്ലാ ദിവസങ്ങളും നമ്മൾ പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് ഡേസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പക്ഷെ എന്നാലും നമുക്കൊരു പുതിയ മാസം തുടങ്ങുക എന്ന് പറയുമ്പോൾ ഒരു തുടക്കമാണല്ലോ. അപ്പൊ അത് കുറച്ചും കൂടി ഒരു സ്പെഷ്യൽ ആയിക്കോട്ടെ. ചിലപ്പോൾ നമ്മൾക്ക് ഓർമ്മ ഉണ്ടാവില്ല ഇത് പുതിയ മന്ത് ആണ്, അല്ലെങ്കിൽ ഇത് ആ ദിവസത്തെ ഫസ്റ്റ് ഡേ ആണ്, ഇതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. കലണ്ടറൊക്കെ നോക്കുന്നു, അല്ലെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. പലരും ബിസി ആയിട്ടുള്ള സമയത്ത് ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. ഇന്ന് ഏത് ഡേ ആണെന്ന് ചോദിച്ചാൽ ഇന്ന് മൺഡേ ആണോ, ട്യൂസ്ഡേ ആണോ, വെൻസ്ഡേ ആണോ എന്ന് സംശയത്തോടു കൂടിയിട്ടാണ് പലരും ചോദിക്കുന്നത് തന്നെ. എന്നാൽ അതേ സമയം ഇതെല്ലാം മനസ്സിൽ അപ് ടു ഡേറ്റ് ആയിട്ട് വെക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഓഫീസിലെല്ലാം കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ചിലർ അങ്ങനെയല്ല, അവർക്ക് ചിലപ്പോൾ ഇതെല്ലാം മാറിപ്പോവാറുണ്ട്. ഇന്ന് ഒന്നാം തീയതിയാണോ, രണ്ടാം തീയതിയാണോ, ഇത് ഏത് മാസമാണ്, ഒന്നും മനസ്സിലില്ലാത്ത ആൾക്കാരും ഉണ്ടാകും. എന്തായാലും അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇന്ന് ജൂലൈ ഫസ്റ്റ്, എല്ലാവർക്കും പുതിയൊരു ദിവസത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് അടിപൊളിയായിട്ട് ഈ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്.

നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഇഷ്ടത്തോടുകൂടി ചെയ്യുന്നതും ഇഷ്ടമില്ലാതെ നിർബന്ധിച്ച് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം എത്രത്തോളം വലുതാണെന്നറിയോ? റേഡിയോ സിനോ കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെയുള്ളത് ഞാൻ ചച്ചു. നമ്മൾ വളരെ ഇഷ്ടത്തോടുകൂടി ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാം അതിനകത്തുണ്ടാകും. നമ്മുടെ കഴിവുകൾ നമ്മൾ പരമാവധി അതിൽ പ്രയോജനപ്പെടുത്തും. നമ്മൾക്ക് എന്തൊക്കെയാണോ ആക്സസ് ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം നമ്മൾ പ്രയോജനപ്പെടുത്തും. ഏതെല്ലാം രീതിയിൽ അതിനെ മനോഹരമാക്കാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യും. അതായത് ആ ഒരു കാര്യം മാക്സിമം ഔട്ട്പുട്ട് കിട്ടാനായിട്ട് നമ്മൾ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം തന്നെ നമ്മൾ ചെയ്യാറുണ്ട്. അതേസമയം ഒരാൾ നിർബന്ധിച്ചിട്ടാണ് ഒരു കാര്യം ചെയ്യിക്കുന്നതെങ്കിലോ, ഈ പറഞ്ഞതിൻ്റെ 1% പോലും ആത്മാർത്ഥത അതിനകത്ത് നമ്മൾ കാണിക്കില്ല. അതായത് നമുക്ക് ഇഷ്ടമില്ലെങ്കിലത്തെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഇനിയിപ്പോൾ മറ്റൊരാൾ നമ്മളോട് പറഞ്ഞ കാര്യവും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ സന്തോഷത്തോടു കൂടിയിട്ടായിരിക്കും ചെയ്യാം. അതല്ലാതെ നിർബന്ധിച്ചിട്ടൊരു കാര്യം ചെയ്യിക്കുമ്പോൾ ഒരിക്കലും ആത്മാർത്ഥമായിട്ട് ആരും തന്നെ ചെയ്യില്ല. അപ്പം നമ്മളൊരാളൊരു കാര്യത്തിന് നിർബന്ധിക്കുമ്പോൾ ഇത് മനസ്സിൽ വയ്ക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം ആത്മാർത്ഥതയോടുകൂടി ഇഷ്ടമില്ലാത്ത കാര്യം നമ്മളെന്നല്ല ആരും ചെയ്യില്ല. റേഡിയോസിനുമാണ് കേൾക്കുന്നത്, സ്റ്റേ ട്യൂൺഡ്.

പ്രതീക്ഷകളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് അല്ലെ. റേഡിയോസിനുമാണ് കേൾക്കുന്നത് കൂടെയുള്ളത് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. നമ്മൾക്ക് ഓരോ ദിവസവും പ്രതീക്ഷകളാണ്, ഓരോ നിമിഷവും നമുക്ക് പ്രതീക്ഷകളാണ്. പുതിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ തന്നെ ഒരു റുട്ടീൻ ഉണ്ടാകും. ഇന്നിപ്പോ 1st തീയതി ചിലപ്പോൾ സാലറി ക്രെഡിറ്റ് ആവുന്ന ദിവസമായിരിക്കും, അതിൻ്റെ ഒരു ഹാപ്പിനെസ് നമുക്ക് ഉണ്ടാകും. പക്ഷെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇത് കിട്ടുന്നതിനേക്കാൾ സ്പീഡിലായിരിക്കും ഇത് സ്പ്രെഡപ്പ് ആയിട്ട് പോകുന്നുണ്ടാവുക. പലയിടത്തു നിന്നും ഇങ്ങനെ വലിയായിരിക്കുമല്ലോ, അവസാനം 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് തന്നെ എന്തായിരിക്കും അവസ്ഥ. അപ്പൊ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ഇന്ന് മന്ത് സ്റ്റാർട്ടിംഗ് ആണ്, അപ്പൊ നമുക്കറിയാം ഇന്ന് ഇന്ന കാര്യങ്ങൾ നമുക്ക് സംഭവിക്കുന്നു. അതൊന്നും മാറിപ്പോയി കഴിഞ്ഞാൽ, അതായത് എന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ചില്ലറ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യത്തിലും അത് റിഫ്ലക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. നമുക്ക് പല പല ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങും. ആദ്യമൊക്കെ നമ്മൾ അതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ മുന്നോട്ട് പോകുമെങ്കിലും പോകെ പോകെ അത് വളരെ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, പൊതുവെ എന്താ ചെയ്യുക, അങ്ങനെ നമ്മൾക്കൊരു റുട്ടീനായിട്ടുള്ള കാര്യങ്ങളിൽ മാറ്റം വരുമ്പോൾ. റേഡിയോസിനുമാണ് കേൾക്കുന്നത്, സ്റ്റേ ട്യൂൺഡ്.

ലൈഫിൽ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാന്നുള്ളൊരു ധൈര്യം ഉണ്ടാവില്ലേ? കേൾക്കുന്നത് റേഡിയോസിനോ കൂടെ ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. നമുക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടാകും, പക്ഷെ എന്തോ ഒരു ധൈര്യക്കുറവ്, അല്ലെങ്കിൽ നമ്മൾക്കൊരു യാത്ര ചെയ്യണമെന്നുണ്ടാകും, പക്ഷെ നമ്മുടെ കൂടെ വരാനൊരാളില്ല, ഒറ്റയ്ക്ക് പോകാനുള്ളൊരു ധൈര്യവും നമ്മൾക്ക് ഇല്ല. അപ്പൊ അതിനെല്ലാം സപ്പോർട്ട് ചെയ്ത ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്ത് ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്ന് ആലോചിച്ചൊക്കെ. അത് യാത്ര മാത്രമല്ല, നമ്മുടെ ഒരുപാട് നമ്മൾക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും പല പല ഇഷ്ടങ്ങൾ ഉണ്ടാകും. ആ ഇഷ്ടങ്ങൾക്കെല്ലാം കൂട്ടു നിൽക്കുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആ ഒരു ലൈഫ് വളരെ മനോഹരമായിരിക്കും. തീർച്ചയായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാവരും തമ്മിലുണ്ടാകും, പാർട്ട്നേഴ്സ് തമ്മിലുണ്ടാകും, ഫ്രണ്ട്സ് തമ്മിലുണ്ടാകും, പിന്നെ പേരൻസും കുട്ടികളും തമ്മിലുണ്ടാകും, എല്ലാവരും തമ്മിലും ഉണ്ടാകും. പക്ഷെ എന്നിരുന്നാൽ കൂടി അവര് പോസിറ്റീവായിട്ടുള്ള ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, നമുക്ക് നല്ല ധാരണ ഉണ്ടാകും ഇത് പോസിറ്റീവായിട്ടുള്ള ആർഗ്യുമെന്റ്സ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് നമ്മളെ കൺവിൻസ് ചെയ്യുന്നതാണെന്നൊക്കെ നമുക്ക് ബോധ്യം ഉണ്ടാകും. അല്ലാത്തതെല്ലാം വേസ്റ്റാണ്. അപ്പൊ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്, അല്ലെങ്കിൽ നമ്മളങ്ങനെ ഒരു സപ്പോർട്ടാവാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

0: This is Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by ee avathi kalathu ningalude priyappettavarku oru gift nalgi surprise cheyyam Malabar Golden Diamonds il ninnum oro diamond alengil precious gem jewelry purchase nodoppam needu free cash vouchers oppam paliya swarnabharanangal exchange cheyyam oru nashtavum koodade
2: in association with
3: commercial bank we are saving more turns dreams into reality commercial banks 5 million riyals dream dream bigger
4: Naseem Healthcare Naseem Surgical and Medical Center Searing Road Healthy Smiles Anytime For more information call 4411133
5: And Lulu Hypermarkets Supermarkets and Department Stores Where the world comes to shop
6: Just feel like you're
7: ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം എല്ലാവർക്കും സ്നേഹത്തോടു കൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക് പുതിയൊരു മാസമല്ലേ എത്ര പെട്ടെന്നാണ് നമ്മൾ അടുത്തൊരു മാസത്തിലേക്ക് ഇതാ വന്നു കഴിഞ്ഞിട്ടുണ്ട് ജൂലൈ 1st ബുധനാഴ്ച ദിവസമാണ് അപ്പം ഈ ഒരു ഫസ്റ്റ് ഡേ തന്നെ ജൂലൈ മാസത്തിലെ ഏറ്റവും നല്ലൊരു ഡേ ആയിട്ട് ലൈഫിൽ മാറട്ടെ എന്നുള്ള നല്ലൊരു ആശംസ നൽകിക്കൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഇന്നത്തെ മോർണിംഗിനെ എങ്ങനെ വിശേഷിപ്പിക്കാം എംബാപ്പേ മോർണിംഗ് എന്ന് പറയണോ ഹാലൻഡ് മോർണിംഗ് എന്ന് പറയണോ രണ്ടുപേരെ മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും പറയേണ്ടി വരും കാരണം ഇപ്പോൾ ഉള്ള മോർണിങ്ങുകളൊക്കെ ഫുട്ബോളിൻ്റെ വിശേഷത്തിലോടുകൂടിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തായി മാച്ച് എവിടം വരെ എത്തി അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് സെർച്ച് ചെയ്ത് പോകുന്നുണ്ടാവുക അപ്പോൾ തീർച്ചയായിട്ടും അതിഗംഭീരമായിട്ട് ഡബിൾ അടിച്ച് എംബാപ്പെ ഇങ്ങനെ തകർക്കുന്നൊരു കാഴ്ച നമ്മൾ വീണ്ടും കണ്ടു സ്വീഡനെ അല്ലെങ്കിൽ സ്വീഡിഷ് കോട്ടയൊക്കെ തകർത്തുകൊണ്ട് ഫ്രാൻസ് പ്രീ ക്വാർട്ടറിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു ഒരു ഒരു വിശേഷം ഒരു ഫ്രഞ്ച് പടയോട്ടം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും റൗണ്ട് ഓഫ് 32 സ്വീഡനെ ഏകപക്ഷീയമായിട്ടുള്ള 3 goals ഫ്രാൻസ് പരാജയപ്പെടുത്തി കഴിഞ്ഞിട്ടുള്ളത് 2 goals സൂപ്പർ സ്ട്രൈക്കർ കിലിയൻ എംബാപ്പി ലയണൽ മെസ്സിക്കൊപ്പം എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു വിശേഷം കൂടിയുണ്ട് ഈ ലോകകപ്പിൽ 2 6 goals അവർ സ്വന്തമാക്കിയിട്ടുള്ളത് അപ്പം ഈ ഒരു ഗോൾഡൻ ബൂട്ടിനായിട്ടുള്ള ആ ഒരു തകർപ്പൻ പോരാട്ടത്തിൽ ആരായിരിക്കും മുന്നിലേക്ക് എത്തുക അത് നമ്മളെ സംബന്ധിച്ച് എന്താ പറയുക ഭയങ്കര കൗതുകത്തോടുകൂടി ഭയങ്കര ആകാംക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ പ്രഡിക്ഷൻ എന്താണ് ആരായിരിക്കും ഈ വേൾഡ് കപ്പിൽ ഏറ്റവും അധികം ഗോളുകൾ സ്വന്തമാക്കാനായിട്ട് പോകുന്നത് ഒന്ന് മെസ്സേജിൽ പറയാം 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ കൂടി പോരട്ടെ കൂടെ ഇന്നത്തെ ദിവസത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ടുണ്ടാവും ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക എല്ലാം ഏറ്റവും മനോഹരമായി മാറട്ടെ ഈ ബുധനാഴ്ച ദിവസം ലൈഫിലെ ഏറ്റവും നല്ലൊരു ഒരു ദിവസമായി മാറട്ടെ എന്നുകൂടി സ്പെഷ്യലി വിഷ് ചെയ്തുകൊണ്ട് ഈ ഒരു ചോദ്യത്തിൻ്റെ മറുപടി കൂടി നിങ്ങൾക്ക് പറയാവുന്നതാണ് കേട്ടോ ഇത്തവണത്തെ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ സ്വന്തമാക്കുന്നത് ആരായിരിക്കും എന്നുള്ളതാണ് ചോദ്യം മെസ്സേജിൽ പറഞ്ഞോളൂ 5000917 എന്ന നമ്പറിലേക്ക് ദോസ്ത് മൂവിയിലെ പാട്ട് വരുന്നു സമയം 6 കഴിഞ്ഞ് 4 മിനിറ്റാണ് മോർണിംഗ് സവാരിയാണ് ഞാൻ നിസ നിങ്ങൾക്കൊപ്പം

ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.

ഇവൻ മര്യാദ രാമൻ എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ ഇപ്പൊ കേട്ട് കഴിഞ്ഞ കേട്ടോ. സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ നിങ്ങളുടെ എല്ലാവരുടെയും നല്ല മെസ്സേജുകൾ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരെ മെസ്സേജിൽ നിന്നാണല്ലോ നമ്മളുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അങ്ങോട്ട് അടിപൊളിയായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നേരെ നമ്മൾ മെസ്സേജുകളിലേക്ക് പോവാണ്. ഷാജു ശ്രീധരുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. അബി ചക്കു, ആളുടെ ഒരു മോർണിംഗ് മെസ്സേജ് ഉണ്ട്. വെരി ഗുഡ് മോർണിംഗ്. ഷാജഹാൻജി മെസ്സേജ് പറയുന്നുണ്ട്, ഗുഡ് മോർണിംഗ് പറയുന്നു. മണി മച്ചിങ്ങൽ, ഗുഡ് മോർണിംഗ്. എൻ്റെ എല്ലാ ചങ്കുകൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തത്ത, അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ് നിസ, വെരി ഗുഡ് മോർണിംഗ്. ഇറ്റ്സ് മൈ ബർത്ത്ഡേ ടുഡേ. ഓ അടിപൊളി. ഓക്കെ, എനിക്ക് പേര് കൂടി ഒന്ന് പറഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. VI എന്ന് പറയുന്ന അക്കൗണ്ടാണിത്. ഓക്കെ, പേര് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. VI എന്നുള്ള അക്കൗണ്ടാണ്. പേരൊന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. ഇപ്പം കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ്, വിശാലാണോ, ഞാനൊന്ന് പഴയ മെസ്സേജുകളൊന്ന് വായിച്ചു നോക്കുമായിരുന്നു കേട്ടോ. വിശാലാണെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഇന്ന് ബർത്ത്ഡേ തകർപ്പനായിട്ട് സെലിബ്രേറ്റ് ചെയ്യും. നമ്മളുടെ എല്ലാവരുടെയും സ്നേഹം നിറഞ്ഞ വളരെ വളരെ സ്പെഷ്യലായൊരു ഹാപ്പി ബർത്ത്ഡേ ദ വിഷ് ചെയ്യുന്നു കേട്ടോ.

ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ വിശാൽ, ഗംഭീരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യൂ കേട്ടോ. പ്രദീപിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പ്രദീപ്. അരുണിന്റെ ഒരു വോയിസ് നോട്ടുണ്ട്, ഞാനത് കേൾക്കാം കേട്ടോ അരുൺ. ഉമേഷിന്റെ ഗുഡ് മോർണിംഗ് ടു ഓൾ, ഹാവ് എ നൈസ് ഡേ എന്നുള്ള മെസ്സേജ് എത്തിയിട്ടുണ്ട്. രാജേഷ് മട്ടക്കൽ ഗുഡ് മോർണിംഗ് പറയുന്നു, ടോപ്പ് മെസ്സി തന്നെ. അതിനിപ്പോൾ കൂടുതലൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രഭു മാടമ്പിക്കാട്ടിൽ ആളുടെ പ്രഡിക്ഷനൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഫൈനലും ആൾ പ്രഡിക്റ്റ് ചെയ്യുന്നു, അർജന്റീന വേഴ്സസ് ഫ്രാൻസ് തന്നെയായിരിക്കും 2022 റിപ്പീറ്റ് ചെയ്യും എന്നുള്ളതാണ് പ്രഭു മാടമ്പിക്കാട്ടിലിൻ്റെ ഇതുവരെയുള്ള ഒരു എന്താ പറയുക, പ്രഡിക്ഷൻ എന്ന് പറയുന്ന അടിപൊളി. അപ്പം മെസ്സി തന്നെ ആയിരിക്കും ടോപ്പ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് പറയുന്നു. നീതി മോഹൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. അദ്ദേഹത്തിൻ്റെ നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് സിസ്, ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ എന്ന് പറഞ്ഞിട്ട് റിയാസ് എത്തിയിട്ടുണ്ട്. വിജീഷ് എല്ലാവർക്കും ഒരു നല്ല മോർണിംഗ് വിഷ് ചെയ്യുന്നുണ്ട്. വിജയൻ RS എത്തിയിട്ടുണ്ട്. ഈ ദിവസത്തിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും ഒക്കെ എനിക്ക് ആ ഒരു ലിസ്റ്റ് ഫുൾ അയച്ചു തന്നിട്ടുണ്ട്. ഈ ദിവസത്തിന് എന്തൊക്കെ പ്രത്യേകതകളുണ്ടെന്നുള്ളത് അറിയാനായിട്ട് ഞാൻ ഗൂഗിൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, നേരെ വിജയൻ RS മെസ്സേജ് നോക്കിയാൽ മാത്രം മതി. ഓക്കെ, ചില സമയത്ത് അത് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളും ആവാറുണ്ട് കേട്ടോ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. പിന്നെ രവിശങ്കർജിയുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് അദ്ദേഹത്തിന് പറയുന്നു. കൂടെ നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും ഇന്നൊരു ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറി അങ്ങനെ സ്പെഷ്യൽ വിഷസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൂടി ഒന്ന് മെസ്സേജിൽ പറയാവുന്ന സമയമാണ് കേട്ടോ. സുനീഷ് കുമാറിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് സുനീഷ് കുമാറിന്, നമ്മൾ സ്നേഹത്തോടു കൂടി പറയുന്നു. കൂടെ ഒരു വിഷസ് കൂടി വന്നിട്ടുണ്ടല്ലോ. മുഹമ്മദ് എൻകെയാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ടുഡേ ഫസ്റ്റ് ബർത്ത്ഡേ ഓഫ് മൈ ട്വിൻസ്, ഓക്കെ, ഹാദി ആൻഡ് ഹാനി, പ്ലീസ് വിഷ് ദം എന്ന് പറയുന്നു. ഹാദിയുടെയും ഹാനിക്കും നമ്മളുടെ എല്ലാവിധ ആശംസകളും വളരെ വളരെ സ്പെഷ്യലായിട്ട് അറിയിക്കുന്നു. നമ്മളുടെ സ്നേഹം നിറഞ്ഞ ആശംസകൾ രണ്ടുപേർക്കും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത്, ഹായ് ഞാൻ റിയാസ് അല്ല കേട്ടോ. ഓക്കെ, ഹേ ഹായ് ഞാൻ റിയാസ് ഞാൻ അല്ലാട്ടോ. ഓക്കെ, എന്താണ് ഉദ്ദേശിച്ചത്? റിയാസ് പന്തലിങ്കിലും മോർണിംഗ് വിഷ് ചെയ്യുന്നു. ഓക്കെ, നേരത്തെ റിയാസ് കൂർഗായിരുന്നു. ഓക്കെ, ആദ്യം മെസ്സേജ് അയച്ച റിയാസ് കൂർഗിൽ നിന്നാണ് മോർണിംഗ് വിഷ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഈ റിയാസ് റിയാസ് പന്തലിങ്കിൽ. ഓക്കെ, റിയാസ് എ ഗുഡ് മോർണിംഗ്, ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ്, ഓക്കെ, എനിക്കും അയ്യ, രവിശങ്കർജി VI എന്നാണ് അക്കൗണ്ടിൻ്റെ പേരെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പേരുകൾ എന്തൊക്കെയായിരിക്കും എന്ന് ആളൊന്ന് ഗസ് ചെയ്യുന്നുണ്ട് കേട്ടോ. വിശാൽ, വിനയ്, വിക്ടർ, വിൻസെൻറ്റ്, വിമൽ, അടിപൊളി. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ വിശാൽ എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്നാലും വിശാലിന് നമ്മളുടെ എല്ലാവരുടെയും സ്നേഹം നിറഞ്ഞു ഒരിക്കൽ കൂടി സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു. കൂടെ ഹാദിക്കും ഹാനിക്കും നമ്മളുടെ സ്നേഹം നിറഞ്ഞ സ്പെഷ്യൽ വിഷസ് പറഞ്ഞുകൊണ്ട് നേരെ നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. അതിനുശേഷം ഞാൻ ബാക്കി മത്സരങ്ങളുടെ അപ്ഡേറ്റുകളും ബാക്കി വിശേഷങ്ങളൊക്കെ എനിക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. അതിന് മുൻപായിട്ട് നമുക്ക് അടുത്ത പാട്ടൊന്ന് കേട്ട് ആസ്വദിച്ചിട്ട് വേഗം വേഗം തിരിച്ചു വരാം. പന്തേ കോഴി എന്ന സിനിമയിലെ പാട്ടാണ് ഇപ്പം ദാ നിങ്ങൾക്ക് അരികിലേക്ക് വരുന്നത്. സുജാത ചേച്ചിയുടെ മനോഹരമായ ശബ്ദത്തിലാണ് ഈ പാട്ട് നമ്മൾ കേൾക്കുന്നത് കേട്ടോ.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു വിഷസ് കൂടി എത്തിയിട്ടുണ്ട്. നൌഷാദാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഗുഡ് മോർണിംഗ്, എന്റെ മകൻ മുഹമ്മദ് നസീബിന്റെ 13-ാമത്തെ ബർത്ത്ഡേ ആണെന്ന്. അപ്പൊ ആൾക്കൊരു സ്പെഷ്യൽ വിഷസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് നൌഷാദിന്റെ ആ ഒരു സ്പെഷ്യൽ മെസ്സേജ് എത്തിയിട്ടുള്ളത്. അപ്പൊ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന മുഹമ്മദ് നസീബിന് നമ്മളുടെ എല്ലാവരുടെയും സ്നേഹത്തോടു കൂടിയുള്ളൊരു ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ.

0: അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ നമ്മളും വിഷ് ചെയ്യുന്ന ഒരിക്കൽ കൂടി അപ്പോൾ സന്തോഷമായി കാണുന്നു വിചാരിക്കുന്നു. ഇനിയിപ്പോൾ എന്തായാലും സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാത്തിൻ്റെ ഒരു മിക്സാണ് ഫുട്ബോൾ എന്ന് പറയുന്നത് അല്ലേ.
1: Every goal, every match, every moment of

0: World Cup 2026. Brought to you by Valvoline by Aramco, the original motor oil. Proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
1: In association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
3: അങ്ങനെ മറ്റൊരു മത്സരത്തിൽ ലോകകപ്പ് റൗണ്ട് ഓഫ് 32 പോരാട്ടത്തിൽ ആഫ്രിക്കൻ കരുത്തരായിട്ടുള്ള ഐവറി കോസ്റ്റിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് നോർവേ പ്രീ ക്വാർട്ടറിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്നിനെതിരെ 2 goals നോർവേയുടെ ആ ഒരു വിജയം സംഭവിച്ചത്. 39th minute വീണ ഗോൾ നമ്മുടെ ന്യൂസ, ഒപ്പം തന്നെ സൂപ്പർ സ്ട്രൈക്കർ എർലിംഗ് ഹാലണ്ട്, ഇവർ രണ്ടുപേരുമാണ് നോർവേക്ക് വേണ്ടിയിട്ട് ആ ഒരു ഗോളുകൾ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഐവറി കോസ്റ്റനായിട്ട് അമദ് ദിയാലോ എന്ന് പറയുന്ന പ്ലെയർ അവർക്ക് വേണ്ടിയിട്ട് ഗോൾ മടക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ജൂലൈ 5 നടക്കുന്ന പ്രീ ക്വാർട്ടറിലാണ് ഇനിയിപ്പോൾ അടുത്തൊരു പോരാട്ടത്തിനായിട്ട് നോർവേ തയ്യാറെടുക്കുന്നത്. അവിടെ നമുക്കറിയാനായിട്ട് സാധിക്കും എന്താകും എന്നുള്ളത്. കാരണം ജൂലൈ 5 നടക്കുന്ന പ്രീ ക്വാർട്ടറിൽ ആരാണ് നോർവേയുടെ എതിരാളികൾ എന്നറിയാമോ? ബ്രസീലാണ് കേട്ടോ. അപ്പോൾ എന്താകും എന്നുള്ളത് നമുക്ക് നോക്കാം, എങ്ങനെയായി തീരും എന്നുള്ളത് ആ ഒരു മത്സരം എന്താകും എന്നുള്ളത്. തീർച്ചയായിട്ടും ബ്രസീലിന് കൂടുതൽ ആധിപത്യം ഉണ്ടാകാം സാധ്യതയുള്ളതായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം ആ ഒരു മത്സരത്തിന് വേണ്ടിയിട്ടും. പ്രീ ക്വാർട്ടറിൽ നോർവേ ആണോ ബ്രസീലാണോ എന്നുള്ളത് ഈ പറഞ്ഞ പോലെ നമുക്ക് പെട്ടെന്ന് തോന്നുമെങ്കിലും മത്സരമാണ്, നമുക്കൊന്നും അങ്ങനെ അങ്ങോട്ട് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റില്ല എങ്ങനെയായിരിക്കും അത് മുന്നോട്ട് പോവുക എന്നുള്ളത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്നുള്ളതാണ്. അതിഗംഭീരമായിട്ട് ബ്രസീൽ വേഴ്സസ് നോർവേ മത്സരം കൂടി നമ്മൾ കാണാനായിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഐവറി കോസ്റ്റിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് പ്രീ ക്വാർട്ടറിലേക്ക് നോർവേ കടന്നു കഴിഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു നോർവേയുടെ അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസുകളിൽ ഒന്ന് തന്നെയായിട്ട് നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കും. ഇനി എന്തായാലും അടുത്ത മത്സരത്തിനായിട്ടും നമുക്ക് കാത്തിരിക്കാം എന്നാണ് ഈ സമയത്ത് പറയാനായിട്ടുള്ളത്. കൂടെ നിങ്ങളുടെ ഡിയർ വൺസിനുള്ള വിഷസും വിശേഷങ്ങളും എല്ലാം തന്നെ മെസ്സേജിൽ അയച്ചിട്ടോളൂ. 5000917 എന്ന നമ്പറിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. ഇനി കേൾക്കാൻ പോകുന്ന പാട്ട് നമ്മുടെ സർവമായ മൂവിയിലെ മായാജാലമേ. പലരുടെയും ഒരു ഫേവററ്റ് ട്രാക്കുകളിൽ ഒന്നാണ് ഈ ഒരു പാട്ട്. പ്രത്യേകിച്ച് ഇത് മോർണിംഗ് ടൈമിൽ കേൾക്കാനായിട്ട് പറ്റിയൊരു പാട്ട്. കേൾക്കാം സർവമായയിലെ മായാജാലമേ.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and App Store. സഫാരിയിൽ 10, 20, 30 തുടങ്ങി തെരഞ്ഞ് നമ്മുടെ കസ്റ്റമർ ട്രോളിയുമായി മുന്നോട്ട് കുതിക്കുകയാണ്. നേരെ ഗ്രോസറി സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് ട്രോളിയിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് നേരെ കോസ്മെറ്റിക് സെക്ഷനിലേക്ക്. വാട്ട് എ മൂവ്!
2: ആവേശത്തോടെ ഷോപ്പ് ചെയ്യും, കാരണം സഫാരിയിൽ ജൂൺ 29 മുതൽ 10, 20, 30 ആരംഭിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഐടി തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം. ഒപ്പം നറുക്കെടുപ്പിലൂടെ 30 ബെസ്റ്റ് ട്യൂൺ കാറുകൾ സ്വന്തമാക്കാനും അവസരം.
3: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
4: Let's play football.
5: Football Mania.
2: എതിരാളികളുടെ തന്ത്രങ്ങൾ മുൻകൂട്ടി വായിച്ചറിയുന്ന തന്ത്രജ്ഞൻ, കളിക്കാരെ കൃത്യമായി ട്യൂൺ ചെയ്ത് മികച്ച ഫോം പുറത്തെടുക്കുന്ന മാന്ത്രികൻ, അതാണ് കാർലോ ആഞ്ചലോട്ടി. 2026 ഫുട്ബോൾ ലോക കിരീടം ലക്ഷ്യമിട്ടാണ് 1965 ശേഷം ആദ്യമായി ബ്രസീൽ ഒരു വിദേശ പരിശീലകനെ നിയമിക്കുന്നത്. ഒരു വിള്ളൽ പോലും വീഴ്ത്താത്ത പാറ പോലെയുള്ള പ്രതിരോധം, എതിർപാളയം തകരുന്ന മൂർച്ചയേറിയ മുന്നേറ്റം, ഇത് എക്കാലവും ആഞ്ചലോട്ടിയുടെ പ്രധാന ടാക്ടിക്സ് ആയിരുന്നു. യൂറോപ്പിലെ പ്രധാന 5 കിരീടങ്ങൾ സ്വന്തമാക്കിയ ഏക പരിശീലകനാണ് ആഞ്ചലോട്ടി. ഒപ്പം 5 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ എന്ന റെക്കോർഡും ഈ ഇറ്റലിക്കാരന് സ്വന്തമാണ്. എത്ര വലിയ ചലഞ്ചും നേരിട്ട് വിജയം കൊയ്യാനുള്ള ആഞ്ചലോട്ടിയുടെ അസാധാരണ മികവ് ബ്രസീലിന്റെ തുറപ്പുചീട്ടാണ്.
4: Let's play football.
5: Football Mania.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
6: Just feel like you're
7: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി കേട്ടു പോകുന്ന ടൈമാണ്. റിയാസ് പറയുന്നത് ഇന്ന് ഫ്രണ്ട് പ്രജിത്തിന്റെ ബർത്ത്ഡേ ആണ്, സോ ഒരു വിഷസ് കൊടുക്കാൻ പറയുന്നു. അപ്പൊ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന പ്രജിത്തിന്, റിയാസിന്റെ ഫ്രണ്ടിന് എല്ലാവിധ ആശംസകളും വളരെ വളരെ സ്പെഷ്യൽ ആയിട്ട് പറയുന്നു. നെക്സ്റ്റ് ജൂലൈ, ജസ്റ്റ് ലവ് യുവർ സെൽഫ്. ആ അടിപൊളിയാണല്ലോ. ഇത് ആരാണ് അയച്ചിരിക്കുന്നത്? ബിനോയ് പാറന്നൂരാണ് അയച്ചു തന്നിട്ടുള്ളത്. അടിപൊളി നല്ലൊരു ഫോട്ടോയൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് അടി നല്ലൊരു പോസ്റ്ററൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് ബിനോയ്. ഒരു നല്ല ഡേ ബിനോയ്ക്കും വളരെ വളരെ സ്പെഷ്യലായിട്ട് വിഷ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിഷസും വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മെസ്സേജിൽ പറയാവുന്നതാണ്. ഗുഡ് മോർണിംഗ് നിസോയ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സനീഷ് എത്തിയിട്ടുണ്ട്. വെരി വെരി വെരി ഗുഡ് മോർണിംഗ്, ഒരു നല്ല ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. ഹായ് നിസ, ഇന്ന് ജൂലൈ 1 ഈ മാസത്തെ 1-ാമത്തെ ഗുഡ് മോർണിംഗ്. അതാണ് ഈ മാസത്തെ 1-ാമത്തെ ഗുഡ് മോർണിംഗ്. ഇഫ്തിഹാറുദ്ദീനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കുന്നു. സുഖമായിട്ട് പോകുന്നു, അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ പുതിയൊരു മാസത്തിൻ്റെ തുടക്കമാണ്, എല്ലാവരുടെയും ലൈഫ് അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് പറയുന്നു. ഇന്നലെ നമ്മൾ വാട്സപ്പിൽ, എനിക്ക് തന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെ ഈ സമയത്ത് ഞാൻ പറഞ്ഞൊരു വിശേഷം ഉണ്ടായിരുന്നു. വാട്സപ്പിൽ നമുക്ക് യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു സംഭവം വരുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഇന്നലെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ അതായത് നമ്മുടെ ഫോൺ നമ്പർ പങ്കുവെക്കാതെ തന്നെ നമ്മൾക്ക് വാട്സപ്പിൽ ചാറ്റ് ചെയ്യാനും പുതിയ ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്യാനും പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഉപയോക്താക്കളുടെ സ്വകാര്യത സംരക്ഷിക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടുകൂടിയാണ് വാട്സപ്പ് യൂസർ നെയിം എന്ന് പറയുന്ന ആ ഒരു പുതിയ സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലർക്കെങ്കിലും അത് കിട്ടിക്കാണാനുള്ള സാധ്യതയുണ്ട്, കാരണം എനിക്ക് ഇന്നലെ അത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പേരൊക്കെ നമുക്ക് റിസർവ് ചെയ്ത് വെക്കാം. നമ്മുടെ ഒരു അക്കൗണ്ട് നെയിം എന്താന്നുള്ളത് നമുക്ക് റിസർവ് ചെയ്ത് വെക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ ഒരു അക്കൗണ്ടിൻ്റെ പേരൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുള്ള ആളുകളുണ്ടോ? ഇന്നലെ ഞാൻ ആ ഒരു അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ്, അല്ല അപ്ഡേറ്റ് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞ് പിന്നെ എനിക്കിത് വന്നപ്പോൾ എനിക്കൊരു അത്ഭുതമായി പോയിട്ട്. എന്തായാലും അനുവിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് അനുവിനും സ്പെഷ്യലി പറയാണ് കേട്ടോ. ഒപ്പം തന്നെ ചാറ്റ് GPT റിലേറ്റഡ് ആയിട്ടൊരു കൗതുകകരമായിട്ടുള്ളൊരു വിശേഷം കഴിഞ്ഞ ദിവസം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അത് ബാംഗ്ലൂരുവിലായിരുന്നു കേട്ടോ. ഒരു ഓട്ടോ ഡ്രൈവർ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ചാറ്റ് GPTനെ ഉപയോഗപ്പെടുത്തുന്നത് ഒരു കണ്ടന്റ് ക്രിയേറ്റർ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സംഭവം വൈറലായിട്ട് മാറി. അങ്ങനെ വൈറലായി മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ചാറ്റ് GPTയുടെ നിർമ്മാതാക്കളായ ഓപ്പൺ AI ശ്രദ്ധിച്ചു ഈ ഒരു വീഡിയോ. അപ്പോൾ അവരുടെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ കന്നഡയിൽ മറുപടി നൽകി. കാരണം അദ്ദേഹം കന്നഡയിലാണ് ചാറ്റ് GPTയുടെ അടുത്ത് ചോദ്യങ്ങളൊക്കെ ചോദിച്ച്, ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം കന്നഡയിൽ ആവശ്യപ്പെടാറുണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ വൈറലായത്. അപ്പോൾ അത് കണ്ടിട്ട് ഓപ്പൺ AI അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ കന്നഡയിൽ മറുപടി നൽകി. അങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ അനുഭവങ്ങളൊക്കെ പങ്കുവച്ചതിന് ഓട്ടോ ഡ്രൈവറായിട്ടുള്ള അദ്ദേഹത്തിന് നന്ദി പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു വൈറൽ വിശേഷം ബാംഗ്ലൂരുവിൽ നിന്നും വന്നിട്ടുണ്ട്. അങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ ഓപ്പൺ AI തന്നെ അവർക്ക് അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ അഭിനന്ദനങ്ങളൊക്കെ അവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ കൊടുക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ആ ഒരു കൗതുകകരമായിട്ടുള്ള വിശേഷങ്ങൾ കൂടി നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തുകൊണ്ട് ഞാൻ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. അപ്പം വിഷസ് ഉണ്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് അയച്ചിടാവുന്നതാണ് എന്ന് കൂടി പറഞ്ഞുകൊണ്ട്. ഓക്കെ, റിയാസ് പറഞ്ഞു റിയാസിനും കിട്ടിയെന്നല്ലേ. ഓ അടിപൊളി, റിയാസിൻ്റെ അക്കൗണ്ട് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു അക്കൗണ്ട് നെയിമൊക്കെ എനിക്കിങ്ങനെ അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി, സൂപ്പർ. സിറാജിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഹായ് ഗുഡ് മോർണിംഗ്. 2026 പകുതി കഴിയുന്നു. ശരിയാണല്ലോ, ഇതിപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മളൊന്നും അറിയുന്നില്ലല്ലോ അല്ലേ. 2026 പകുതി കഴിയാണ് എന്ന് പറഞ്ഞിട്ട് സിറാജ് ആ ഒരു ഓർമ്മപ്പെടുത്തൽ നൽകിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് സിറാജ്. സാജൻ്റെ വക ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. അവന്തിക്ക് കുട്ടിക്ക് എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പ്രത്യേക അന്വേഷണങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ എന്നാലും നേരെ നമ്മൾ അടുത്ത പാട്ടിലേക്കാണ് ഇനി പോകുന്നത്. ചെന്നൈ ബീറ്റ്സിൽ ബിഗിൽ മൂവിയിലെ പാട്ട്.
8: Hit of the hour.
9: In the art of Podumakulanda.

0: മദീനത്ത് ഖലീഫ സൗത്തിലേക്ക് ഇനി ഷോപ്പിംഗിന്റെ ആറാം തമ്പുരാന്റെ വരവ്. ഷോപ്പിംഗ് വിസ്മയമൊരുക്കാൻ മർസ
1: ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ബ്രാഞ്ച് മദീനത്ത് ഖലീഫ സൗത്തിൽ ഏറ്റവും പുതിയ ഓഫറുകളും ഫ്രഷ് ഉൽപ്പന്നങ്ങളുമായി മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി മദീനത്ത് ഖലീഫ സൗത്തിൽ ജൂലൈ 2-4 നിങ്ങൾക്കായി സമർപ്പിക്കുന്നു.
0: ഷോപ്പിംഗിന്റെ ആഘോഷ പൂരത്തിനായി കാത്തിരിക്കൂ. മർസ, ബി ഫ്രഷ്, ബി യു.
2: Water bill. Stay hydrated and stay tuned.
3: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
4: Brought to you by.
5: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
6: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
7: നമസ്കാരം, ഞാൻ കുഞ്ചാക്കോ ബോബൻ.
8: യു ആർ ലിസണിംഗ് ടു
7: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
8: യു ആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി
9: ഓൺലി ഓൺ റേഡിയോ സുനോ.

0: This is Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by ee avathi kalathu ningalude priyappettavarku oru gift nalgi surprise cheyyam Malabar Golden Diamonds il ninnum oro diamond alengil precious gem jewelry purchase nodoppam needu free cash vouchers oppam paliya swarnabharanangal exchange cheyyam oru nashtavum koodade
2: in association with
3: commercial bank we are saving more turns dreams into reality commercial banks 5 million riyals dream dream bigger
4: Naseem Healthcare Naseem Surgical and Medical Center Searing Road Healthy Smiles Anytime For more information call 4411133
5: And Lulu Hypermarkets Supermarkets and Department Stores Where the world comes to shop
6: Just feel like you're
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആണ്. ജൂലൈ 1-ാം തീയതി ബുധനാഴ്ച ദിവസമാണ്. ഒരു പുതിയ മാസത്തിന്റെ തുടക്കത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്ന സമയമാണ്. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ഡേ, ഒരു നല്ല മാസം ഒക്കെ തന്നെ വിഷ് ചെയ്യുന്നു. കൂടെ കുറച്ച് പേരുടെ മെസ്സേജ് കൂടെ എത്തിയിട്ടുണ്ട്. ലെജിൻ ആൻഡ് ലക്ഷവ് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും കൂടെ തന്നെ ഒരു മോർണിംഗ് കോട്ടും കാര്യങ്ങളൊക്കെ ബിജു ആളുടെ ഭാഗത്തുനിന്നും എത്തി നിൽക്കുന്ന ഒരു സമയമാണ് കേട്ടോ. ഞാൻ ഇന്ന് സംസാരിക്കാം എന്ന് വിചാരിക്കുന്ന ഒരു വിശേഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഹെഡ്ലൈൻ ഇതുപോലെ കാണുമ്പോൾ എനിക്ക് കൗതുകം തോന്നുമല്ലോ, അപ്പോൾ ഞാനത് വായിച്ചു പോകുമല്ലോ. അപ്പോൾ അങ്ങനെ വായിച്ചൊരു സംഭവമാണ് കേട്ടോ. ഇങ്ങനെയാണ് ഹെഡ്ലൈന്, മാതാപിതാക്കൾ പറഞ്ഞത് കഷ്ടപ്പെടാൻ, ജെൻസി പറയുന്നത് എന്തിന്? ഓക്കെ, ഇപ്പോൾ ഇത് വായിച്ച സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്, കഷ്ടപ്പാടിനെ മഹത്വവൽക്കരിക്കാതെ സമയം ലാഭിക്കാനും സാങ്കേതിക വിദ്യയുടെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താനുമാണ് ജെൻസി മുൻഗണന നൽകുന്നത്. ഓൺലൈനിലിപ്പം സാധനങ്ങൾ വാങ്ങുക, അതല്ലെങ്കിൽ ക്യാബ് ബുക്ക് ചെയ്യുക, ദൈനംദിന ജോലികൾ എളുപ്പമാക്കുന്ന ആപ്ലിക്കേഷൻസ് നമ്മൾ ഉപയോഗിക്കുക, ഇങ്ങനെ ചെയ്യുന്നതൊന്നും ഒരു മടിയുടെ ഭാഗമല്ല, സ്മാർട്ടായിട്ടുള്ള നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് അതിനെ കാണാം. അതായത് മുൻ തലമുറയുടെ ത്യാഗം അടുത്ത തലമുറയ്ക്ക് മികച്ച ജീവിതം നൽകാനായിരുന്നുവെന്നും അതേ കഷ്ടപ്പാടുകൾ വീണ്ടും ആവർത്തിക്കേണ്ടതില്ല എന്നുമുള്ള അഭിപ്രായങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം വലിയൊരു ചർച്ചയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അതേ ചോദ്യം തന്നെയാണ് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്. പേരൻസ് കഷ്ടപ്പാടിൻ്റെ കഥകൾ കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? പേരൻസ് പലപ്പോഴും ഇങ്ങനെ പേരൻസൊക്കെ പറയുന്നത് അന്ന് ഞാൻ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഇത്ര ദൂരം നടന്നു പോകുമായിരുന്നു, അല്ലെങ്കിൽ അന്ന് ഞങ്ങൾക്ക് അധികം യൂണിഫോം പോലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പം നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടുന്നില്ലേ, അങ്ങനെയുള്ള ചില ഡയലോഗ്സൊക്കെ ചിലപ്പോൾ പേരൻസിൻ്റെ ഭാഗത്തുനിന്ന് വരാറുണ്ട്. അപ്പോൾ പേരൻസ് ഇതുപോലെ കഷ്ടപ്പാടുകൾ കുട്ടികളുടെ അടുത്ത് പറയേണ്ടതുണ്ടോ? എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്നുള്ളത് അറിയാനായിട്ട് ഒരു കൗതുകമുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ടോപ്പിക്കിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. 444-9417 എന്ന നമ്പറിലേക്ക് വിളിക്കാം. 444-9417 എന്ന നമ്പറിലേക്ക് വിളിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാവുന്നതാണ്. 500-00-917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജിലൂടെ നിങ്ങളുടെ ഒപ്പീനിയൻ ഷെയർ ചെയ്യാം. പേരൻസ് കുട്ടികളുടെ അടുത്ത് പേരൻസ് അനുഭവിച്ച കഷ്ടപ്പാടുകളുടെ സ്റ്റോറീസ് അല്ലെങ്കിൽ ആ ഒരു കഥകളൊക്കെ ഷെയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അവരുടെ അടുത്ത് അതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്നറിയാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. വിളിക്കാം. 444-9417.

0: to Radio Suno 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Suno.
2: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
3: Hi, this is Navya Nair.
4: You're listening to
5: Radio Suno.
3: Radio Suno, Kettu Kettu, Kootu Kooda.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
3: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: water bill. Stay hydrated and stay tuned.
1: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
2: Brought to you by
3: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
4: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
5: ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല, വെള്ളം കുടിക്കാനായിട്ട് മറക്കരുതെന്ന് ഓർമ്മപ്പെടുത്തുന്ന സമയമാണിത്. വാട്ടർ ബില്ലിന്റെ സമയമാണ്. സമയം 7 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടുപോകുന്ന ടൈമിൽ ഞാനൊരു ചെറിയ ചോദ്യം ഒന്ന് ചോദിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഒരുപാട് പേരുടെ നല്ല നല്ല അഭിപ്രായങ്ങൾ എനിക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പേരൻസ് അവരുടെ സമയത്തെ കഷ്ടപ്പാടുകൾ കുട്ടികളുടെ അടുത്ത് പറയേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. നമ്മൾക്ക് ആദ്യം അഭിപ്രായം ഷെയർ ചെയ്യാനായിട്ട് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്
6: മാരിയോൺ. നാട്ടില് എറണാകുളം. ഞാൻ ആക്ച്വലി ഡ്യൂട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
5: ഓക്കെ, അപ്പൊ പറഞ്ഞോളൂ, ഇത് കേട്ടപ്പോ എന്താണ് പറയാനായിട്ട് തോന്നിയത്?
6: ആക്ച്വലി പാരന്റ്സിന്റെ കഷ്ടപ്പാട് എനിക്ക് പിള്ളേരെ അറിയിക്കേണ്ടതാണ്, വേറൊന്നുമല്ല. ഇപ്പോ എത്ര മോഡേൺ ആയാലും എവറിത്തിങ് ഡിപ്പെൻഡ് ചെയ്യണത് ഒരു പവറിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പൊ സപ്പോസ് എന്തെങ്കിലും ഒരു ക്രൈസിസ് വന്ന് പവർ പോയി കഴിഞ്ഞാൽ അവരുടെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നിൽക്കും. അപ്പൊ സോ സർവൈബിലിറ്റി എങ്ങനെയായിരിക്കണം എന്നുള്ളത് ആ ഒരു ടൈമിൽ, അല്ലെങ്കിൽ ഇത്ര ഒരു പീരീഡിലേക്ക് ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് സർവൈവ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി, അല്ലെങ്കിൽ അതെന്താന്ന് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോ സർവൈവ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും.
5: ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ലൈഫിൽ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ഇത്തരം കാര്യങ്ങളിലൂടെ പേരൻസ് പറഞ്ഞു തരുമ്പോൾ നമുക്ക് മനസ്സിലാവും.
6: അപ്പൊ ഇത്രയും സൗകര്യങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ജീവിക്കാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് പാടിലൂടെ നമുക്ക് ജീവിക്കാന്നുള്ള ഒരു മോറൽ വാല്യൂ അതിൽ നിന്ന് കിട്ടത്തുള്ളൂ.
5: പപ്പയുടെ മമ്മയുടെയും പേരെന്താണ്?
6: പപ്പയുടെ പേര് അലോഷ്യസ് എന്നാണ്, മമ്മയുടെ പേര് റോസി.
5: റോസി. അപ്പൊ അവർ രണ്ടുപേരും പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ കാര്യമായി ശ്രദ്ധിച്ച് കേൾക്കാറുണ്ട്, അത് ലൈഫിലേക്ക് കൂടെ കൂട്ടാറുണ്ട്.
6: അതുണ്ട്. അത് ആക്ച്വലി ഞാൻ വളർന്ന ഒരു സാഹചര്യം അവരും ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് ആയിരുന്നു. ആൾക്കാരോട് എങ്ങനെ ഇടപഴകണം, ആൾക്കാരോട് എങ്ങനെ ഹെൽപ്പ് ചോദിക്കണം എന്നുള്ള കാര്യങ്ങൾ ഡയറക്റ്റ് ഫേസ് ടു ഫേസ് ആയിരുന്നു എല്ലാം ഉണ്ടായിരുന്നത്.
5: അപ്പൊ അതൊക്കെ പേരൻസ് പറഞ്ഞു എന്നാണ് നമ്മളൊക്കെ ഹെൽപ്ഫുൾ ആയത്.
6: അതെ അതെ അതെ അതെ.
5: അപ്പൊ എന്തായാലും മാരിയോൺ, താങ്ക് യു സോ മച്ച്, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
6: താങ്ക് യു.
5: താങ്ക് യു. ബൈ. മാരിയോണായിരുന്നു ആദ്യം സംസാരിച്ചത്. പേരൻസിന്റെ ആ ഒരു എന്താ പറയാ, ആ ഒരു സ്ട്രഗ്ലിംഗ് ടൈമിലെ കാര്യങ്ങളൊക്കെ കുട്ടികൾ അറിഞ്ഞിരിക്കണം എന്നുള്ള ഒരു ഒരു അഭിപ്രായമാണ് മാരിയോൺ പറയുന്നത്. കാരണം അങ്ങനെ അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഒരു ക്രൈസിസ് വരുന്ന സമയത്ത് അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന്, അവർക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് പറ്റൂ എന്നാണ് മാരിയോണിന്റെ ഒരു അഭിപ്രായമായിട്ട് അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങളുടെ ഒരു ഒരു ഒരു ഒപ്പീനിയൻ എന്താണ്? നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് കുട്ടികളുടെ അടുത്ത് ഈ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു പോയത്, ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ഈ ലൈഫ് മുന്നോട്ട് പോയത് എന്ന് കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എന്താണ് നിങ്ങളുടെ ഒരു ഒരു അഭിപ്രായം ഇക്കാര്യത്തിൽ? വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പം തന്നെ വിളിക്കാം കേട്ടോ. 444-4917 444-4917 എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളും കുടുംബവും ഇങ്ങനെയൊക്കെ ഓർമ്മ വന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്ന പാട്ട് ഈ പാട്ടാണ് കേട്ടോ. കാഴ്ച സിനിമയിൽ ദാസറ്റം പാടിയ ഒരു നല്ല പാട്ട് നിങ്ങൾക്കരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് മെസ്സേജിലൂടെയും പറയാം. 500-9917 എന്ന നമ്പറിലേക്ക്.

0: this.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now, available on Uridu TV channel number 911.
3: സഫാരിയിൽ 10, 20, 30 തുടങ്ങിയതറിഞ്ഞ് നമ്മുടെ കസ്റ്റമർ ട്രോളിയുമായി മുന്നോട്ട് കുതിക്കുകയാണ്. നേരെ ഗ്രോസറി സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് ട്രോളിയിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് നേരെ കോസ്മെറ്റിക് സെക്ഷനിലേക്ക്. വാട്ട് എ മൂവ്!
1: ഇനി ഖത്തർ ആവേശത്തോടെ ഷോപ്പ് ചെയ്യും, കാരണം സഫാരിയിൽ ജൂൺ 29 മുതൽ 10, 20, 30 ആരംഭിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഐടി തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം. ഒപ്പം നറുക്കെടുപ്പിലൂടെ 30 ബെസ്റ്റ് ട്യൂൺ കാറുകൾ സ്വന്തമാക്കാനും അവസരം.
4: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ

സമയം 7 മണി കഴിഞ്ഞ് 36 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുകയാണ് മോർണിംഗ് സവാരി വിശേഷങ്ങൾ. അങ്ങനെ കേട്ടുപോകുന്നത് സമയത്ത് ഈ ജൂലൈ 1 തീയതിക്ക് മറ്റൊരു വലിയ പ്രത്യേകതയുണ്ട്. നമ്മളൊക്കെ എല്ലാ കാലവും ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാധാന്യം കൂടി ഈ ദിവസത്തിനുണ്ട് എന്നുള്ളതാണ്. ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആയിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ ഒരു ദിവസത്തിനുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലാണെങ്കിലൊക്കെ ഇന്ന് ഡോക്ടർമാരെ ഓർക്കുന്ന, അല്ലെങ്കിൽ അവരുടെ സേവനങ്ങൾക്ക് നമ്മൾ ഏറ്റവും അധികം നന്ദി പറയുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആയിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു ദിവസം കൂടി. അപ്പോൾ എല്ലാ ഡോക്ടേഴ്സിനും നമ്മളുടെ സ്നേഹത്തോടുകൂടിയുള്ള ഒരു ആദരവുകൾ നമ്മൾ വളരെ സ്നേഹത്തിൽ അവരെ അറിയിക്കുന്നു. അതോടൊപ്പം ഞാനിങ്ങനെ സെർച്ച് ചെയ്തിങ്ങനെ പോകുന്ന സമയത്ത് ഡോക്ടർ എന്ന വാക്കിൻ്റെ യഥാർത്ഥ മലയാളം വേർഡ് എന്താണ്, ഡോക്ടർ എന്നാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത്. പക്ഷേ ഈ മലയാളം വേർഡ് നമ്മൾ അധികം യൂസ് ചെയ്യാറില്ല. ഡോക്ടർ എന്നതിൻ്റെ ആ ഒരു മലയാളം വാക്ക് ഏതാണ് എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ അയക്കണേ. 5000917 എന്ന നമ്പറിലേക്ക്. ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് പോയ സമയത്താണ് ഞാനും ശ്രദ്ധിച്ചത്. നമ്മൾ ഈ വാക്ക് അധികം അങ്ങനെ ഉപയോഗിക്കാത്തൊരു വേർഡാണ് ആ ഒരു മലയാളം വാക്കെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്നാലും ഡോക്ടർ എന്നുള്ളതിൻ്റെ ആ ഒരു മലയാളം പദമാണ് ഞാനിങ്ങനെ ചോദിച്ചു വന്നിട്ടുള്ളത് മോർണിംഗ് സവാരിയിൽ. അതോടൊപ്പം തന്നെ നമ്മളുടെ ഡിസ്കഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടൈം കൂടിയാണ്. പേരൻസ് കുട്ടികളുടെ അടുത്ത് അവരുടെ സ്ട്രഗ്ലിംഗ് സ്റ്റേജിലുണ്ടായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ, അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളതായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അഫ്സൽ ഹുദൈവി, ആളുടെ ഒരു മെസ്സേജ് ഇങ്ങനെയായിരുന്നു. ആളിങ്ങനെയാണ് മെസ്സേജ് അയച്ചത്, കുട്ടികളോട് പഴയ കഷ്ടപ്പാടുകൾ പറഞ്ഞു കൊടുക്കേണ്ടത് തന്നെയാണ്, എന്നാൽ അത് പറയുന്ന രീതിയിലാണ് കാര്യം. എന്തിനാണ് നമ്മൾ അനുഭവങ്ങൾ കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത്? കഠിനാധ്വാനത്തിൻ്റെ വില മനസ്സിലാക്കാൻ കൂടിയാണ്. ഇന്നത്തെ തലമുറയ്ക്ക് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ലഭ്യമാകുന്നുണ്ട്. എന്താണെങ്കിലും നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് അരികിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ കൈകളിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് എത്തും. എന്നാൽ കഠിനാധ്വാനം, ക്ഷമ, പണം എന്നിവയുടെ പ്രാധാന്യം തിരിച്ചറിയാനായിട്ട് പഴയ ചില അനുഭവങ്ങൾ അവരെ സഹായിച്ചേക്കാം. അതുപോലെ തന്നെ മുതിർന്നവരും കുട്ടികളും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം മെച്ചപ്പെടുത്താനും പരസ്പരം കൂടുതൽ മനസ്സിലാക്കാനായിട്ടും ഇങ്ങനെ സ്റ്റോറീസ് ഷെയർ ചെയ്യുന്നത് സഹായിക്കും എന്ന് പറയുന്നു. കൂടെ പറഞ്ഞപോലെ നിന്റെ പ്രായത്തിൽ ഞങ്ങൾ ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ നടന്നാണ് പോയത് എന്നുള്ള സ്റ്റോറീസൊക്കെ പറയാറുണ്ടല്ലോ. അത്തരത്തിൽ പറയുന്നത് കുട്ടികളെ കുറ്റപ്പെടുത്താനായിട്ട് ഇത്തരത്തിലുള്ള സ്റ്റോറീസ് ഒരിക്കലും ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. സ്വന്തം കഷ്ടപ്പാടുകൾ മക്കളോട് പറയുന്നത് അത് അവരിൽ അനാവശ്യമായിട്ടുള്ളൊരു കുറ്റബോധമോ ദേഷ്യമോ ഒന്നും സൃഷ്ടിക്കാനായിട്ട് പാടില്ല. പോസിറ്റീവായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുക. നമ്മൾ കടന്നു വന്ന വഴികളിലെ പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്തു, അപ്പം നിങ്ങൾക്കൊരു ഒരു ക്രൈസിസോ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ള രീതിയിലായിരിക്കണം കുട്ടികൾക്കത് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നാണ് അഫ്സൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാനായിട്ട് ആഗ്രഹമുണ്ട്, ഈ ഒരു ടോപ്പിക്കിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. 444-9417 എന്ന നമ്പറിലേക്ക്, 444-9417 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജിലൂടെ ആ ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യാവുന്നതാണ്. ടീം പ്ലാനറ്റ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും അപ്പോത്തിക്കിരി ആണോ ആ ഒരു മലയാളം വേർഡ് എന്ന് ചോദിക്കുന്നുണ്ട്. നീനയുടെ ഒരു വോയിസ് നോട്ട് ഉണ്ട്, ഞാൻ കേൾക്കാട്ടോ നീന. കൂടുതൽ ശ്രീകുമാർ കായംകുളം, ഓക്കെ, അദ്ദേഹം കറക്റ്റ്, നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കാത്തൊരു വാക്കാണ്, ആ വാക്ക് അദ്ദേഹം കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോത്തിക്കിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോത്തിക്കിരിയുടെ മീനിങ് ഒന്ന് നോക്കേണ്ടിയിരിക്കുന്നു. വിവേക് ഉണ്ണികൃഷ്ണനും അപ്പോത്തിക്കിരിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോത്തിക്കിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യർ അങ്ങനെയുള്ള രീതിയിലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. ഓക്കെ, നമുക്ക് ഞാനൊന്ന് സെർച്ച് ചെയ്തിട്ട് ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും മലയാളം എന്താ പറയുക പണ്ഡിതന്മാരോട് അത് ചോദിക്കേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് അജയ് കൊച്ചിൻ്റെ ഗുഡ് മോർണിംഗ് ആണ്. ഗുഡ് മോർണിംഗ് നിസ, വെരി ഗുഡ് മോർണിംഗ്. മഴയിൽ കിളിർത്ത് നിൽക്കുന്ന പുഷ്പങ്ങൾ വിരിയുന്ന നേരം നമ്മെ നോക്കി മനസ്സിൽ പുഞ്ചിരിക്കുമ്പോൾ മനസ്സിൽ കിട്ടുന്ന ഒരു സുഗന്ധം അത് നമ്മുടെ നാട്ടിലല്ലേ സാധ്യമാകൂ. കൊച്ചിയിൽ നിന്നും റേഡിയോ സുനോയ്ക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് നാട്ടിലൊരു ഫോട്ടോയൊക്കെ അയച്ചിട്ടുണ്ട്. ജസ്റ്റ് ചോദിക്കുന്ന വൈദ്യൻ എന്ന് തന്നെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. സിറാജും വൈദ്യർ എന്നല്ലേ എന്ന് ചോദിക്കുന്നു. ഓക്കെ, ബിജു തങ്കച്ചനും ഒരു മലയാളം വാക്ക് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഞാനും ശ്രദ്ധിച്ചൊരു വേർഡ് ആ വേർഡ് തന്നെയാണ് കേട്ടോ. ഓക്കെ, അത് ഏത് വാക്കാണ് എന്നുള്ളത് ഞാൻ വഴിയെ പറയാം. ഇപ്പം ഡോക്ടർ എന്നുള്ളതിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന, നമ്മളധികം അങ്ങനെ യൂസ് ചെയ്യാത്തൊരു മലയാളം വേർഡുണ്ട്. ആ വാക്ക് ഏതാണ് എന്നുള്ളതാണ് ഞാനിങ്ങനെ ചോദിക്കുന്നത്. പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറയാം കേട്ടോ. മുഹമ്മദ് നഹാസ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് ഒരു വാക്ക്. തീർച്ചയായിട്ടും ആ വേർഡ് തന്നെയാണ് ഞാനും ഇങ്ങനെ നോക്കി വെച്ചൊരു വാക്കെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്നാലും ഞാൻ അതിനെക്കുറിച്ചൊന്ന് പഠിച്ചിട്ട് പെട്ടെന്ന് വരുന്നതായിരിക്കും. അടുത്ത മണിക്കൂറിൽ നമ്മൾ ബാക്കി വിശേഷങ്ങളിലേക്ക് വരുന്നതായിരിക്കും. സുനോ അപ്ഡേറ്റ്സിനൊക്കെ ശേഷം ഞാനൊരു പഠനം നടത്തട്ടെ ഇതിനെക്കുറിച്ചിട്ട്. കൂടെ നമ്മൾ ചോദിച്ചു വന്ന കാര്യം മറക്കണ്ട, പേരൻസ് അവരുടെ സ്ട്രഗ്ലിംഗ് സ്റ്റേജിലെ ആ ഒരു സ്റ്റോറീസൊക്കെ കുട്ടികളുടെ അടുത്ത് പറയേണ്ട ആവശ്യമുണ്ടോ,
കുട്ടികളെടുത്ത് ആ ഒരു കാര്യങ്ങൾ പറഞ്ഞ് കൊടുത്ത് മുന്നോട്ട് പോകേണ്ടതിൻ്റെ ഒരു ആവശ്യകത എത്രമാത്രം വലുതാണ് അല്ലെങ്കിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, ഇതാണ് ഇന്നത്തെ ചോദ്യം കേട്ടോ. ആ ചോദ്യത്തിനുള്ള മറുപടികളും നിങ്ങൾക്ക് മെസ്സേജിൽ പറയാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ എത്താനായിട്ട് പോവുകയാണ്. അതിനുശേഷം ഞാൻ ബാക്കി വിശേഷങ്ങൾ നിങ്ങളുടെ അരികിലേക്ക് ഷെയർ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ബാലേട്ട മൂവിയിലെ പാട്ട് കേൾക്കുന്നു. സമയം 7 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആണ്. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം.

0: സുനോ.
1: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ. ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
3: ഹായ്, ഞാൻ ഫിലിം ഡയറക്ടർ സജി സുരേന്ദ്രൻ. ഖത്തറിന്റെ ഏറ്റവും ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunam.
2: மதீனத் கலீஃபா சவுத்திலேக்கு இனி ஷாப்பிங் இன்டே ஆறாம் தம்புராண்டே வரவு. ஷாப்பிங் விஸ்மே முருகான் மர்சா.
3: மர்சா ஹைப்பர் மார்க்கெட்டின் புதிய பிரான்ச் மதீனத் கலீஃபா சவுத்தில் ஏற்றவும் புதிய ஆஃபர்களும் ஃப்ரெஷ் உற்பத்தங்களுமாய் மர்சா ஹைப்பர் மார்க்கெட்டின் ஆறாமத்தே பிரான்ச் இனி மதீனத் கலீஃபா சவுத்தில் ஜூலை 2-4 நீங்களுக்காய் சமர்ப்பிக்கணும்.
2: ஷாப்பிங் இன்டே ஆகோஷ பூரத்தினாய் காத்திருக்கும் மர்சா. பி ஃப்ரெஷ், பி யூ. மெஸ்ஸி, ரொனால்டோ, Mbappe, Haaland, Dembele, Vinicius Jr. ലോക കപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും. വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
1: In association with
3: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
4: அப்பா ஒரு கதை சொல்லவா?
5: மீண்டும் த்ரில் அடிப்பிக்கான் பிரணயிக்கான் காட்டா குஸ்தி 2.
6: Second round start.
5: விஷ்ணு விஷால், ரம்யா கிருஷ்ணன், ஐஸ்வர்யலட்சுமி தொடங்கி வம்பൻ தாரநிரையுமாய் காட்டா குஸ்தி 2.
7: Quite exciting.
5: காட்டா குஸ்தி 2 ஜூலை 3 முதல் தியேட்டர்களிலேக்க.
8: Distributed by Home Screen Entertainment and associate partner SimplySouth.tv.
9: Naseem Surgical and Medical Center.
10: നമസ്കാരം, ഞാൻ ഡോക്ടർ ഷിജോ എം എൻ. നസീം മെഡിക്കൽ സെന്റർ അൽക്കൂർ ബ്രാഞ്ചിലെ ഇന്റേണൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ആണ്. വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. സൂര്യതാപ മേൽക്കുന്നത് ഒഴിവാക്കുക. പകൽ 10 മുതൽ 4 വരെ പുറത്തു പോകാതിരിക്കുക. പുറത്തു പോവുകയാണെങ്കിൽ SPF 30 മുകളിലുള്ള സൺസ്ക്രീൻ ലോഷൻസ് ഉപയോഗിക്കുക. അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. നിർജലീകരണം ഒഴിവാക്കുക. ആവശ്യത്തിന് വെള്ളം കുടിക്കാം. ഒരു ദിവസം 10 മുതൽ 12 ഗ്ലാസ് വരെ നല്ലതാണ്. കൂടുതൽ വിയർക്കുന്ന ആളാണെങ്കിൽ ഇലക്ട്രോലൈറ്റ് റിച്ചായ ORS ഉപയോഗിക്കാം. കോഫി, എനർജി ഡ്രിങ്ക്സ്, സോഡ തുടങ്ങിയവ കൂടുതൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്നതിനാൽ ഒഴിവാക്കുക. വാട്ടർമെലൺ, ഓറഞ്ച്, കുക്കുംബർ തുടങ്ങിയ വാട്ടർ ഡെൻസ് ആയിട്ടുള്ള ഫ്രൂട്ടുകൾ നല്ലതാണ്. അധിക വിയർപ്പ്, തലകറക്കം, ഛർദി, നെഞ്ചടിപ്പ്, ശരീരോഷ്മാവ് 40 കൂടുതൽ തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അടുത്ത ഹോസ്പിറ്റലിൽ ഉടനെ ചെക്ക് ചെയ്യുക. ചൂടുകാലത്ത് ആരോഗ്യം നിലനിർത്താൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. നന്ദി.
9: Naseem Surgical and Medical Center. Appointmentukalkkayi vilikku 444-111-133. You're listening to
11: Morning Savari.
9: Morning Savari.
11: Morning Savari.
12: Only on Radio Suno 90.

सुनो अपडेट्स सुनो अपडेट्स लेके स्वागत अपडेट गलमाई निसा അൽവാബ് ഹെൽത്ത് സെന്ററിലേക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കുമായുള്ള 24 മണിക്കൂർ അടിയന്തര ചികിത്സാ സേവനങ്ങൾ വ്യാപിപ്പിച്ചു. ഇതോടെ PHCCക്ക് കീഴിലുള്ള മുതിർന്നവർക്കായുള്ള അടിയന്തര ചികിത്സാ കേന്ദ്രങ്ങളുടെ ആകെ എണ്ണം 16 കുട്ടികൾക്കായുള്ള കേന്ദ്രങ്ങളുടെ എണ്ണം 11 ഉയർന്നു. ഖത്തറിലെ ജൂലൈ മാസത്തിലെ ഇന്ധന വില ഇങ്ങനെയാണ്. പ്രീമിയം പെട്രോൾ ലിറ്ററിന് 2.05 റിയാലും സൂപ്പർ ഗ്രേഡ് പെട്രോളിന് 2.10 റിയാലും ഡീസലിന് 2.05 റിയാലുമാണ് നിരക്ക്. സൂക്ക്വാക്കിഫിൽ പാകിസ്ഥാൻ മാമ്പഴമേള വരുന്നു. സൂക്ക്വാക്കിഫിലെ ഈസ്റ്റേൺ സ്ക്വയറിൽ ജൂലൈ 9 മുതലാണ് മേള. ജൂലൈ 18 അവസാനിക്കും. വൈകിട്ട് 4 മണി മുതൽ രാത്രി 10 മണി വരെയാണ് സമയം. 2026 ഫിഫ ലോകകപ്പ് ടൂർണമെന്റിന്റെ സുരക്ഷാ ചുമതലകളിൽ ഖത്തർ സുരക്ഷാ സേന ജാഗ്രതയോടെ ദൌത്യം തുടരുന്നു. ആതിഥേയ രാജ്യങ്ങളിലെ സുരക്ഷാ അധികാരികളുമായി സഹകരിച്ചും ഏകോപിപ്പിച്ചും അംഗീകൃത സുരക്ഷാ ചട്ടക്കൂടിനുള്ളിലാണ് ദൌത്യം നിർവഹിക്കുന്നത്. റൌണ്ട് ഓഫ് 32 ഇക്വഡോറിനെ മറുപടിയില്ലാത്ത 2 മെക്സിക്കോ പരാജയപ്പെടുത്തി. മത്സരത്തിന്റെ ആദ്യ പകുതിയിലായിരുന്നു 2 പിറന്നത്. 40 ശേഷമാണ് മെക്സിക്കോ ലോകകപ്പിൽ ഒരു നോക്കൌട്ട് മത്സരം വിജയിക്കുന്നത്. സ്വീഡനെ തകർത്തെറിഞ്ഞ് ലോകകപ്പ് പ്രീ ക്വാർട്ടറിലേക്ക് ഫ്രഞ്ച് പടയോട്ടം. റൌണ്ട് ഓഫ് 32 സ്വീഡനെ ഏകപക്ഷീയമായ 3 ഫ്രാൻസ് പരാജയപ്പെടുത്തിയത്. 2 സൂപ്പർ സ്ട്രൈക്കർ കിലിയൻ എംബാപ്പെ അർജന്റീനൻ ഇതിഹാസം ലയണൽ മെസ്സിക്കൊപ്പം എത്തി. ഈ ലോകകപ്പിൽ ഇരുവർക്കും 6 വീതമാണ്. ലോകകപ്പ് റൌണ്ട് ഓഫ് 32 പോരാട്ടത്തിൽ ആഫ്രിക്കൻ കരുത്തരായ ഐവറി കോസ്റ്റിനെ പരാജയപ്പെടുത്തി നോർവേ പ്രീ ക്വാർട്ടറിലേക്ക്. 1-2 നോർവേയുടെ വിജയം. ജൂലൈ 5 നടക്കുന്ന പ്രീ ക്വാർട്ടറിൽ മുൻ ചാമ്പ്യന്മാരായ ബ്രസീലാണ് നോർവേയുടെ എതിരാളികൾ.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Vodafone Shuf app.
3: സഫാരിയിൽ 10, 20, 30 തുടങ്ങിയതറിഞ്ഞ് നമ്മുടെ കസ്റ്റമർ ട്രോളിയുമായി മുന്നോട്ട് കുതിക്കുകയാണ്. നേരെ ഗ്രോസറി സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് ട്രോളിയിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് നേരെ കോസ്മെറ്റിക് സെക്ഷനിലേക്ക്. വാട്ട് എ മൂവ്!
1: ഇനി ഖത്തർ ആവേശത്തോടെ ഷോപ്പ് ചെയ്യും, കാരണം സഫാരിയിൽ ജൂൺ 29 മുതൽ 10, 20, 30 ആരംഭിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഐടി തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം. ഒപ്പം നറുക്കെടുപ്പിലൂടെ 30 ബെസ്റ്റ് ജൂൺ കാറുകൾ സ്വന്തമാക്കാനും അവസരം.
4: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: മെസ്സി, റൊണാൾഡോ, എംബാപ്പേ, ഹാലൻഡ്, ഡെംബെലെ, വിനീഷ്യസ് ജൂനിയർ, ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും? വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
0: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
2: Hi, this is Arya.
0: You're listening to
2: Radio Suno. Radio Suno. KTK2.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical centers, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
6: Just feel like you're home.
7: Water bill. Stay hydrated and stay tuned.
8: ഓർമ്മിപ്പിക്കുന്നു, റേഡിയോ സുനോ.
9: Brought to you by
10: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
11: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
12: പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും ഒരേ വാട്ടർ ബില്ല് കേൾക്കുന്ന സമയത്ത് വെള്ളം കുടിക്കാനുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്ന സമയമാണ്. സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 20 മിനിറ്റാണ്. ജൂലൈ 1st ബുധനാഴ്ച ദിവസമാണ്. ഇന്ന് നമ്മളുടെ ഒരു ഡിസ്കഷൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു. പേരൻസ് അവരുടെ ലൈഫിൽ ചിലപ്പോൾ ഒരുപാട് സ്ട്രഗിൾസ് ഒക്കെ നേരിട്ടായിരിക്കും മുന്നോട്ട് വന്നിട്ടുണ്ടാവുക. പേരൻസ് അവരുടെ കഷ്ടപ്പാടിൻ്റെ കഥകൾ കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, അതത്രമാത്രം പ്രധാനമാണോ എന്നുള്ളതായിരുന്നു ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ കൂടെ ഒപ്പീനിയൻ ഷെയർ ചെയ്യാനായിട്ട് ഒരാൾ കൂടി ജോയിൻ ചെയ്യാണ്.
13: ഹായ്, ഗുഡ് മോർണിംഗ് മിസ് ഷഹീമ. എന്റെ ഒരു അഭിപ്രായമാണ്, നമ്മൾ തീർച്ചയായും പിള്ളേരുടെ അടുത്ത് വി ഹാവ് ടു ടെൽ ദം ദാറ്റ് ഇങ്ങനെയായിരുന്നു നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയായിരുന്നു. പക്ഷെ ഐ തിങ്ക് അത് പറയണോടൊപ്പം തന്നെ അത് അവരും അതുപോലെ കഷ്ടപ്പെടണം എന്ന് എക്സ്പെക്ട് ചെയ്യുന്നതിലൊരു ഇതുണ്ടായിരിക്കും. പിന്നെ നമ്മള് കഷ്ടപ്പെടുന്നതിന്റെ ഒരു വാല്യൂ ഇല്ലാണ്ടായില്ലേ? നമ്മൾ എന്തിനാ കഷ്ടപ്പെടുന്നത്? നമ്മുടെ മക്കള് നന്നായി ജീവിക്കാനും അവരെ ഒരു കേപ്പബിൾ ആവാനും. പക്ഷെ നമ്മള് നമ്മുടെ സ്റ്റോറീസ് പറയുമ്പോ അവരോടും അതുപോലെ തന്നെ യു ഹാവ് ടു ബി ലൈക്ക് ദാറ്റ് എന്ന് പറയണേൽ എനിക്ക് അഭിപ്രായമില്ല. തീർച്ചയായും പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ അവരെങ്ങനെ അറിയും? പിന്നെ ഈ പണ്ട് എന്റെ പേരൻസ് പറയായിരുന്നു, നമ്മൾ ഇത്ര നടന്നാണ് സ്കൂളിലോട്ട് പോയിരുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ എന്റെ പിള്ളേരോട് പറയുന്നത് ഞാൻ ചാറ്റ് ജിപിടി ഇല്ലാണ്ടാണ് മോനെ അമ്മ ഹോംവർക്ക് ചെയ്തിരുന്നത്.
12: അത് കൊള്ളാലോ, ഈ കാലത്തിനനുസരിച്ച് ഇങ്ങനത്തെ സ്ട്രഗിൾസിന് മാറ്റം വരണോന്നല്ലേ?
13: യെസ് യെസ്, സ്ട്രഗിൾസ് എല്ലാവർക്കും ഉണ്ട്. ഐ തിങ്ക് ഓൺലി ദ വേ വി സ്ട്രഗിൾ ചേഞ്ചസ്.
12: ഓക്കെ ഓക്കെ, താങ്ക് യു. എനിക്ക് പെട്ടെന്ന് വീണ്ടില്ല എന്നയുടെ ശബ്ദം. സ്റ്റാർട്ടിംഗ് ഒക്കെ കറക്റ്റ് ലെനയാണ് സംസാരിച്ചു തുടങ്ങിയത്. ഓക്കെ, താങ്ക് യു, ബൈ ബൈ ബൈ. ബൈ ബൈ. ഷഹിമയായിരുന്നു സംസാരിച്ചത്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന രീതിക്ക് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതായിരിക്കും ബെറ്റർ എന്നുള്ള ഒരു അഭിപ്രായമാണ് ഷഹിമയുടെ ഭാഗത്തു നിന്നുണ്ടായത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും മെസ്സേജിലൂടെയോ അല്ലെങ്കിൽ വിളിച്ചോ ഒക്കെ സംസാരിക്കാം. വിളിക്കേണ്ട നമ്പർ 444-99 1 7, അല്ലെങ്കിൽ മെസ്സേജിൽ പറയാം 5000-99 1 7 എന്ന നമ്പറിലേക്ക്. കൂടെ നമ്മുടെ ഒരു ചോദ്യം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഡോക്ടർ എന്ന ഇന്ന് ഡോക്ടേഴ്സ് ഡേ കൂടിയാണ്. ഡോക്ടർ എന്നതിൻ്റെ മലയാളം വാക്ക് എന്താണ്? നമ്മൾ കോമൺ ആയിട്ട് ഡോക്ടർ എന്നുള്ള വേർഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ മലയാളത്തിൽ ഒരു ഒരു വാക്കുണ്ട് നമ്മളധികം യൂസ് ചെയ്യാത്തൊരു വാക്കാണ്. അതേതാണ് എന്നുള്ള ചോദ്യത്തിന് ഒരുപാട് പേര് എനിക്ക് വാട്സപ്പിൽ മറുപടി നൽകുന്നുണ്ട്. അതിലേക്ക് കൂടി നമുക്ക് വരാനായിട്ടുണ്ട്. പക്ഷെ അതിന് മുൻപായിട്ട് അടുത്ത പാട്ട് ഇതായി കഴിഞ്ഞു. ലവ് ആക്ഷൻ ഡ്രാമ മൂവിയിലെ പാട്ട്.

വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ജി സി സിയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.

0: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 36 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോകുന്ന ടൈമിൽ നമ്മളുടെ ഡിസ്കഷൻ പല പല രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ചോദ്യം ഇങ്ങനെയായിരുന്നു, പേരൻസിന്റെ സ്ട്രഗ്ലിംഗ് സ്റ്റോറീസ് അല്ലെങ്കിൽ അവരുടെ ഒരു കഷ്ടപ്പാടുകളുടെ കഥകളൊക്കെ കുട്ടികളുടെ അടുത്ത് പറയേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നുള്ള ഒരു ചർച്ചയ്ക്കായിരുന്നു നമ്മൾ തുടക്കമിട്ടിട്ടുണ്ടായിരുന്നത്. പല ആളുകളുടെയും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വന്നു കഴിഞ്ഞു. റിജേഷ് എനിക്കൊരു വോയിസ് നോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു, അത് ഇങ്ങനെയാണ് കേട്ടോ.
1: ഗുഡ് മോർണിംഗ് നിസ, എന്റെ സൗണ്ട് വളരെ പറയാൻ വന്നത് ഇന്നത്തെ ടോപ്പിക് നല്ല ടോപ്പിക് ആയതുകൊണ്ടാണ് ഞാൻ ഇത്തിരി ട്രെയിൻ എടുത്തിട്ടാങ്കിലും പറയുന്നത്. ഈ ഈ കുട്ടികളെടുക്ക നമ്മളെ പ്രോബ്ലംസ് പറയണം എന്ന് പറയുന്നത് ഞാൻ പറയും പറയണം എന്ന് പറയും. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാലേ അവരെടുക്ക നമ്മൾ എന്ത് ഷെയർ ചെയ്യുന്നതോ അതാണ് അവര് തിരിച്ചും ചെയ്യുക. ഇപ്പൊ നമ്മളങ്ങോട്ട് ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു ടെൻഡൻസി ഉണ്ടാവും ഇങ്ങോട്ടും തിരിച്ച് ഷെയർ ചെയ്യണം. അപ്പൊ നമ്മള് ഈ ശീലങ്ങൾ ചെറുത് മുതലേ പഠിപ്പിച്ച അവരെ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നമ്മളെ ഇത് ചെയ്യാൻ പറ്റുന്നതാണ് എന്റെ സൈഡിൽ നിന്നുള്ള ചിന്താഗതി. അപ്പൊ എന്റെ മോൻ ചെറുതാണ്, എന്നാലും ഞാൻ അവൻ്റെ അടുക്ക ഓരോ കാര്യങ്ങൾ പറയും. അപ്പൊ അവൻ കൂടുതൽ നമ്മൾ എന്ത് കാര്യങ്ങളാണോ അവൻ്റെ അടുക്ക ഷെയർ ചെയ്യുന്നു അവ അവരുടെ അടുക്ക കൂടുതൽ അറ്റാച്ച്മെന്റ് ആവും. ഇപ്പൊ ഗ്രാൻഡ് പാരൻസിന്റെ അടുക്കാണെങ്കിൽ അവർ കേൾക്കാനും കാര്യങ്ങൾ തയ്യാറാണെങ്കിൽ അവരെ കാര്യങ്ങളും ഇപ്പൊ ചിലടുക്ക കാണുന്നുണ്ടാവും കൂടുതലും പിന്നെ ഷെയർ ചെയ്യുന്നത് അവരടിക്കായിരിക്കും. ഇപ്പൊ അമ്മേന്റെ അടിക്കാൻ അമ്മ അച്ഛൻ്റെ അടിക്ക അച്ഛൻ ഗ്രാൻഡ് പാരൻസ് ആണ് ഗ്രാൻഡ് പാരൻസ് അത് ഇത്ര ഏജ് എന്നില്ല. നമ്മൾ എപ്പം മുതൽ അവരെടുക്ക എന്ത് കാര്യങ്ങൾ ഇപ്പൊ തിരിച്ചവന് മറുപടി പറയാൻ കഴിയാത്തതോ അവക്കോ അവനോ മറുപടി പറയാൻ കഴിയാത്തതാണെങ്കിലും നമ്മൾ കാര്യങ്ങൾ പറയാം. അത് അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പറയണേ, ഇത്തിരി ഷൗട്ടായിട്ടോ അങ്ങനെ അല്ലാണ്ടുള്ള അവരെടുക്ക പറഞ്ഞ് മനസ്സിലാക്കി അവർ ഓക്കെ ഓക്കെ അല്ലേ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. ഓക്കെ താങ്ക് യു.
0: ഓക്കെ, അപ്പൊ റിജീഷിന്റെ ഒരു അഭിപ്രായം നമ്മൾ കേട്ട് കഴിഞ്ഞൊരു വോയിസ് നോട്ടിലായിരുന്നു ആള് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗുഡ് മോർണിംഗ് അപ്പുണ്ണി.
2: വെരി ഗുഡ് മോർണിംഗ്.
0: ഓക്കെ, നമ്മളിങ്ങനെ സംസാരിച്ചു വന്ന കാര്യം മാതാപിതാക്കൾ കഷ്ടപ്പെട്ട സ്റ്റോറീസ് കുട്ടികളുടെ അടുത്ത് പറയേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ ഞാൻ അന്ന് അങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇത്ര സ്കൂളിലേക്ക് പോയപ്പോ എനിക്ക് 2 യൂണിഫോം അല്ലെങ്കിൽ 1 യൂണിഫോമോ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ ഞാൻ നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഇല്ലേ?
2: എനിക്ക് തോന്നിയ ഒരു കാര്യം പറയാം. ഇപ്പോ ഞാനിപ്പോ എന്റെ ലൈഫ് എന്റെ മക്കളോട് പറയാറുണ്ട്, പക്ഷെ അവരതിൽ നിന്ന് എന്തോരം എടുക്കുന്നുണ്ടെന്നുള്ളത് നമുക്കറിയില്ല. അവർ ഈ കാലഘട്ടത്തിൽ തന്നെയാണ്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും
2: അത്തരം കുട്ടികൾ ഇപ്പൊ കുട്ടികളോട് എന്ത് പറഞ്ഞാലും ഇപ്പൊ മുതിർന്ന കുട്ടികളാണെങ്കിലും ശരി ചെറിയ കുട്ടികളാണെങ്കിലും അവര് പ്രസന്റിൽ
0: ജീവിക്കുന്നവരാണ്.
2: പണ്ട് അങ്ങനെ അങ്ങനെ ഉണ്ടായിരുന്നു
0: അവർക്ക്. അതിനൊരു
2: സിമ്പിൾ ഉദാഹരണം പറയാം, നമ്മുടെയൊക്കെ വീട്ടില് ലാൻഡ് ഫോൺ ഉണ്ടായിരുന്നില്ല എന്ന് അവരോട് പറഞ്ഞാൽ
0: അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു ഏറെ ഉണ്ടോ എന്നുള്ളതാവും.
2: അടുത്ത ചോദ്യം, നമ്മുടെ വീട്ടില് നമ്മുടെയൊക്കെ ചെറിയ പ്രായത്തില് TV ഉണ്ടായിരുന്നില്ല, അടുത്ത് നമ്മുടെ കസിന്റെ വീട്ടിലാണ് TV കണ്ടിരുന്നത് എന്ന് പറഞ്ഞാല്
0: അവർക്ക് അത്ഭുതമാണ്.
2: അവർക്ക് അത്ഭുതമാണ്. പണ്ട് കാലത്ത് ഫ്രിഡ്ജുള്ള വീട്ടിൽ നിന്ന് നമ്മൾ ഐസ് വാങ്ങിക്കാൻ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാല് അവരത്
0: ചിന്തിക്കും. പക്ഷെ ഓരോ കാലഘട്ടം ഇങ്ങനെയാണ്, ഓരോ കാലത്തിനനുസരിച്ച് ഇങ്ങനെ മാറ്റങ്ങൾ. കുറച്ചും ഷഹീം പറഞ്ഞ പോലെ ഞാൻ ChatGPT ഇല്ലാതെയാണ് നിനക്ക് ഹോംവർക്ക് ചെയ്തു തരുന്നേ എന്നുള്ള രീതിയിൽ ടോക്കിന്റെ സ്റ്റൈൽ തന്നെ മാറ്റിയിട്ടുണ്ട്. അവർക്കനുസരിച്ച് ആ രീതിയിൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
2: ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ആലോചിക്കുക, നമ്മള് ഈ എന്തെങ്കിലും ഒരു അസുഖം വന്നിരുന്ന സമയത്ത് നമ്മൾ ഡെയിലി ഹോസ്പിറ്റലിൽ പോയിരുന്നു, അല്ലെങ്കിൽ ആ അസുഖം വന്ന ദിവസം ഹോസ്പിറ്റലിൽ അമ്മ കൊണ്ടുപോയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോ അവര് പറഞ്ഞ എന്തസുഖായിരുന്നു. ഇപ്പൊ എന്തെങ്കിലും ഒരു അസുഖം വന്നാല് അവരാദ്യം ChatGPT ജെമിനിയിൽ നോക്കിയിട്ട് അതിന്റെ മെഡിക്കേഷൻ എല്ലാം എടുത്തിട്ട് ഇതാണ്
0: സംഭവം എന്ന് പറയും.
2: ഓരോ
0: കാലഘട്ടത്തിനനുസരിച്ച് ഓരോ മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ്. പക്ഷെ കൂടുതൽ പേരും പറഞ്ഞത് കുറച്ചെങ്കിലും നമ്മള് ചില കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കട്ടെ. രണ്ട് രീതിയിലുള്ള അഭിപ്രായം ഇതിനുണ്ട് കേട്ടോ.
2: അതെ, തീർച്ചയായിട്ടും.
0: അപ്പൊ നമുക്ക് ഒരു സൈഡിലേക്ക് നിൽക്കാൻ പറ്റില്ല, കാരണം കാലത്തിനനുസരിച്ച് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് മെസ്സേജിൽ പറയാവുന്നതാണ്. കൂടെ ഞാനൊരു ചോദ്യം കൂടെ ചോദിച്ചിരുന്നത് ഡോക്ടേഴ്സ് ഡേ കൂടിയാണ്. അപ്പൊ ഡോക്ടർ എന്നുള്ള വാക്കിന്റെ കറക്റ്റ് ഒരു മലയാളം, സാധാരണ നമ്മള് സ്ഥിരം ഡോക്ടർ എന്നാണല്ലോ പറയാ, ഇതല്ലാതെ ഒരു വാക്കുണ്ട് മലയാളത്തിൽ നമ്മൾ അധികം യൂസ് ചെയ്യാത്ത ഡോക്ടർ എന്നുള്ളതിനൊരു പദം കൂടി ഉണ്ട്. എന്തായിരുന്നു എന്തോ പതുക്കെ പറയുന്നുണ്ടല്ലോ, ഒച്ച പറയണ്ട.
2: പറയുന്നില്ല
0: ആയിത്തക്ഷണം പറ എന്ത്
2: ആ പിന്നെ പറയാം പാട്ട് കേൾക്കാൻ സമയം
0: സമയമായിരിക്കും ഒരു പാട്ടങ്ങോട് കേട്ടില്ല എന്തൊരു ബുദ്ധിമുട്ടല്ലേ. ഓക്കെ, അപ്പൊ ആ ഒരു വാക്കിന്റെ വിശേഷങ്ങൾ വഴിയെ പറയാം. അതിനു മുൻപായിട്ട് ഷാജഹാൻ മൂവിയിലെ പാട്ടിലേക്ക് നമ്മൾ പോകണം. ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഫരീസാദിന്റെ മെസ്സേജ് ഉണ്ട്, സാജിത്ത് സജീഷ് ബാബു ഇതല്ലേ ആ വാക്കെന്ന് ചോദിച്ചിട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട്. ആതുര സേവകർ ആണോ? ആതുര സേവകർ എന്ന് പറയുമ്പോ എല്ലാവരും
2: മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന
0: എല്ലാവരും രംഗമാണ്. ഓക്കെ, അഷ്റഫ് അത് പറയുന്നുണ്ട്. റൈസ് പി കെ കറക്റ്റ് ആയിട്ട് തന്നെ പറയാം. ഞാൻ കണ്ടുവച്ച ഉത്തരാണ് റൈസ് പറഞ്ഞിട്ടുള്ളത്. ലാലി പോളും സെയിം തന്നെയാണ് പറഞ്ഞത്. ചികിത്സകനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനേക്കാളും കുറച്ചുകൂടി കടുപ്പമുള്ള ടൈപ്പ് ചെയ്യാൻ പാടുള്ള ഒരു വാക്കുണ്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. നീനുവിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. രാജേഷ് മെസ്സേജ് ചെയ്യുന്നുണ്ട്, ചികിത്സകനാണോ അപ്പോത്തിക്കിരി ആണോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എനിക്കൊരു കൺഫ്യൂഷൻ വന്നു, ഈ അപ്പോത്തിക്കിരി ആണോ ഞാൻ ഉദ്ദേശിക്കുന്ന വാക്കാണോ എന്നൊരു സംശയത്തെ നിൽക്കുകയാണ്. അപ്പൊ അതിനുള്ള മറുപടി നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്, ഷാജഹാൻ മൂവിയിലെ പാട്ട്.

0: സുനോ.
1: മദീനത് ഖലീഫ സൗത്തിലേക്ക് ഇനി ഷോപ്പിംഗിന്റെ ആറാം തമ്പുരാന്റെ വരവ്. ഷോപ്പിംഗ് വിസ്മയമൊരുക്കാൻ മർസ
2: ഹൈപ്പർമാർക്കറ്റിന്റെ പുതിയ ബ്രാഞ്ച് മദീനത് ഖലീഫ സൗത്തിൽ ഏറ്റവും പുതിയ ഓഫറുകളും ഫ്രഷ് ഉൽപ്പന്നങ്ങളുമായി മർസ ഹൈപ്പർമാർക്കറ്റിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി മദീനത് ഖലീഫ സൗത്തിൽ ജൂലൈ 2 4 മണിക്ക് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു.
1: ഷോപ്പിംഗിന്റെ ആഘോഷ പൂരത്തിനായി കാത്തിരിക്കൂ. മർസ, ബി ഫ്രഷ്, ബി യു.
3: Let's play football.
4: Football Mania.
2: എതിരാളികളുടെ തന്ത്രങ്ങൾ മുൻകൂട്ടി വായിച്ചറിയുന്ന തന്ത്രജ്ഞൻ, കളിക്കാരെ കൃത്യമായി ട്യൂൺ ചെയ്ത് മികച്ച ഫോം പുറത്തെടുക്കുന്ന മാന്ത്രികൻ, അതാണ് കാർലോ ആഞ്ചലോട്ടി. 2026 ഫുട്ബോൾ ലോക കിരീടം ലക്ഷ്യമിട്ടാണ് 1965 ശേഷം ആദ്യമായി ബ്രസീൽ ഒരു വിദേശ പരിശീലകനെ നിയമിക്കുന്നത്. ഒരു വിള്ളൽ പോലും വീഴ്ത്താത്ത പാറ പോലെയുള്ള പ്രതിരോധം, എതിർപാളയം തകരുന്ന മൂർച്ചയേറിയ മുന്നേറ്റം, ഇതെക്കാലവും ആഞ്ചലോട്ടിയുടെ പ്രധാന ടാക്ടിക്സ് ആയിരുന്നു. യൂറോപ്പിലെ പ്രധാന 5 കിരീടങ്ങൾ സ്വന്തമാക്കിയ ഏക പരിശീലകനാണ് ആഞ്ചലോട്ടി. ഒപ്പം 5 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ എന്ന റെക്കോർഡും ഈ ഇറ്റലിക്കാരന് സ്വന്തമാണ്. എത്ര വലിയ ചലഞ്ചും നേരിട്ട് വിജയം കൊയ്യാനുള്ള ആഞ്ചലോട്ടിയുടെ അസാധാരണ മികവ് ബ്രസീലിന്റെ തുറപ്പുചീട്ടാണ്.
5: നമസ്കാരം, ഞാൻ ജാസ്തിക്ക്. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
6: മോർണിംഗ് സവാരി
7: ഓൺലി ഓൺ റേഡിയോ സുനോ.

0: This is Morning Savari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Savari
1: brought to you by ഈയവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411133.
5: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
6: Just feel like you're
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയുടെ അടുത്ത മണിക്കൂറിലേക്ക് നമ്മളിങ്ങനെ എത്തി നിൽക്കുന്ന സമയമാണ്. ജൂലൈ 1 ബുധനാഴ്ച ദിവസമാണ്. നമ്മളുടെ ചോദ്യത്തിന് ഇനിയും ഒരുപാട് പേരുടെ നല്ല മറുപടികൾ വരുന്നുണ്ട്. റഫീഖ് പന്തൽ അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് നോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഇങ്ങനെ സ്റ്റോറീസൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ് എന്നുള്ള കാരണം മക്കളുടെ അടുത്താണെങ്കിലും അദ്ദേഹം ഇങ്ങനെ സ്റ്റോറീസൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അവർക്ക് അവരുടേതായ രീതിയിൽ അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ഒരു ടോപ്പിക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടായിരുന്നു റഫീഖ് പന്തൽ അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് നോട്ട് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ നമ്മൾ ചോദിച്ച കാര്യം ഉണ്ടായിരുന്നത് ഡോക്ടേഴ്സ് ഡേ കൂടിയാണ്. അപ്പോൾ ഈ ഡോക്ടർ എന്നുള്ളതിൻ്റെ മലയാളം വാക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് കൂടി നമ്മളിങ്ങനെ സംസാരിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. അപ്പം നമ്മളുടെ കൂടെ ഷൈജു അദ്ദേഹം ജോയിൻ ചെയ്യുകയാണ്. അദ്ദേഹം നമ്മളുടെ അടുത്ത് എന്താണ് ആ ഒരു വാക്ക്, മലയാളം വാക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ആൾ നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. എന്താണ് ഈ അപ്പോത്തിക്കിരി എന്നുള്ള വാക്ക് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഒരു പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണോ ആ ഒരു വേർഡ് വന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി അദ്ദേഹം നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. അതൊന്ന് കേൾക്കാം.
7: ഹലോ, നമസ്കാരം. എന്റെ പേര് ഷൈജു ധമനി, ഭവൻ സ്കൂളിലെ മലയാളം അധ്യാപകനാണ്. ഡോക്ടർ എന്നതിന് പകരമായി ഉപയോഗിക്കാവുന്ന ഒരു വാക്ക് ചികിത്സകൻ, വൈദ്യൻ, ഭിഷഗ്വരൻ എന്നൊക്കെയാണ്. ഇതിൽ വൈദ്യൻ എന്ന വാക്ക് ആയുർവേദ മരുന്നുകൾ നൽകുന്ന ഡോക്ടർക്ക് പകരമായി ഇന്നും ചിലയിടങ്ങളിൽ സാധാരണ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഈ ഭിഷഗ്വരൻ, ചികിത്സകൻ എന്നീ വാക്കുകൾ സാഹിത്യ കൃതികളിൽ മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോത്തിക്കിരി എന്ന വാക്ക് ഡോക്ടർക്ക് പകരമായി ചിലയിടങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ അപ്പോത്തിക്കിരി എന്ന വാക്ക് ഇന്നത്തെ ഫാർമസിസ്റ്റിന് പകരമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മലയാള വാക്കാണ്. ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ എഴുതി നൽകുക, രോഗികൾക്ക് മരുന്നുകളുടെ ഉപയോഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്നതായിരുന്നു ഈ അപ്പോത്തിക്കരിയുടെ ജോലി. അപ്പൊ ചില സ്ഥലങ്ങളിൽ ഡോക്ടർ ഇല്ലാത്ത സാഹചര്യത്തിൽ രോഗികൾക്ക് മരുന്ന് എഴുതി നൽകുകയും മരുന്നിന്റെ ഉപയോഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന ആളായി അപ്പോത്തിക്കിരി മാറുകയും പിന്നീട് ആൾക്കാർ ഡോക്ടർ എന്നതിന് പകരമായി അപ്പോത്തിക്കിരി എന്ന വാക്ക് ഉപയോഗിച്ചു തുടങ്ങിയതുമാണ്.
1: ഓക്കെ, താങ്ക് യു സോ മച്ച്. അദ്ദേഹം നാട്ടിലാണ്, പക്ഷെ കൃത്യമായിട്ട് പറഞ്ഞു എന്താണ് ബിശ്വങ്കരൻ. ആദ്യ അപ്പോത്തിക്കിരി ഫാർമസിസ്റ്റിന്റെ പേരായിരുന്നു എന്നുള്ളതും പറഞ്ഞു. അപ്പൊ ബിശ്വങ്കരൻ എന്ന് പറയുന്ന വാക്ക് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല.
8: ഈ പറഞ്ഞ പോലെ നമ്മള് പുസ്തകങ്ങളിലും കഥകളിലും എഴുത്തിലും അത് കണ്ടിട്ടുള്ളൂ.
1: അതെ,
8: വൈദ്യൻ നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും പല, ഇപ്പൊ ഞങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നാട്ടിൻ പ്രദേശത്തൊക്കെ ഉള്ള ആയുർവേദ കടകളിൽ
1: അവരെ വൈദ്യ
8: ഒരു ബോർഡ് ഉണ്ടാവില്ല, ഇന്ന ആയുർവേദ കേന്ദ്രം, അത് കഴിഞ്ഞിട്ട് വൈദ്യൻ അദ്ദേഹത്തിന്റെ
1: പേരുണ്ടാവും.
8: പ്രവർത്തന സമയം,
1: അതെ,
8: ഭയങ്കര
1: ഒരു ബോർഡ് മനസ്സിലുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്തായാലും ബാക്കി വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് അടുത്ത പാട്ടിലേക്ക്.

0: വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അഫ്സൽ.
0: യു ആർ ലിസണിംഗ് ടു റേഡിയോ
1: 91.7 കെ ടി കെ.

0: ഫാലിമി മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റാണ് കേട്ടോ. ഒരു വിഷസിലേക്ക് കൂടി പോകാനായിട്ടുണ്ട്. മെസ്സേജിങ്ങിനാണ്, എൻ്റെ പേര് അസ്പാക്. എൻ്റെയും എൻ്റെ വൈഫിൻ്റെയും 23rd വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ഒന്ന് വിഷ് ചെയ്യണമെന്ന് പറയുന്നു. തീർച്ചയായിട്ടും ഇന്ന് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന അസ്പാക്കിനും ആളുടെ വൈഫിനും വളരെ വളരെ സ്നേഹത്തോടു കൂടി നമ്മളുടെ എല്ലാവരുടെയും ഒരു സ്പെഷ്യൽ വിഷസ്. അങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞു വന്ന വഴിക്കിനിയുടെ സിനിമ കാണാനുള്ള ടിക്കറ്റ് നിങ്ങളുടെ കയ്യിലേക്ക് തരാം. നമ്മൾ നേരെ പോവാണ് നമ്മുടെ ഹൈഡ് ആൻഡ് സീക്കിലേക്ക്. ഗാട്ട ഗുസ്തി 2 എന്ന് പറയുന്ന ആ ഒരു തമിഴ് മൂവി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ആ ഒരു സിനിമ വിഷ്ണു വിശാൽ നായകനായിട്ടുള്ള മൂവിയാണ്. ആ മൂവിയുടെ ടിക്കറ്റുകളായിരിക്കും ഇന്നത്തെ ഭാഗ്യശാലികളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആദ്യത്തെ സൂചന 2017 റിലീസായ സിനിമയാണിത്. 2017 റിലീസായ സിനിമയാണിത്. ഇതാണ് ആദ്യത്തെ സൂചന എന്ന് പറയുന്നത്. രണ്ടാമത്തെ സൂചന എന്ന് പറയുന്നത് അപ്പു ഈ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ളത് റെക്സ് വിജയനാണ്. അപ്പൊ ഏതാണ് ഈ സിനിമ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. ഗാട്ട ഗുസ്തി 2 കാണാനുള്ള ടിക്കറ്റുകളാണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്.
1: 2017 റിലീസായ ചിത്രം അപ്പു എന്നത് ഈ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. സംഗീതം റെക്സ് വിജയന്റെ മ്യൂസിക്കാണ് ഈ സിനിമയുടെ.
0: ഓക്കെ, അപ്പൊ ഏതാണ് ഈ ചിത്രം എന്നുള്ളത് വേഗം മെസ്സേജിൽ പറഞ്ഞോളൂ. 5000 9 1 7 എന്ന നമ്പറിലേക്ക്. മമ്മി ആൻഡ് മമ്മി ആൻഡ് മീലെ പാട്ട്.

0: സഫാരിയിൽ 10, 20, 30 തുടങ്ങി തെരഞ്ഞ് നമ്മുടെ കസ്റ്റമർ ട്രോളിയുമായി മുന്നോട്ട് കുതിക്കുകയാണ്. നേരെ ഗ്രോസറി സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് ട്രോളിയിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് നേരെ കോസ്മെറ്റിക് സെക്ഷനിലേക്ക്. വാട്ട് എ മൂവ്!
1: ഇനി ഖത്തർ ആവേശത്തോടെ ഷോപ്പ് ചെയ്യും, കാരണം സഫാരിയിൽ ജൂൺ 29 മുതൽ 10, 20, 30 ആരംഭിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഐടി തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം. ഒപ്പം നറുക്കെടുപ്പിലൂടെ 30 ബെസ്റ്റ് ജൂൺ കാറുകൾ സ്വന്തമാക്കാനും അവസരം.
2: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
3: അതിമോഹമാണ് അതിമോഹം.
4: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
5: ഓ ഡ്രാമ,
6: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
5: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
2: Brought to you by Safari, world-class shopping experience, Doha, Qatar.
1: And ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
7: ഇൻ അസോസിയേഷൻ വിത്ത്
8: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
9: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഹെൽത്തി സ്മൈൽസ് എനി ടൈം. ഫോർ മോർ ഇൻഫർമേഷൻ കോൾ 4411133.
10: And Lulu Hypermarkets, supermarkets and department stores, where the world comes to shop.

0: ഈ പാട്ട് ഇങ്ങനെയല്ലല്ലോ കേൾക്കേണ്ടത്. അല്ല, ഹരിശങ്കർ പാടിയത് ഇതിന്റെ പുതിയ വേർഷനാണ്, പ്രഗതി ബാൻഡിന്റെ
1: വേർഷനാണ്.
0: നമ്മൾ കേട്ടിട്ടുള്ളത്
1: റിയൽ
0: വേർഷൻ മ്യൂസിയയിലെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്.
1: അതെ അതെ അതെ, മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തായാലും ഒപ്പണി കുറച്ച് ബെഡ് കുറച്ച് വെച്ചാൽ സൂക്ക് വാക്കിഫ് വീണ്ടും മാംഗോ ഫെസ്റ്റിലേക്ക് വരികയാണ്. പാകിസ്ഥാൻ മാമ്പഴ മേള ജൂലൈ 9 സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്ത്യൻ മാംഗോ ഫെസ്റ്റ് നടന്ന അതേ സെയിം ടൈം തന്നെയാണ്, വൈകിട്ട് 4 to 10 മണി വരെയാണ് സമയമുള്ളത്. ജൂലൈ 9 സ്റ്റാർട്ട്

0: നിങ്ങൾ ഇതുവരെ പോയില്ലേ,
1: നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നില്ലേ
0: എന്നുള്ള. അതെന്താന്ന് വെച്ചാല് നമുക്ക് ഭയങ്കര നമ്മളായിട്ട് ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ഒരുപാട് സ്റ്റാളുകൾ അവിടെ
1: ഉണ്ടായിരുന്നു എന്നുള്ളതാണ്.
0: നമുക്ക് നമ്മളായിട്ട് എന്താ നിരന്തരം സംസാരിക്കുന്ന, നിരന്തരം ഇടപെടുന്ന, നമ്മളെ സുഹൃത്തുക്കളായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തന്നെയാണ്. അപ്പൊ അത് കാരണം അതിന്റെ ഒരു അറ്റാച്ച്മെന്റ്
1: കൂടുതലായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും കൂടുതലായിട്ട് ഇനിയുള്ള മത്സരങ്ങൾ ഏതൊക്കെയാണ്, വേൾഡ് കപ്പിൽ ഇനി നടക്കാൻ പോകുന്ന മാച്ചസ് ഏതൊക്കെയാണ് അതുകൂടി നമുക്കറിയാം.
2: Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
3: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
1: അങ്ങനെ ഐവറി കോസ്റ്റ് നോർവേ മാച്ച് ഒക്കെ നമ്മൾ കണ്ടു. 2-1 അവർ അതിഗംഭീരമായിട്ട് അടുത്ത സ്റ്റേജിലേക്ക് നോർവേ എത്തി എന്നുള്ളതാണ്. ഫ്രാൻസിന്റെ മാച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല, ഫ്രഞ്ച് പട ഞങ്ങളെ തകർത്തു എന്ന് പറയാം. മാത്രമല്ല എംബാപ്പെ തകർപ്പനായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, ഗോൾഡൻ ബൂട്ടിനായിട്ടുള്ള ആ ഒരു മുന്നേറ്റത്തിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തൊട്ടു പിന്നാലെ ഹാളണ്ടും ഉണ്ട്, പക്ഷേ ചിലപ്പോൾ അടുത്ത മാച്ച് ബ്രസീലുമായിട്ടാണ് നോർവേക്ക്. അപ്പൊ അത്
0: എങ്ങനെയാവും,
1: അതിനനുസരിച്ചിരിക്കും ബാക്കി കാര്യങ്ങൾ. മെക്സിക്കോ ഇക്വഡോർ മാച്ച് മെക്സിക്കോ 40 വർഷങ്ങൾക്ക് ശേഷം അവർ അടുത്ത സ്റ്റേജിലേക്ക് കടക്കുവാണ്. 2-0 അവരുടെ വിജയം ഉണ്ടായത്. ഇനി കാത്തിരിക്കുന്ന മത്സരം ഇംഗ്ലണ്ട് കോംഗോ മത്സരമാണ്. കോംഗോയും ചരിത്രപരമായിട്ടാണ് അവരുടെ അടുത്ത സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്.
0: പ്രതിരോധം തീർത്ത് വരുന്ന ടീമാണ്.
1: അതെ, ഇനിയിപ്പോ അവരുടെ അടുത്ത സ്റ്റേജ് ഇന്ന് 7 മണിക്കാണ് നമ്മുടെ കത്ത ടൈം. 7 മണിക്ക് ഇംഗ്ലണ്ട് കോംഗോ മാച്ച് നടക്കുന്നു. ഇംഗ്ലണ്ട് ഫാൻസ് കാത്തിരിക്കുന്ന ഒരു മത്സരം. ഒപ്പം തന്നെ 11 മണിക്ക് ബെൽജിയം സെനഗൽ മത്സരം. അതൊരു തീവാറുന്ന
0: മത്സരമായി
1: തീരും. ആരാണ് വിജയിക്കാൻ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്നില്ല.
0: രണ്ട് ടീമുകൾ
1: ബെൽജിയം ആൻഡ് സെനഗൽ ഇന്ന് രാത്രി 11 മണിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് അത് കാണാവുന്നതാണ്. പിന്നെ വെളുപ്പിന് എത്തുന്ന സമയത്ത് USA ബോസ്നിയ മാച്ച് ആയിരിക്കും നടക്കുക. പിന്നെ സ്പെയിൻ ഓസ്ട്രിയ, അത് എന്താകും എന്നുള്ളത് നമ്മൾ വെയിറ്റിംഗ് ആയിട്ടുള്ള ഒരു മാച്ചാണ്. 4:10 ആ ഒരു മത്സരം നടക്കാനായിട്ട്. ഇതിനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ July 3 വരുന്നുണ്ട്. പോർച്ചുഗൽ ക്രൊയേഷ്യ എന്താകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.
0: പേടിക്കണ്ട, ഓടിക്കോളാം.
1: ഒന്നും പറയാനായിട്ടില്ല. നിങ്ങൾക്ക് റൈറ്റ് ആൻസർ അറിയാന്നുണ്ടെങ്കിൽ മെസ്സേജിൽ പറയാവുന്നതാണ്. സൂചനകൾ പറയുന്നു
0: 2017 എനിക്കത് ഒരിക്കലും തെറ്റാൻ പാടില്ല. കാരണം എന്താന്ന് വെച്ചാല്, അയ്യോ ഞാനിപ്പോ പറഞ്ഞാൽ അതൊരു വലിയ സൂചനയായി പോകും. ആ സിനിമയിലെ പ്രധാന താരം ആ സിനിമയുടെ ട്രെയിലർ കണ്ടത് നമ്മുടെ ഓഫീസിൽ
1: വെച്ചാണ്. ഓ, അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ 2019
0: തെറ്റാൻ പാടില്ല. 2017 ആ സിനിമയിലെ പ്രധാന താരം ആ സിനിമയുടെ ട്രെയിലർ കണ്ടത്
1: ഖത്തറിൽ റേഡിയോ സെന്റിൽ വെച്ചിട്ടാണ്,
0: നമ്മുടെ ഓഫീസിൽ
1: വെച്ചിട്ടാണ്. ഓക്കെ, അടിപൊളി.
0: അപ്പൊ ആ താരം ആരായിരിക്കും?
1: 2017 റിലീസായ മൂവിയാണ് അപ്പു. ഈ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. മ്യൂസിക് റക്സ് വിജയനാണ്. അപ്പൊ ഏതാണ് ഈ ചിത്രം? ഗാട്ട ഗുസ്തി 2 എന്നുള്ള മൂവി കാണാനുള്ള ടിക്കറ്റുകളാണ് ഭാഗ്യശാലികളെ വെയിറ്റ് ചെയ്യുന്നത്.
0: ഓക്കെ, മെസ്സേജുകൾ അയച്ചോളൂ 5000917.
2: Chennai Beats. Tamil, head of the hour. In the art of Podumar Kulanda.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി
1: എൻഹാൻസിംഗ് യുവർ എവരിഡേ.
2: കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
3: നമസ്കാരം, ഞാൻ ഇന്ദ്രജിത് സുകുമാരൻ.
4: യു ആർ ലിസണിംഗ് ടു
3: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: மாலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by இயவதி காலத்து நீங்களோட பிரியப்பட்டவருக்கு ஒரு gift நல்கி சர்ப்ரைஸ் செய்யாம் மலபார் கோல்டன் டைமண்ட்ஸ்ல இருந்து ஓரோ டைமண்ட் அல்லது பிரஷஸ் ஜெம் ஜுவல்லரி பர்ச்சேஸ் நோடப்பம் நேடு ஃப்ரீ கேஷ் வவுச்சர்ஸ் ஒப்பம் பழைய சொர்ணாபரணங்கள் எக்ஸ்சேஞ்ச் செய்யாம் ஒரு நஷ்டமும் கூடாதே
2: in association with
3: commercial bank we are saving more turns dreams into reality commercial banks 5 million riyals dream dream bigger
4: Naseem Healthcare Naseem Surgical and Medical Center Searing Road Healthy Smiles Anytime For more information call 4411133
5: And Lulu Hypermarkets Supermarkets and Department Stores Where the world comes to shop
6: Just feel like you're
7: സമയം 9 കഴിഞ്ഞ് 42 മിനിറ്റ് ആയിരിക്കാണ്. ബുധനാഴ്ച ദിവസമാണ്, ജൂലൈ 1st മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്.
8: കേട്ടുപോകുന്ന ടൈമില് സണിൽജിയുടെ മെസ്സേജ് ഉണ്ട്. അത് കഴിഞ്ഞ ദിവസം നമ്മള് 917 അവസാനിക്കുന്ന നമ്പറുള്ള വാഹനങ്ങളൊക്കെ ചോദിച്ചല്ലോ. അതായത് ഒരു വണ്ടിയുടെ പുറകെ പോയി അവസാനം ബിന്നുമ്മാർ സിഗ്നൽ വെച്ച് അതിന്റെ ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞിട്ട് 917 ഉള്ള ആ ഒരു
7: ഓടിച്ചിട്ട് പിടിച്ചു എന്നൊക്കെ പറഞ്ഞ പോലെ
8: അടിപൊളി.
7: ഓക്കെ
8: ഓക്കെ, അപ്പൊ അങ്ങനെ വിശേഷങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്ന ടൈമില് സിനിമ ഏതാണെന്ന് പറയേണ്ട ആവശ്യമില്ല. എല്ലാരും കൃത്യമായിട്ട് തന്നെ അയച്ചു. നമ്മുടെ ഇഫ്തിഹാറുദ്ദീൻ അയച്ചു, അതുൽ കൃഷ്ണയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു, അൻസൽ ഹബീബ്, നവാസ് ഷാൻ കൽക്കിയാണെന്ന് ചോദിക്കുന്നത്, കൽക്കി അല്ല കേട്ടോ. അതെ, നിബിൻ നിഷാദിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, ഫിനീത് ഫ്രാൻസിസ് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, മാഹിർ, ജെസി മാത്യു, റെനീഷ്, ജസേജി, രാഹുൽ, ആദിൽ, ദൃശ്യ, അജിയാണ് ആദ്യം അയച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാല്, ഫരീസാദ്, അങ്ങനെ മുഹമ്മദ് സിനിമയുടെ പേരൊന്ന് മാറിപ്പോയിട്ടുണ്ടായിരുന്നു.
7: ഓക്കെ, അപ്പൊ ശരിക്കും മായാനദി എന്ന സിനിമയാണ് നമ്മൾ ഇന്ന് ഒളിപ്പിച്ചു വെച്ചത്. മായാനദി സിനിമയായിട്ട് നമ്മുടെ ഒരു വലിയൊരു കണക്ഷൻ എന്താന്ന് വെച്ചാല്, ശരിക്കും മായാനദിയില് ടോവിനോ തൊപ്പി വെക്കുന്ന ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ,
8: അതെ
7: ആ സ്റ്റൈലിൽ തന്നെയാണ് 2017 ഡിസംബർ മാസത്തില് ടോവിനോ ഇവിടെ നമ്മുടെ സ്റ്റുഡിയോയില് വരുന്നത്. അത് എനിക്ക് തോന്നുന്നു നമ്മൾ ലോഞ്ച് ചെയ്ത് 2017 നമ്മൾ ലോഞ്ച് ചെയ്ത് ഒരു മാസത്തിനുള്ളിൽ തന്നെ ടോവി ഇവിടെ വന്നിരുന്നു. അപ്പൊ അന്ന് ടോവിനോ ഈ സിനിമയുടെ മായാനദിയുടെ ട്രെയിലർ കണ്ടത് നമ്മുടെ കിച്ചു സാറിന്റെ ലാപ്ടോപ്പിലാണ്. ഞാനത് ഇപ്പോഴും ഓർക്കുന്നു, കാരണം ആ സമയത്ത് ഞാൻ റൂമിലുണ്ട്. അപ്പൊ ട്രെയിലർ കാണുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അങ്ങനെ ഒരു കണക്ഷൻ മായാനിധിയുമായിട്ട് ഈ സിനിമയുമായിട്ട് നമുക്കുണ്ട്.
8: തോമസ് കോശി ആഴ്ച വന്നിട്ടുണ്ട്, 917 തുടങ്ങുന്ന നമ്പർ.
7: ഓക്കെ,
8: അടിപൊളി അടിപൊളി അടിപൊളി. ഓക്കെ
7: താങ്ക് യു.
8: ഓക്കെ, അപ്പൊ എന്നാലും നമ്പറുകളെ കുറിച്ച് തന്നെ പറയാനായിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഇന്ന് നമ്മുടെ ജൂലൈ മാസത്തിലെ ഇന്ധനവില എന്ന് പറയുന്നത് പ്രീമിയം പെട്രോൾ ലിറ്ററിന് 2.05 റിയാല്, സൂപ്പർ ആണെന്നുണ്ടെങ്കിൽ 2.10 റിയാൽ, ഡീസലിന് 2.05 റിയാലുമാണ് റേറ്റുകൾ.
7: ഓക്കെ, അപ്പൊ പുതുക്കിയ നിരക്കുകൾ ഇങ്ങനെയാണ് എന്നുള്ളതുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ. ജൂലൈ 1st ബുധനാഴ്ച ദിവസം, ഈ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ദിവസമായി മാറട്ടെ. ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും.
8: അതെ,
7: അതെല്ലാം തുടക്കമാണ്.
8: അതെ, തീർച്ചയായിട്ടും അതെല്ലാം കംപ്ലീറ്റ് ആക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. തോമസ് കോശി പറയുന്നത്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഓക്കെ, എന്റെ കാറും 917 മൈ കാർ ഈസ് ഓൾസോ 917. ജസ്റ്റ് ഹിയർഡ് യുവർ റെസ്പോൺസ്, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ആള് മെസ്സേജ്
7: ചെയ്തിട്ടുണ്ട്. ഒരു മാസത്തിന്റെ തുടക്കം, എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നത് പോലെ പ്രോപ്പറായിട്ട് നടക്കട്ടെ. വെക്കേഷൻ പ്ലാൻ ചെയ്യുന്ന ആളുകളുണ്ട്, വെക്കേഷന് പോകുന്ന ആളുകളുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ദിവസമായി മാറട്ടെ. ടാറ്റാ,
8: ബൈ ബൈ.

0: This is home delivery only on Radio Sunoh 91.7 FM. Sunoh updates.
1: Sunoh updates leki swagatham. Updatesgalumai Nisa. അൽവാബ് ഹെൽത്ത് സെന്ററിലേക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കുമായുള്ള 24 മണിക്കൂർ അടിയന്തര ചികിത്സാ സേവനങ്ങൾ വ്യാപിപ്പിച്ചു. ഇതോടെ PHCC കീഴിലുള്ള മുതിർന്നവർക്കായുള്ള അടിയന്തര ചികിത്സാ കേന്ദ്രങ്ങളുടെ ആകെ എണ്ണം 16 കുട്ടികൾക്കായുള്ള കേന്ദ്രങ്ങളുടെ എണ്ണം 11 ഉയർന്നു. ഖത്തറിലെ ജൂലൈ മാസത്തിലെ ഇന്ധന വില ഇങ്ങനെയാണ്. പ്രീമിയം പെട്രോൾ ലിറ്ററിന് 2.05 റിയാലും സൂപ്പർ ഗ്രേഡ് പെട്രോളിന് 2.10 റിയാലും ഡീസലിന് 2.05 റിയാലുമാണ് നിരക്ക്. സൂക്ക് വാക്കിഫിൽ പാകിസ്ഥാൻ മാമ്പഴമേള വരുന്നു. സൂക്ക് വാക്കിഫിലെ ഈസ്റ്റേൺ സ്ക്വയറിൽ ജൂലൈ 9 മുതലാണ് മേള. ജൂലൈ 18 അവസാനിക്കും. വൈകിട്ട് 4 മുതൽ രാത്രി 10 വരെയാണ് സമയം. 2026 ഫിഫ ലോകകപ്പ് ടൂർണമെന്റിന്റെ സുരക്ഷാ ചുമതലകളിൽ ഖത്തർ സുരക്ഷാ സേന ജാഗ്രതയോടെ ദൌത്യം തുടരുന്നു. ആതിഥേയ രാജ്യങ്ങളിലെ സുരക്ഷാ അധികാരികളുമായി സഹകരിച്ചും ഏകോപിപ്പിച്ചും അംഗീകൃത സുരക്ഷാ ചട്ടക്കൂടിനുള്ളിലാണ് ദൌത്യം നിർവഹിക്കുന്നത്. റൗണ്ട് ഓഫ് 32 ഇക്വഡോറിനെ മറുപടിയില്ലാത്ത 2 മെക്സിക്കോ പരാജയപ്പെടുത്തി. മത്സരത്തിന്റെ ആദ്യ പകുതിയിലായിരുന്നു 2 പിറന്നത്. 40 ശേഷമാണ് മെക്സിക്കോ ലോകകപ്പിൽ ഒരു നോക്കൌട്ട് മത്സരം വിജയിക്കുന്നത്. സ്വീഡനെ തകർത്തെറിഞ്ഞ് ലോകകപ്പ് പ്രീ ക്വാർട്ടറിലേക്ക് ഫ്രഞ്ച് പടയോട്ടം. റൗണ്ട് ഓഫ് 32 സ്വീഡനെ ഏകപക്ഷീയമായ 3 ഫ്രാൻസ് പരാജയപ്പെടുത്തിയത്. 2 സൂപ്പർ സ്ട്രൈക്കർ കിലിയൻ എംബാപ്പെ അർജന്റീനൻ ഇതിഹാസം ലയണൽ മെസ്സിക്കൊപ്പമെത്തി. ഈ ലോകകപ്പിൽ ഇരുവർക്കും 6 വീതമാണ്. ലോകകപ്പ് റൌണ്ട് ഓഫ് 32 പോരാട്ടത്തിൽ ആഫ്രിക്കൻ കരുത്തരായ ഐവറി കോസ്റ്റിനെ പരാജയപ്പെടുത്തി നോർവേ പ്രീ ക്വാർട്ടറിലേക്ക്. 1-2 നോർവേയുടെ വിജയം. ജൂലൈ 5 നടക്കുന്ന പ്രീ ക്വാർട്ടറിൽ മുൻ ചാമ്പ്യന്മാരായ ബ്രസീലാണ് നോർവേയുടെ എതിരാളികൾ.

0: brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: രാവിലെ തന്നെ നല്ലൊരു ചായ കുടിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ. നമുക്ക് എല്ലാവർക്കും ആ വാ ഒരു ചായ കുടിക്കാൻ പോവാം എന്ന് പറയാൻ കൂടെ ഒരു ഫ്രണ്ടും ഉണ്ടാവും. അതിപ്പോൾ രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും രാത്രിയിലാണെങ്കിലും ചായ കുടിക്കാനായിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കും. എപ്പോഴും ആൾക്കാർ തമാശയ്ക്കാണെങ്കിൽ പോലും പറയുന്നൊരു കാര്യമുണ്ട്, ഓ നിങ്ങൾ മലയാളികൾ എപ്പോൾ ഏത് പാതിരാത്രിക്കാണെങ്കിലും ചായ കുടിക്കുമല്ലോ, എല്ലാത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് ചായ വേണമല്ലോ എന്ന്. പക്ഷേ നമ്മളാണോ സത്യത്തിൽ ഏറ്റവും കൂടുതൽ ചായ കുടിക്കുന്ന ഒരു രാജ്യം? അതായത് ഓൾ ഓവർ ഇന്ത്യ നോക്കുകയാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് സത്യത്തിൽ നമ്മൾ ടോപ്പ് ലിസ്റ്റിൽ എങ്കയോ പിന്നാടി ഇരിക്കുന്നു മനസ്സിലായത്. അതുകൊണ്ട് തന്നെ നിങ്ങളോടൊരു ചോദ്യമാകാമെന്ന് വിചാരിച്ചു. സോ നിങ്ങൾ തന്നെ പറയും, ഏറ്റവും കൂടുതൽ ടീ അതായത് ചായ കുടിക്കുന്ന ഒരു രാജ്യം ഏതാണ്? ടീ എന്ന് പറയുമ്പോൾ അതിപ്പോൾ സുലൈമാനി ആവാം, നല്ല പാലൊഴിച്ചിട്ടുള്ള ചായ ആവാം, എങ്ങനെയും ആവാം. സോ നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നത് ഏത് രാജ്യമായിരിക്കും ഏറ്റവും കൂടുതൽ ടീ കൺസപ്ഷൻ ഉള്ളത്? എന്തായാലും മെസ്സേജ് അയക്കുക 5000997 ലേക്ക്. ഇത് ഹോം ഡെലിവറി ആണ്, അശ്വമിയാണ് കൂടെയുള്ളത്.

വെൽക്കം ബാക്ക്. ഇതൊക്കെ തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM. ഹോം ഡെലിവറിയാണ് കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അഷ്ടമിയാണ് കൂടെയുള്ളത്. അതെങ്ങനെയാണ്, നമ്മളെ പോലെ ചായ കുടിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു മെസ്സേജ് വരെ വന്നിട്ടുണ്ട്. ശരിയാണ്, നമ്മൾ അങ്ങനെ വിചാരിച്ചു നോക്കിയാൽ ചിലപ്പോൾ നമ്മളെ പോലെ ചായ കുടിക്കുന്ന വേറെ ആരും ഇല്ല എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ മറ്റ് ചില രാജ്യങ്ങളിൽ നിന്നുള്ള ഫ്രണ്ട്സ് കൂടെയുള്ളവരാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും, അവര് മിനിറ്റിന് മിനിറ്റിന് ചായ കുടിക്കുന്ന ആൾക്കാരായിരിക്കും. പ്രത്യേകിച്ചും ചില ഏരിയാസ്, അതിപ്പോൾ ഞാൻ ഏതാണ് ആ ഒരു രാജ്യം ഏറ്റവും കൂടുതൽ കുടിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഏറ്റവും കൂടുതൽ കുടിക്കുന്ന രാജ്യത്തിലേക്ക് നമ്മൾ എത്താം. പക്ഷെ അതിന് മുൻപായിട്ട് ഈവൻ ഇറാനികളാണെങ്കിലും പാകിസ്ഥാനികളാണെങ്കിലും റഷ്യ, മൊറോക്കോ, ന്യൂസിലൻഡ്, ചൈന ഉൾപ്പെടെ പല സ്ഥലങ്ങളിലുള്ളവരും ഭയങ്കര ചായ കുടിയാന്നേ, നമ്മളെക്കാട്ടിയും കൂടുതലാണ് ഇൻഫാക്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദം ആൻസർ പറഞ്ഞത് റൈറ്റ് ആണ്, തുർക്കിയാണ്. തുർക്കിഷ് ടീ എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് കൂടിയാണ് അല്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അധികം ആൾക്കാരാണ് തുർക്കിയിൽ ചായ കുടിക്കുന്നത്. 3.16 കിലോഗ്രാം പെർ പേഴ്സൺ ആനുവലി കുടിക്കുന്നുണ്ടെന്നാണ് അവരുടെ ഒരു റിപ്പോർട്ട് പറയുന്നത്. അത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല, അത്രയ്ക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈവൻ ഇന്ത്യയെ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്ത്യ ഒരു തുർക്കിഷ് പേഴ്സണെ വെച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ ആവറേജിനേക്കാൾ കുറവായിരിക്കും ഒരു ഇന്ത്യൻ പേഴ്സൺ കുടിക്കുന്ന ചായയുടെ അളവ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയുമാണ് കുടിക്കുന്നത്. ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ 3-4 കിലോഗ്രാം പെർ പേഴ്സൺ പെർ ആനം അല്ലെങ്കിൽ പെർ ഇയർ. അതിപ്പോൾ ഇന്ത്യയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 0.8 to 1.2 ആ ഒരു കിലോഗ്രാം പെർ പേഴ്സൺ ആയിരിക്കും കണക്ക് പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ. ഈവൻ ചൈനയിലേക്ക് എത്തുമ്പോഴും 0.6 to 0.8 കിലോഗ്രാം പെർ പേഴ്സൺ ആണ്. പക്ഷേ തുർക്കി എങ്കയോ ഇരിക്കുക, അതായത് 3-4 കിലോഗ്രാം എന്ന് പറയുന്നത് ചില്ലറ കണക്കല്ലെന്നേ. അവരെപ്പോഴും കുടിക്കുന്നത് മാത്രമല്ല അവരുടെ ചായക്ക് ഭയങ്കര കയ്പാണ്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് അവർ ദ റിയൽ എസൻസ് ഓഫ് ദ ടീ എന്ന് പറയുന്ന പോലെ നമ്മളെപ്പോലെ ഒരുപാട് മധുരമൊക്കെ ഇട്ട് അങ്ങനെയല്ല, കുറേയും കൂടി കടുപ്പത്തിലാണ് കുടിക്കുന്നതും. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് അവരുടെ ചായ കുടിയുടെ ഒരു സ്റ്റൈൽ. തുർക്കി സീരീസ് ഒക്കെ കാണുന്നവർക്കറിയാം, അത് കാണുമ്പോൾ എന്തുമാത്രം ചായ കുടിക്കുന്നതെന്ന് എപ്പോഴും ചിന്തിക്കാറുണ്ട്, അതും ഇത്ര കയ്പില്. എനിവേ, നമുക്ക് തുർക്കി എന്ന് പറഞ്ഞ ഒരുപാട് പേര് ആൻസേഴ്സ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ എന്ത് പറ്റി ശബ്ദത്തിന്, ആ ശബ്ദത്തിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്, വേറൊന്നുമല്ല, ഈ ഒരു ക്ലൈമറ്റിൻ്റെ ഒക്കെ തന്നെയാണ്. ചെറിയൊരു ഒരു കിച്ചുകിച്ചും ഒക്കെ ഉണ്ട്, മൂക്കൊക്കെ ഒന്ന് അടഞ്ഞിരിക്കുകയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തായാലും നിങ്ങളും ഈ പറഞ്ഞ പോലെ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചും കാര്യങ്ങളും ഒക്കെ തന്നെ ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഭയങ്കര പൊടിക്കാറ്റിലേക്കൊക്കെ ഇങ്ങനെ മാറിയും തിരിഞ്ഞും വന്നുകൊണ്ടിരിക്കുകയാണ്, ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. നല്ലപോലെ ചൂടുവെള്ളം കുടിക്കുക. ഞാൻ എന്തേ കയ്യിൽ ചൂടുവെള്ളം കൊണ്ടാണ് നടക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എപ്പോഴും ഒന്ന് ജസ്റ്റ് പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴാണെങ്കിലും മേക്ക് ഷുവർ നന്നായിട്ട് വിയർക്കുന്നൊരു സമയമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് വിയർത്ത് കഴിഞ്ഞാലും തിരിച്ചെത്തി കഴിഞ്ഞിട്ട് വേഗം എ സിയുടെ ഇതിൽ പോയിട്ട് അങ്ങ് നിന്ന് ആ ചൂട് മാറ്റാൻ വേണ്ടിയിട്ടൊന്ന് നിൽക്കരുത്. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ വരും. സോ ജസ്റ്റ് ബി കെയർഫുൾ അബൌട്ട് യുവർ ഹെൽത്ത് ആസ് വെൽ. വെള്ളം കുടിച്ചോ? വെള്ളം കുടിച്ചില്ലെങ്കിൽ നല്ലപോലെ വെള്ളം കുടിക്കൂ കേട്ടോ. ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതൊന്ന് ഉറപ്പിച്ചുകൊണ്ട് നേരെ പോകുന്നു അടുത്ത പാട്ടിലേക്ക്. കഥൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ.

വെൽക്കം ബാക്ക്. ഇതൊക്കെ തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM. ഹോം ഡെലിവറിയാണ് കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അഷ്ടമിയാണ് കൂടെയുള്ളത്. അതെങ്ങനെയാ, നമ്മളെ പോലെ ചായ കുടിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു മെസ്സേജ് വരെ വന്നിട്ടുണ്ട്. ശരിയാണ്, നമ്മൾ അങ്ങനെ വിചാരിച്ചു നോക്കിയാൽ ചിലപ്പോ നമ്മളെ പോലെ ചായ കുടിക്കുന്ന വേറെ ആരും ഇല്ല എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ മറ്റു ചില രാജ്യങ്ങളിൽ നിന്നുള്ള ഫ്രണ്ട്സ് കൂടെയുള്ളവരാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും, അവര് മിനിറ്റിന് മിനിറ്റിന് ചായ കുടിക്കുന്ന ആൾക്കാരായിരിക്കും. പ്രത്യേകിച്ചും ചില ഏരിയാസ്, അതിപ്പോൾ ഞാൻ ഏതാണ് ആ ഒരു രാജ്യം ഏറ്റവും കൂടുതൽ കുടിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഏറ്റവും കൂടുതൽ കുടിക്കുന്ന രാജ്യത്തിലേക്ക് നമ്മൾ എത്താം. പക്ഷെ അതിന് മുൻപായിട്ട് ഈവൻ ഇറാനികളാണെങ്കിലും പാകിസ്ഥാനികളാണെങ്കിലും റഷ്യ, മൊറോക്കോ, ന്യൂസിലൻഡ്, ചൈന ഉൾപ്പെടെ പല സ്ഥലങ്ങളിലുള്ളവരും ഭയങ്കര ചായ കുടിയാന്നേ, നമ്മളെക്കാട്ടിയും കൂടുതലാണ് ഇൻഫാക്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദം ആൻസർ പറഞ്ഞത് റൈറ്റാണ്, തുർക്കിയാണ്. തുർക്കിഷ് ടീ എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് കൂടിയാണ് അല്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അധികം ആൾക്കാരാണ് തുർക്കിയിൽ ചായ കുടിക്കുന്നത്. 3.16 കിലോഗ്രാം പെർ പേഴ്സൺ ആനുവലി കുടിക്കുന്നുണ്ടെന്നാണ് അവരുടെ ഒരു റിപ്പോർട്ട് പറയുന്നത്. അത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല, അത്രയ്ക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈവൻ ഇന്ത്യയെ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്ത്യ ഒരു തുർക്കിഷ് പേഴ്സണെ വെച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ ആവറേജിനേക്കാൾ കുറവായിരിക്കും ഒരു ഇന്ത്യൻ പേഴ്സൺ കുടിക്കുന്ന ചായയുടെ അളവെന്ന് പറയുന്നത്. അപ്പോൾ അത്രയുമാണ് കുടിക്കുന്നത്. ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ 3-4 കിലോഗ്രാം പെർ പേഴ്സൺ പെർ ആനം അല്ലെങ്കിൽ പെർ ഇയർ. അതിപ്പോൾ ഇന്ത്യയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 0.8 to 1.2 ആ ഒരു കിലോഗ്രാം പെർ പേഴ്സൺ ആയിരിക്കും കണക്ക് പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ. ഈവൻ ചൈനയിലേക്ക് എത്തുമ്പോഴും 0.6 to 0.8 കിലോഗ്രാം പെർ പേഴ്സൺ ആണ്. പക്ഷേ തുർക്കി എങ്ങയോ ഇരിക്കും, അതായത് 3-4 കിലോഗ്രാം എന്ന് പറയുന്നത് ചില്ലറ കണക്കല്ലെന്നേ. അവരെപ്പോഴും കുടിക്കുന്നത് മാത്രമല്ല അവരുടെ ചായക്ക് ഭയങ്കര കയ്പാണ്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് അവർ ദ റിയൽ എസൻസ് ഓഫ് ദ ടീ എന്ന് പറയുന്ന പോലെ നമ്മളെപ്പോലെ ഒരുപാട് മധുരമൊക്കെ ഇട്ട് അങ്ങനെയല്ല, കുറേം കൂടി കടുപ്പത്തിലാണ് കുടിക്കുന്നതും. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് അവരുടെ ചായ കുടിയുടെ ഒരു സ്റ്റൈൽ. തുർക്കി സീരീസൊക്കെ കാണുന്നവർക്കറിയാം, അത് കാണുമ്പോൾ എന്തുമാത്രം ചായ കുടിക്കുന്നതെന്ന് എപ്പോഴും ചിന്തിക്കാറുണ്ട്, അതും ഇത്ര കയ്പിൽ. എനിവേ, നമുക്ക് തുർക്കി എന്ന് പറഞ്ഞ ഒരുപാട് പേര് ആൻസേഴ്സ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ എന്ത് പറ്റി ഈ ശബ്ദത്തിന്, ആ ശബ്ദത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട്, വേറൊന്നുമല്ല, ഈ ഒരു ക്ലൈമറ്റിൻ്റെ ഒക്കെ തന്നെയാണ്. ചെറിയൊരു ഒരു ഒരു കിച്ചുകിച്ചും ഒക്കെ ഉണ്ട്, മൂക്കൊക്കെ ഒന്ന് അടഞ്ഞിരിക്കുകയാണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. എന്തായാലും നിങ്ങളും ഈ പറഞ്ഞ പോലെ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചും കാര്യങ്ങളും ഒക്കെ തന്നെ ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഭയങ്കര പൊടിക്കാറ്റിലേക്കൊക്കെ ഇങ്ങനെ മാറിയും തിരിഞ്ഞും വന്നുകൊണ്ടിരിക്കുകയാണ്, ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്, നല്ലപോലെ ചൂടുവെള്ളം കുടിക്കുക. ഞാൻ എന്തേ കയ്യിൽ ചൂടുവെള്ളം കൊണ്ടാണ് നടക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എപ്പോഴും ഒന്ന് ജസ്റ്റ് പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴാണെങ്കിലും മേക്ക് ഷുവർ നന്നായിട്ട് വിയർക്കുന്നൊരു സമയമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് വിയർത്ത് കഴിഞ്ഞാൽ തിരിച്ചെത്തി കഴിഞ്ഞിട്ട് വേഗം എ സിയുടെ ഇതിൽ പോയിട്ട് അങ്ങ് നിന്ന് ആ ചൂട് മാറ്റാൻ വേണ്ടിയിട്ടൊന്ന് നിൽക്കരുത്. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ വരും. സോ ജസ്റ്റ് ബി കെയർഫുൾ അബൌട്ട് യുവർ ഹെൽത്ത് ആസ് വെൽ. വെള്ളം കുടിച്ചോ, വെള്ളം കുടിച്ചില്ലെങ്കിൽ നല്ലപോലെ വെള്ളം കുടിക്കൂ കേട്ടോ. ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതൊന്ന് ഉറപ്പിച്ചുകൊണ്ട് നേരെ പോകുന്നു അടുത്ത പാട്ടിലേക്ക്. അതെൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM.
3: Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: വെൽക്കം ബാക്ക്. ഇതൊക്കെ തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സ്നോ 91.7 FM. സമയം ദാ 11 മണി കഴിയും. വളഷ്ടമിയാണ് നിങ്ങളുടെ കൂടെയുള്ളത് ഹോം ഡെലിവറിയിൽ. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആണ്, പ്രത്യേകിച്ചും ഇന്ത്യയിൽ. സോ ഡോക്ടേഴ്സ് ഡേ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുഞ്ഞുനാൾ മുതൽ നമുക്ക് ഓരോ ഡോക്ടേഴ്സ് മെയിനായിട്ടുണ്ടാവും. അതായത് പനി വന്നാൽ, ജലദോഷം വന്നാൽ, നാട്ടിലൊക്കെ ആണെങ്കിൽ സ്പെഷ്യലി ആ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയാലേ നമ്മുടെ പനിയും ജലദോഷം ഒക്കെ മാറുകയുള്ളൂ. ഈവൻ ഇവിടെ ആണെങ്കിൽ പോലും ചിലപ്പോൾ അങ്ങനെയായിരിക്കും, നമുക്ക് ഇന്ന ഡോക്ടറിൻ്റെ അടുത്ത് പോകാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവും. പക്ഷെ വേറെ ചില ആൾക്കാരുണ്ട്, അതായത് എന്ത് സംഭവിച്ചാലും സ്വയമേ അങ്ങോട്ട് ഡോക്ടറാവും. ആ ഡോക്ടറാവുന്ന സമയത്ത് കയ്യിലുള്ള കുറച്ചധികം മെഡിസിൻസ് ഉണ്ടാവും. അതായിരിക്കും അവർക്ക് മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മുടെ ഡോക്ടേഴ്സിനെയൊക്കെ ഒന്ന് ആലോചിക്കേണ്ട, അല്ലെങ്കിൽ അവരെ ഭയങ്കരമായിട്ടൊന്ന് ഓർക്കേണ്ട ദിവസമാണ്. അറ്റ് ദ സെയിം ടൈം ഈ ഡോക്ടർ സ്വയമേ ചിന്തിക്കുന്ന ആൾക്കാരോട് ചോദിക്കേണ്ട ചോദ്യം, നിങ്ങൾ എന്താണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറുള്ളത് വയ്യാതാകുമ്പോൾ? ഇപ്പോൾ ചില ആൾക്കാരുണ്ടാവും വിക്സ്, വിക്സ് ആണ് എല്ലാം. അതായത് പനി വന്നാൽ വിക്സ്, തലവേദന വന്നാൽ വിക്സ്, കോൾഡ് ആണെങ്കിൽ വിക്സ് ഒക്കെ പോട്ടെ. ചെറുതായിട്ട് എവിടെയെങ്കിലും കാലോ കൈയോ എന്തെങ്കിലും എവിടെയെങ്കിലും മുട്ടി വേദന എടുക്കുന്നതെന്ന് ചോദിച്ചോ, അതിന് വരെ വിക്സ്. ഇങ്ങനെ വിക്സും കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവും. അതല്ലെങ്കിൽ ചിലപ്പോൾ ടൈഗർ ബാം ആവാം, ആക്സ് ഓയിൽ ആയിരിക്കാം, അതായത് നമ്മുടെ കോടാൽ തൈലം, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ജണ്ടു ബാം, ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടല്ലോ, ഇതായിരിക്കാം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആ ഫ്രണ്ടിന് ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ പോലെ വിക്സിൻ്റെ ഇൻഹെയിലർ ഉണ്ടല്ലോ, മൂക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ക്ലോസ് ആവും, അതായത് നമ്മുടെ കോൾഡ് വന്നിട്ട് ഭയങ്കര ഇതാവുന്ന പോലെ. അപ്പോൾ നമുക്ക് നെയ്സൽ സ്പ്രേ ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും യൂസ് ചെയ്യത്തില്ല. ആൾക്ക് ഭയങ്കരമായിട്ട് വിക്സിൻ്റെ ഭ്രാന്താണ്, അതുകൊണ്ട് വിക്സിൻ്റെ ഇൻഹെയിലർ തന്നെ വേണം. നാട്ടിൽ നിന്ന് പോകുമ്പോൾ ആരുടെങ്കിലും പറഞ്ഞേൽപ്പിക്കില്ല നല്ലത് നോക്കി മേടിച്ചിട്ട് വരണമെന്ന്, ഇവിടുന്ന് വാങ്ങിച്ചാലും പറ്റൂല, അങ്ങനെ ഭയങ്കര ക്രേസി ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. സോ ഇതിനകത്തൊന്നും ഈ പറഞ്ഞ പോലെ കൂടുതൽ നമ്മൾ അഡിക്റ്റ് ആവാൻ പാടില്ല. അറ്റ് ദ സെയിം ടൈം എന്താണോ കറക്റ്റ് ായിട്ട് അസുഖം എന്ന് കണ്ടുപിടിച്ച് അതിനനുസരിച്ചിട്ട് മരുന്ന് കഴിക്കാൻ വേണം. അതിനൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോയേ പറ്റൂ. അപ്പോൾ എനിക്ക് ഇന്നത്തെ ദിവസം നിങ്ങളെ ഓർപ്പിക്കാനുള്ളത് സ്വയം ഒരു ഡോക്ടറാണെന്ന് ചിന്തിക്കാതെ നേരെ ഇപ്പം തന്നെ ദാ വയ്യാതായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിക്കോട്ടോ, അതാണേ ബെറ്റർ. ചിലപ്പോൾ അമ്മമാർക്കൊക്കെ ആയിരിക്കും ഈ ഒരു പ്രശ്നം കൂടുതലുണ്ടാവുക, അവർ സ്വയമേ ഒരു ഡോക്ടറാണെന്ന് അങ്ങോട്ട് വിചാരിക്കും. അപ്പോൾ അവരോടും പറഞ്ഞൊന്ന് മനസ്സിലാക്കിയേറെ. ആ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ കുറച്ച് മുമ്പ് ചോദിച്ചില്ലേ, ഏറ്റവും കൂടുതൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആദ്യം കയ്യിലെടുക്കുന്ന സംഭവം എന്താണെന്ന് ഈ പെനഡോളാണെന്നൊന്നും പറയരുത് കേട്ടോ, അതൊക്കെ മാറ്റി വെച്ചേക്ക്. ഞാൻ ഈ ബാം ഐറ്റംസാണ് ഉദ്ദേശിച്ചത്. ഈ പെനഡോൾ ഒരുപാട് കഴിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്, അതൊന്നും നല്ലതല്ല, വളരെ വളരെ മോശമാണ് നമ്മുടെ ഹെൽത്തിന്. ഒരുപാട് ടാബ്ലറ്റ്സ് എടുത്ത് തിന്നുന്നതും നല്ലതല്ല, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഓർക്കുന്നത് നല്ലതായിരിക്കും. എന്തായാലും ഇത് പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത പാട്ടിലേക്ക് പോകുമ്പോൾ, നിങ്ങളുടെ ഫേവറേറ്റ് എന്താണ്, ഏത് ബാമാണ്, അത് തലവേദന വന്നാലും ജലദോഷം വന്നാലും ഏറ്റവും കൂടുതൽ നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്താണ്, അതും കൂടി ഒന്ന് മെസ്സേജ് അയക്കാൻ മറക്കട്ടെ 5000 997 ലേക്ക്.

0: This. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Apple Podcast and Google Podcast.
1: Let's play football.
0: Football Mania.
2: എതിരാളികളുടെ തന്ത്രങ്ങൾ മുൻകൂട്ടി വായിച്ചറിയുന്ന തന്ത്രജ്ഞൻ, കളിക്കാരെ കൃത്യമായി ട്യൂൺ ചെയ്ത് മികച്ച ഫോം പുറത്തെടുക്കുന്ന മാന്ത്രികൻ, അതാണ് കാർലോ ആഞ്ചലോട്ടി. 2026 ഫുട്ബോൾ ലോക കിരീടം ലക്ഷ്യമിട്ടാണ് 1965 ശേഷം ആദ്യമായി ബ്രസീൽ ഒരു വിദേശ പരിശീലകനെ നിയമിക്കുന്നത്. ഒരു വിള്ളൽ പോലും വീഴ്ത്താത്ത പാറ പോലെയുള്ള പ്രതിരോധം, എതിർപാളയം തകരുന്ന മൂർച്ചയേറിയ മുന്നേറ്റം, ഇത് എക്കാലവും ആഞ്ചലോട്ടിയുടെ പ്രധാന ടാക്ടിക്സ് ആയിരുന്നു. യൂറോപ്പിലെ പ്രധാന 5 കിരീടങ്ങൾ സ്വന്തമാക്കിയ ഏക പരിശീലകനാണ് ആഞ്ചലോട്ടി. ഒപ്പം 5 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ എന്ന റെക്കോർഡും ഈ ഇറ്റലിക്കാരന് സ്വന്തമാണ്. എത്ര വലിയ ചലഞ്ചും നേരിട്ട് വിജയം കൊയ്യാനുള്ള ആഞ്ചലോട്ടിയുടെ അസാധാരണ മികവ് ബ്രസീലിന്റെ തുറപ്പുചീട്ടാണ്.
3: മുനെ ദിനേശ അതിമോഹമാണ് അതിമോഹം.
4: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല.
5: ഓ ഡ്രാമ എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്.
6: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
7: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
8: ഹായ് നമസ്കാരം, ഞാൻ മനോജ് കെ ജയൻ.
9: ദിഗംബരൻ
10: തിരനുറയും ചുരുൾ മുടി.
9: യു ആർ ലിസണിംഗ് ടു
8: റേഡിയോ സുനോ 91.7 FM.
9: ചെന്നൈ ബീറ്റ്സ്.
11: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
12: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunu. മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്. ഹോം ഡെലിവറി.
3: വെൽക്കം ബാക്ക് ടു കത്തേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. അഷ്ടമിയാണ് കൂടെയുള്ളത്. ആൻഡ് ഓഫ് കോഴ്സ് കുറച്ച് മുൻപ് ഞാൻ പറഞ്ഞപ്പോഴേക്കും ഇവിടെ കുറച്ച് ഫോട്ടോസ് എനിക്ക് കിട്ടിയിരിക്കുകയാണ് കേട്ടോ. സംഭവം വേറെ ഒന്നുമല്ല, ഈ വിക്സും അല്ലെങ്കിൽ ജെൻഡു ഭാവവും പിന്നെ ടൈഗർ ഭാവം ഒക്കെ കയ്യിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാർ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഇതേ എൻ്റെ കയ്യിലും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ അയച്ചു തന്നിരിക്കുകയാണ്. എനിക്കിപ്പോൾ മനസ്സിലായി, അമ്മമാരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ഈവൻ നമ്മളെ പോലുള്ള ആൾക്കാരും ഈവൻ അടുത്ത തലമുറ പോലും ഇതും കയ്യിൽ കൊണ്ടാണ് നടക്കുന്നതെന്നുള്ളത്. ചില ആൾക്കാർക്ക് അതൊരു ഭയങ്കര എന്താ പറയുക, സ്ട്രെസ് റിലീഫാണ്. എന്തെങ്കിലും ഒരു തലവേദന വന്നാൽ കയ്യിൽ ഇതുണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നവർ വരെ ഉണ്ട്. പക്ഷെ അപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എവിടെ ഇതിനെ കുറിച്ചിട്ട് ഇപ്പം ഗൂഗിളിലാണെങ്കിലും അല്ലെങ്കിൽ ചാറ്റ് ജിപിടിയിലോ എന്തിൽ വേണമെങ്കിലും അടിച്ചു നോക്കിക്കോ, നമ്മളെപ്പോഴും ഇത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെപ്പോഴും പറയുന്നൊരു കാര്യമാണ് നോട്ട് റെക്കമെൻഡഡ്. ബിക്കോസ് സ്കിൻ ഇറിറ്റേഷൻസിന് വേണ്ടിയിട്ടും ഈവൻ റെസ്പിറേറ്ററി ഇഷ്യൂസിന് വേണ്ടിയിട്ടുള്ളൊരു ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് റീസണായി മാറാനായിട്ട് ഈ പ്രൊഡക്ട്സിനൊക്കെ തന്നെ പറ്റും. ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അത് നമ്മൾ ഓവർ ആയിട്ട് നമ്മളത് യൂസ് ചെയ്യുന്നതിലൂടെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് എത്താനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും അത് കയ്യിൽ കൊണ്ട് നടക്കുന്നത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ യൂസ് ചെയ്യാനാണെന്ന് വിചാരിച്ചിട്ട് എപ്പോഴും എപ്പോഴും എടുത്ത് തേച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. അത് പറഞ്ഞപ്പോഴാണ്, ഇന്നത്തെ ദിവസം ചെറുതായിട്ട് കഫും കോൾഡും ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പോലും യു ഷുഡ് ഓൾവേസ് ഗോ ഫസ്റ്റ് ടു എ പ്രോപ്പർ ഡോക്ടർ. ആ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഡോക്ടർ പറയുന്ന അനുസരിച്ചിട്ടുള്ള ആന്റിബയോട്ടിക്സ് വേണ്ടവരുണ്ടാവാം, അല്ലെങ്കിൽ ജസ്റ്റ് നോർമൽ ഒരു ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ ഒരു മരുന്നിലോ തീരാവുന്ന പ്രശ്നമായിരിക്കാം. അപ്പം ഈ പറഞ്ഞ ഒരു ഒരു കോൾഡോ അല്ലെങ്കിൽ കഫോ എന്തെങ്കിലും രീതിയിലൊക്കെ വരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിതൗട്ട് എനി ഫെയിൽ ജസ്റ്റ് ഗോ ടു ദ ഡോക്ടർ. അതാണ് മേക്ക് ഷുവർ ചെയ്യേണ്ട ഒരു കാര്യം. ഞാൻ ഇന്നലെ ചെയ്തത് തന്നെയാണ്. എനിക്ക് ചെറുതായിട്ടൊരു പ്രശ്നമേ ഉള്ളൂ, വലിയ രീതിയിൽ അത് ബാധിച്ചിട്ടില്ല. പക്ഷേ അത് വലുതാവാൻ വേണ്ടി എന്തിനാ വെയിറ്റ് ചെയ്തേ എന്ന് വിചാരിച്ചിട്ട് കോൾഡ് തുടങ്ങിയപ്പോൾ തന്നെ നേരെ ഡോക്ടറെ അടുത്ത് ചെന്നു. ഡോക്ടറെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ വലിയ പ്രശ്നമില്ല, പക്ഷേ എന്നാലും വിച്ച് വൺ യു വോണ്ട്, ലൈക്ക് ഒരു ഇഞ്ചക്ഷൻ വേണോ അതോ നേരെ തിരിച്ച് ഗുളിക തന്നാൽ മതിയോ. ഞാൻ പറഞ്ഞു ഇഞ്ചക്ഷൻ എടുത്താൽ കുഴപ്പമില്ല, എനിക്ക് പേടിയൊന്നുമില്ല, ഐ ആം ഓൾ ഗുഡ് എന്ന് പറഞ്ഞിട്ട് ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് എന്ത് പറ്റി, ഐ എം റിയലി ഫീലിംഗ് ബെറ്റർ ടുഡേ. സോ ദാറ്റ്സ് വാട്ട് ഇറ്റ് ഇസ്. നമ്മളുടെ കയ്യിലുള്ള മരുന്ന് വെച്ചിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ നിൽക്കരുത്. ഓ ഇതൊരു ചെറിയ ജലദോഷമല്ലേ, ഒരു രണ്ട് മരണോൾ കഴിച്ച് കഴിഞ്ഞാൽ നാളെ ഉറങ്ങിയെഴുന്നേക്കുമ്പോൾ ശരിയാവും എന്ന് വിചാരിച്ചാൽ ശരിയാവില്ല. അത് പറഞ്ഞപ്പോഴാണ്, ഈ കൂടുതൽ ആവി പിടിക്കുന്നതും അത്ര നല്ലതല്ല കേട്ടോ. നമുക്ക് ഭയങ്കരമായിട്ട് കഫമൊക്കെ ഉണ്ട് എന്ന് തോന്നുന്ന പോലെ നമ്മുടെ നെറ്റിയിലൊക്കെ തോന്നുമ്പോഴാണ് നമുക്ക് ഈ ഒരു ആവിയൊക്കെ നല്ലതാവുക. ഈ തൊണ്ടവേദനയൊക്കെ കൂടിയിട്ട് പോയിരുന്ന ആവി പിടിച്ചു കഴിഞ്ഞാൽ തൊണ്ടയ്ക്ക് കൂടുതൽ പ്രശ്നമാവത്തേ ഉള്ളൂ. അതൊരു ലൈവ് എക്സാമ്പിൾ തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറയുകയും ചെയ്തു എല്ലാത്തിനും ഈ ആവി പിടിക്കുന്നത് നല്ലൊരു കാര്യമല്ലാതെ. അപ്പോൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഡോക്ടർ ആവാതിരിക്കുക, ഡോക്ടേഴ്സിൻ്റെ അടുത്ത് തന്നെ പോയി അതിൻ്റെ അഡ്വൈസ് കറക്റ്റായിട്ട് എടുക്കാൻ ശ്രമിക്കുക. സ്വയം ഡോക്ടറായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ പ്രശ്നങ്ങൾ കൂടുതൽ വേഴ്സ്റ്റ് ആവത്തേ ഉള്ളൂ. സോ ജസ്റ്റ് ബി കെയർഫുൾ അബൌട്ട് യുവർ ഹെൽത്ത്. അപ്പോൾ ഹെൽത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു പാട്ടിലേക്കും കൂടി പോയാലോ. അഷ്ടമിയാണ് കൂടെയുള്ളത് കത്തിൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ ഹോം ഡെലിവറിയാണ്.

0: സഫാരിയിൽ 10, 20, 30 തുടങ്ങിയതറിഞ്ഞ് നമ്മുടെ കസ്റ്റമർ ട്രോളിയുമായി മുന്നോട്ട് കുതിക്കുകയാണ്. നേരെ ഗ്രോസറി സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് ട്രോളിയിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് നേരെ കോസ്മെറ്റിക് സെക്ഷനിലേക്ക്. വാട്ട് എ മൂവ്!
1: ഇനി ഖത്തർ ആവേശത്തോടെ ഷോപ്പ് ചെയ്യും, കാരണം സഫാരിയിൽ ജൂൺ 29 മുതൽ 10, 20, 30 ആരംഭിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഐടി തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം. ഒപ്പം നറുക്കെടുപ്പിലൂടെ 30 ബെസ്റ്റ് ട്യൂൺ കാറുകൾ സ്വന്തമാക്കാനും അവസരം.
2: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.

0: വചനങ്ങളിലൂടെ.
1: അടുത്ത ബന്ധുക്കൾക്ക് ആവശ്യമായിരിക്കെ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ദാനം സ്വീകരിക്കപ്പെടുകയില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹറുമാങ്ങിനുള്ള സമയം.

സമയം 12 മണി കഴിയുമ്പോൾ ചെറുതായിട്ട് നമുക്ക് നമ്മളുടെ ഫുഡിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കേണ്ട സമയമാണ്. ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഉദ്ദേശിച്ചത് റെസിപ്പിയിലേക്ക് പോകുന്നതല്ല, നേരെ തിരിച്ച് ഗട്ട് ഹെൽത്ത് എന്ന് കേട്ടിട്ടില്ലേ. എല്ലാവരും ഇപ്പോൾ പറയാറുണ്ട് ഗട്ട് ഹെൽത്ത് നല്ലതാണ്, ഗട്ട് ഹെൽത്ത് എപ്പോഴും വേണം. അതായത് ഡൈജഷൻ നന്നായി നടക്കുന്നുണ്ടെങ്കിൽ ഗട്ട് ഹെൽത്ത് നല്ലതാണെന്നാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ഗട്ട് ഹെൽത്ത് നല്ല രീതിയിൽ നിലനിർത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ കുറച്ചൊക്കെ ഞാൻ പറഞ്ഞുതരാം. സംഭവം എക്സ്പേർട്സ് പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പച്ചക്കറികളിലൊക്കെ തന്നെ അമിതമായിട്ട് അത് വേവിച്ച് അതിൻ്റെ ഗുണവും നിറവും ഒന്നും കളയരുതെന്നാണ്. അതിനോടൊപ്പം തന്നെ ഈ മെഴുക്ക് പുരട്ടിയൊക്കെ നമ്മൾ ഉണ്ടാക്കുമല്ലോ, നല്ലപോലെ എണ്ണയിലിട്ട് മുക്കി പൊരിച്ചെടുക്കുന്ന പോലെ ആയിരിക്കും അതുണ്ടാവുക. പക്ഷെ അങ്ങനെ ചെയ്യാതെ ജസ്റ്റ് കുറച്ച് ലൈറ്റായിട്ട് എണ്ണയിലൊന്ന് ഉലർത്തിയെടുത്താൽ മതി. പിന്നെ മീനും ചിക്കനൊക്കെ ഈ എണ്ണയിലിട്ട് മുക്കി പൊരിക്കുന്നതിന് പകരം ഇപ്പം ഈവൻ ഓയിൽ സ്പ്രേ ഒക്കെ നമുക്ക് ലഭ്യമാണ്, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഈവൻ എയർ ഫ്രയറിലൂടെ ചെയ്യുന്നവരെ തന്നെ ഉണ്ട് ഇപ്പം മാക്സിമം ഈ ഒരു ഓയിലും കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അതിനോടൊപ്പം തന്നെ വല്ലപ്പോഴും മതി ഈ പറഞ്ഞ ബീഫും കാര്യങ്ങളൊക്കെ തന്നെ. അത് ആ ഒരു റെഡ് മീറ്റ് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. നമുക്ക് ബീഫ് ഇഷ്ടമാണ്, പക്ഷെ അതൊരു സ്ഥിരം വിഭവമാക്കി മാറ്റരുത് കേട്ടോ. കറി വെച്ച് കഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അതിപ്പോൾ എല്ലാ ഡയറ്റീഷ്യൻസും പറയുന്ന ഒരു കാര്യം കൂടിയാണ്. നമ്മളെപ്പോഴും പൊരിച്ചതും കാര്യങ്ങളും കഴിക്കാതെ അത് കറിയാക്കി കഴിച്ചാൽ അത്രയും നല്ലതാണ്. ആ പ്രോട്ടീൻ നല്ല രീതിയിൽ കിട്ടും, ചിക്കൻ കറി ആണെങ്കിലും മീൻ കറി ആണെങ്കിലും ഒക്കെ തന്നെ. പിന്നെ ഈ പറഞ്ഞ പോലെ പരിപ്പ്, പയർ, ഇതൊക്കെ നല്ല രീതിയിൽ ഇൻക്ലൂഡ് ചെയ്യുക. ജസ്റ്റ് മുട്ടയിലും അതുപോലെ ഇറച്ചിയിലും മീനിലും മാത്രം കിട്ടുന്ന പ്രോട്ടീനിൽ ഡിപ്പെൻഡ് ചെയ്യാതെ ഈ പയർ, പരിപ്പ് വർഗ്ഗങ്ങൾ, കടല, ഇതൊക്കെ നല്ല രീതിയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ പച്ച പട്ടാണി ഉണ്ടല്ലോ, അതൊക്കെ നല്ല രീതിയിൽ നമുക്ക് പ്രോട്ടീൻ തരുന്ന ഒരു കണ്ടന്റ് തന്നെയാണ്. അപ്പോൾ അതൊക്കെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക. അതിനോടൊപ്പം ഈവൻ സീഡ്സ് ഇൻക്ലൂഡ് ചെയ്യുക, അതായത് പംപ്കിൻ സീഡ്സ്, അതൊക്കെ ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതാണ്. അങ്ങനെയൊക്കെ ഉള്ള സീഡ്സും ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഗട്ട് ഹെൽത്ത് നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഡൈജഷൻ നന്നായി നടക്കും, നമുക്ക് ഈവൻ നമ്മുടെ ബോഡിയിൽ ലൈക്ക് ക്ലീൻ ആയിട്ട് കഴിക്കുക. അറ്റ് ദ സെയിം ടൈം നമ്മൾ സാധാരണ കഴിക്കാറുള്ളത് തന്നെ മാക്സിമം നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്ത് തന്നെ കഴിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചോളൂ. ഇപ്പോൾ നേരെ അടുത്തൊരു പാട്ടിലേക്ക് പോകുന്നുണ്ട്, പാട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ. സോ സ്റ്റേ ട്യൂൺ, ദിസ് ഇസ് ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, റേഡിയോ സ്നോ 91.7 FM.

0: Texas. Radio Suno 91.7 FM. Qatar's happiness frequency.
1: Now available on
2: Huawei App Gallery.
3: ിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
0: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്. ഹോം ഡെലിവറി

ഹോം ഡെലിവറി കേട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അഷ്ടമിയാണ് കൂടെയുള്ളത് കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ. ഞാനേ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഡ്രിങ്ക് കണ്ടിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഒരു സമ്മർ ഡ്രിങ്ക് എന്നുള്ള രീതിയിലാണ് ഇത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് അത് ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാനും പറ്റും. പക്ഷേ ഇത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഫ്കോഴ്സ് സോഡ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, കാരണം ഒഴിക്കുന്ന സ്പ്രൈറ്റാണ്, അതുകൊണ്ട് അത്ര നല്ലതല്ല. പക്ഷേ സ്റ്റിൽ ഒരു റിഫ്രഷിംഗ് ഡ്രിങ്ക് എന്നുള്ള രീതിയിൽ കുടിക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പം നമുക്ക് അത് എന്താണെന്ന് പറഞ്ഞാലോ, സോ ബേസിക്കലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സൺടോപ്പ് ഉണ്ടല്ലോ, ഈ സൺടോപ്പിന്റെ ചെറിയ പാക്കറ്റ് ജ്യൂസ് ഉണ്ടല്ലോ, ആ ജ്യൂസ് ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഓറഞ്ച് ആണെങ്കിൽ ഓറഞ്ച് അതായിരിക്കും ബെറ്റർ. മാംഗോ കഴിക്കണം എന്നുണ്ടെങ്കിലും എടുക്കാം, പക്ഷേ ഓറഞ്ചാണ് ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ളത്. അപ്പോൾ ഈ ഓറഞ്ചിൻ്റെ ആ ഒരു സൺടോപ്പിൻ്റെ ഇത് ഫ്രീസ് ചെയ്യാം. ഈ കുഞ്ഞതായിട്ട് കിട്ടും നമുക്ക് ചെറിയൊരിതിൽ, അത് നമ്മൾ നന്നായിട്ട് ഫ്രീസ് ചെയ്യുക. ഫ്രീസ് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു ഗ്ലാസ്, കുറച്ച് വലിയ ഗ്ലാസ് തന്നെ എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു ഫ്രീസ് ചെയ്തത് പൊട്ടിച്ച് ആ ഒരു ഐസ് ക്യൂബ് പോലെ തന്നെ ആ ഒരു ജ്യൂസ് ഇട്ടിട്ട് ഒരു രണ്ട് നമ്മുടെ ലെമൺ അത് നന്നായി സ്ലൈസ് ചെയ്തിട്ട്, ലെമൺ ഫുൾ ലെമൺ ആയിട്ട് തന്നെ അതിൽ സ്ലൈസ് ചെയ്ത് രണ്ട് പീസ് ഇടുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇഞ്ചി ആഡ് ചെയ്യാം ടു ഗെറ്റ് ദാറ്റ് ഫ്ലേവർ. അതല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ജസ്റ്റ് സ്പ്രൈറ്റ് ഒഴിച്ചാൽ മതി, ഭയങ്കര ഫ്ലേവർഫുള്ളാണ്. അപ്പം ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ലെമണിൻ്റെയും കൂടി ഫ്ലേവർ കിട്ടണം, വെറുതെ അതിട്ടിട്ട് അല്ല, ഒന്ന് ജസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒന്ന് പിഴിഞ്ഞിട്ടിടുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് കുടിച്ചു നോക്കുക, അടിപൊളിയാണ് എന്നാണ് ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോസിൽ ഞാൻ കേട്ടറിഞ്ഞത്. പക്ഷേ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. എനിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ട്. എൻ്റെ ശബ്ദം കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലാണെന്ന്? ഒരിക്കലുമല്ല. അതുകൊണ്ട് ഇപ്പോൾ തണുപ്പൊന്നും കുടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ കുടിക്കാത്തത്. എന്തായാലും ആരെങ്കിലും ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ എങ്ങനെയുണ്ടെന്ന് പറയൂ, അഥവാ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. കാരണം ഈ സൺടോപ്പിൻ്റെയൊക്കെ ഈ ഓറഞ്ച് ഇഷ്ടം പോലെ സ്ഥലങ്ങളിൽ ഇപ്പോൾ കിട്ടും, അതൊന്ന് ജസ്റ്റ് ഫ്രീസ് ചെയ്ത് പെട്ടെന്ന് ഓഫീസിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് എടുത്ത് കുടിക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇപ്പോൾ തിരിച്ച് ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഒരു ചെറിയൊരു സെവനപ്പിൻ്റെതും ഒരു ചെറിയൊരു സൺടോപ്പിൻ്റെ ഇത് മേടിച്ച് ഫ്രീസറിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് ഒന്ന് കുടിച്ച് നോക്കൂ. എന്തായാലും അത് പറഞ്ഞുകൊണ്ട്

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: സഫാരിയിൽ 10, 20, 30 തുടങ്ങിയതറിഞ്ഞ് നമ്മുടെ കസ്റ്റമർ ട്രോളിയുമായി മുന്നോട്ട് കുതിക്കുകയാണ്. നേരെ ഗ്രോസറി സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് ട്രോളിയിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് നേരെ കോസ്മെറ്റിക് സെക്ഷനിലേക്ക്. വാട്ട് എ മൂവ്!
2: ഇനി ഖത്തർ ആവേശത്തോടെ ഷോപ്പ് ചെയ്യും, കാരണം സഫാരിയിൽ ജൂൺ 29 മുതൽ 10, 20, 30 ആരംഭിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഐടി തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം. ഒപ്പം നറുക്കെടുപ്പിലൂടെ 30 ബെസ്റ്റ് ട്യൂൺ കാറുകൾ സ്വന്തമാക്കാനും അവസരം.
3: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
4: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
5: Relax and recharge with 917 evening.
4: 917 evening. Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
6: Joy Alukas 917 evenings
7: presented by Joy Alukas, world's favorite jeweler,
8: powered by
9: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruchi ariyam. Call 4001707
10: in association with
11: Doha Bank.
10: Make shopping more rewarding. Get a 500 Qatari riyal Lulu voucher with your new

0: വെൽക്കം ബാക്ക്. ഇത് കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോ 91.7 FM. അഷ്റഫിയാണ് കൂടെയുള്ളത്. ഹോം ഡെലിവറിയിൽ അങ്ങനെ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ചോദ്യം ഉത്തരമൊക്കെ കഴിഞ്ഞ് എനിക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോകേണ്ട സമയമായിരിക്കുകയാണ്. പക്ഷെ പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ ഗിഫ്റ്റ്. ആ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ഐഫോൺ ആണ് കേട്ടോ. അപ്പൊ അതിനെ കുറിച്ചിട്ടും കൂടി പറയാതെ ഞാൻ എങ്ങനെ പോകും?
1: Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
2: In association with
3: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
0: അപ്പൊ സിറ്റി എക്സ്ചേഞ്ചിന്റെയും റേഡിയോസിനോടെയും ആ ഒരു ഇൻസ്റ്റഗ്രാം പേജില് ജസ്റ്റ് ഒന്ന് പോയി രണ്ടും ഒന്ന് ഫോളോ ചെയ്യാം. ചെയ്തിട്ട് റേഡിയോസിനോട് തന്നെ പേജിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഐഫോൺ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം. അതായത് വളരെ സിമ്പിൾ ആണ്, ആരായിരിക്കും ഇത്തവണത്തെ ചാമ്പ്യൻസ്, ഫിഫ ലോകകപ്പിന്റെ ആ ഒരു കിരീടം ഉയർത്തുന്നത് ആരായിരിക്കും? നിങ്ങളുടെ പ്രെഡിക്ഷൻസ് അതിൽ കമന്റ് ചെയ്യുക. കമന്റ് ചെയ്യുമ്പോൾ മൂന്ന് ഫ്രണ്ട്സിനെ ടാഗ് ചെയ്യാനും ഒപ്പം തന്നെ ആ ഒരു പോസ്റ്റ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഇതുകൂടി പറഞ്ഞുകൊണ്ട് നല്ല അടിപൊളി ലഞ്ച് കഴിക്കാനുള്ള സമയമില്ലേ? ഇന്ന് എന്താണ് ലഞ്ച് സ്പെഷ്യൽ എന്നൊക്കെ ഇപ്പോഴേ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, എവിടെ പോയി കഴിക്കണം എന്ന് ആലോചിക്കുകയായിരിക്കും. ഏതായാലും സൂപ്പറായിട്ട് ലഞ്ചൊക്കെ കഴിച്ച് ഹാപ്പി ഹാപ്പി ആയിട്ട് മുന്നോട്ടേക്ക് പോട്ടെ. ഉച്ച കഴിഞ്ഞതിന് ശേഷം ചെയ്തു തീർക്കാനുള്ള പണിയൊക്കെ കറക്റ്റായി ചെയ്തു തീർത്തോ, കാരണം നാളെ ആകുമ്പോഴത്തേക്കും വീക്കെൻഡിലേക്ക് വെക്കാനായിട്ട് നിൽക്കരുത്. വീക്കെൻഡിലേക്ക് വെക്കാൻ നിന്നാൽ പിന്നെ ആകെ മൊത്തത്തിൽ പണി കൂടും, ടെൻഷൻ കൂടും, ഫുൾ കൊളായിപ്പോവും. സോ അതൊന്നും വേണ്ട, നമുക്ക് നേരത്തെ എല്ലാം തീർക്കാട്ടോ. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത പാട്ടിലേക്ക് പോവാണ്. ഒപ്പം വൈകുന്നേരം 4 മണിക്ക് തിരിച്ചെത്തുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യ ഉത്തരങ്ങളൊക്കെ ആയിട്ട്. മാച്ച് ഡി മാഷപ്പിൾ, ടിൽ ദെൻ കീപ് ലിസ്ണിംഗ് കഥേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാവും.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്കൂ തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000 1707. Home delivery.

0: You're listening to
1: ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്. 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നുവെന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.

0: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
2: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
3: Matchini Classics.

0: ഖത്തറിന്റെ സ്വന്തം റേഡിയോ സ്റ്റേഷനായ റേഡിയോ സ്റ്റേഷനെ കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: മെസ്സി, റൊണാൾഡോ, എംബാപ്പേ, ഹാലൻഡ്, ഡെംബലെ, വിനീഷ്യസ് ജൂനിയർ, ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും. വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
2: In association with
3: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dravidians partner.
4: அப்பா ஒரு கதை சொல்லவா?
5: மீண்டும் த்ரில் அடிப்பிக்கான் பிரணயிக்கான் காட்டா குஸ்தி 2.
6: Second round start.
5: വിഷ്ണു വിശാൽ, രമ്യ കൃഷ്ണൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വമ്പൻ താരനിരയുമായി ഗാട്ടാ ഗുസ്തി 2.
7: Quite exciting.
5: ഗാട്ടാ ഗുസ്തി 2 ജൂലൈ 3 മുതൽ തിയേറ്ററുകളിലേക്ക്.
8: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.

0: മദീനത്ത് ഖലീഫ സൗത്തിലേക്ക് ഇനി ഷോപ്പിംഗിന്റെ ആറാം തമ്പുരാന്റെ വരവ്. ഷോപ്പിംഗ് വിസ്മയമൊരുക്കാൻ മർസ
1: ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ബ്രാഞ്ച് മദീനത്ത് ഖലീഫ സൗത്തിൽ ഏറ്റവും പുതിയ ഓഫറുകളും ഫ്രഷ് ഉൽപ്പന്നങ്ങളുമായി മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി മദീനത്ത് ഖലീഫ സൗത്തിൽ ജൂലൈ 2 4 മണിക്ക് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു.
0: ഷോപ്പിംഗിന്റെ ആഘോഷ പൂരത്തിനായി കാത്തിരിക്കൂ. മർസ, ബി ഫ്രഷ്, ബി യു.
2: You are listening to Radio Sinu

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ടിങ്ങനെ ആസ്വദിച്ച് ഇനിയിപ്പോ നേരെ നമ്മൾ സിനിമാ വിശേഷങ്ങളിലേക്ക് കടക്കുന്ന സമയമാണ്. എല്ലാവർക്കും മാറ്റിനി മാഷപ്പിലേക്ക് വളരെ വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം കേട്ടോ. ജൂലൈ 1st അപ്പം ഇന്നൊരു മാസം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഒരു നല്ല മാസം, നല്ല ഡേ ഒക്കെ ആയിട്ട് മാറട്ടെ എന്നുള്ള വിശ്വസുകൂടി പറയുന്ന കൂട്ടത്തിൽ ജൂലൈ 4 എന്ന് പറയുന്ന ഒരു സിനിമ നമ്മുടെ മലയാളത്തിലുണ്ട്. നമ്മൾ ഒരിക്കലും ഇങ്ങനെ സംസാരിച്ചിരുന്നു അല്ലെ, മാസങ്ങളുടെ പേരിലുള്ള മലയാള സിനിമകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സിനിമകൾ മനസ്സിലേക്ക് വരും. മെയ് മാസം പുലരിയിൽ വരും, പിന്നെ അതുപോലെ തന്നെ ഡിസംബർ എന്ന് പറയുന്ന മൂവി മനസ്സിലേക്ക് വരും. അങ്ങനെ മാസങ്ങളുടെ പേരിൽ ഒരുപാട് മലയാള സിനിമകളുണ്ട്. ഏതായാലും നമ്മൾ ഇനി എത്താനായിട്ട് പോകുന്നത്, കഴിഞ്ഞ ദിവസം നമ്മൾ ലോഹിതദാസ് അദ്ദേഹത്തിന്റെ സിനിമകളെ കുറിച്ചൊക്കെ ഒന്ന് പെട്ടെന്ന് ഓടിച്ച് സംസാരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ലോഹിതദാസ് സിനിമകളിലെ സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ച് നമ്മളൊന്ന് വളരെ കാര്യമായിട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ അവരൊക്കെ തന്നെയും വളരെ കരുത്തുറ്റ കഥാപാത്രങ്ങളായിരുന്നു. കസ്തൂരിമാനിലെ പ്രിയംവദനെ ഓർമ്മയിലെ, വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലെ ഭാവന, കന്മദത്തിലെ ഭാനുമതി, വെങ്കലത്തിലെ തങ്കമണി എന്ന കഥാപാത്രം, അതുപോലെ തന്നെ ഭരതത്തിലെ ദേവി എന്ന കഥാപാത്രം. അങ്ങനെ ലോഹിതദാസ് സിനിമകളിലെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്ത്രീ കഥാപാത്രം ആരാണ് എന്നുള്ള ഒരു ചോദ്യം കൂടി ഈ സമയത്ത് എനിക്ക് ചോദിക്കാനായിട്ടുണ്ട്. 5000917 നിങ്ങൾക്ക് മറുപടികൾ തരാവുന്നതാണ്. ഒപ്പം അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ കേൾക്കാൻ പോകുന്നത് കസ്തൂരിമാൻ മൂവിയിലെ പാട്ടാണ്. അതിനുശേഷം കമൽ ഹാസൻ എന്ന പ്രിയപ്പെട്ട നമ്മുടെ താരത്തിന്റെ ലൈഫ് സ്റ്റോറിയിലേക്ക് കൂടി നമുക്ക് വരാനായിട്ടുണ്ട്. അതിനായിട്ട് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് പാട്ടിലേക്ക്.

0: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
3: നമസ്കാരം, ഞാൻ ഡോക്ടർ ഷിജോ എം എൻ, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ ബ്രാഞ്ചിലെ ഇന്റേണൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ആണ്. വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. സൂര്യതാപം ഏൽക്കുന്നത് ഒഴിവാക്കുക. പകൽ 10 മണി മുതൽ 4 മണി വരെ പുറത്തു പോകാതിരിക്കുക. പുറത്തു പോവുകയാണെങ്കിൽ SPF 30 മുകളിലുള്ള സൺസ്ക്രീൻ ലോഷൻസ് ഉപയോഗിക്കുക. അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. നിർജലീകരണം ഒഴിവാക്കുക. ആവശ്യത്തിന് വെള്ളം കുടിക്കാം. ഒരു ദിവസം 10 മുതൽ 12 ഗ്ലാസ് വരെ നല്ലതാണ്. കൂടുതൽ വിയർക്കുന്ന ആളാണെങ്കിൽ ഇലക്ട്രോലൈറ്റ് റിച്ചായ ORS ഉപയോഗിക്കാം. കോഫി, എനർജി ഡ്രിങ്ക്സ്, സോഡ തുടങ്ങിയവ കൂടുതൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്നതിനാൽ ഒഴിവാക്കുക. വാട്ടർമെലൺ, ഓറഞ്ച്, കുക്കുംബർ തുടങ്ങിയ വാട്ടർ ഡെൻസ് ആയിട്ടുള്ള ഫ്രൂട്ടുകൾ നല്ലതാണ്. അധിക വിയർപ്പ്, തലകറക്കം, ഛർദി, നെഞ്ചടിപ്പ്, ശരീരോഷ്മാവ് 40 ഡിഗ്രിയിൽ കൂടുതൽ തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അടുത്ത ഹോസ്പിറ്റലിൽ ഉടനെ ചെക്ക് ചെയ്യുക. ചൂടുകാലത്ത് ആരോഗ്യം നിലനിർത്താൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. നന്ദി.
2: Naseem Surgical and Medical Center. Appointment-ukalkkayi vilikku 444-111-1133.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

ലോഹിതദാസ് സിനിമകളിലെ ഇഷ്ടപ്പെട്ട സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു വരികയായിരുന്നു. ഇനിയിപ്പോ നേരെ നമ്മളൊന്ന് തമിഴകത്തേക്ക് പോവുകയാണ് കേട്ടോ. ഇന്ത്യൻ സിനിമയ്ക്ക് കമൽഹാസൻ ആരാണ്? ഒരു നടൻ, സംവിധായകൻ, നിർമ്മാതാവ്, ഇതെല്ലാമാണെന്ന് പറയേണ്ടി വരും കമൽഹാസൻ എന്നാണ് അതിനുള്ളൊരു കൃത്യമായ മറുപടി അല്ലേ. ഈ നിർവചനങ്ങളിലൊന്നും ചിലപ്പോൾ അദ്ദേഹം ഒതുങ്ങി എന്നും വരില്ല, കാരണം അങ്ങനത്തെ ഒരു പ്രതിഭയാണ് കമൽഹാസൻ. നടൻ എന്നതിന് അപ്പുറമായിട്ട് തിരക്കഥ, സംവിധാനം, നിർമ്മാണം, വിതരണം, ഗാനരചന, സംഗീതം, ആലാപനം, നൃത്ത സംവിധാനം, മേക്കപ്പ് എന്നിങ്ങനെ സിനിമയുടെ സർവ മേഖലകളിലും എല്ലാ മേഖലകളിലും സാന്നിധ്യം അറിയിച്ച ഒരു കലാകാരനാണ് കമൽഹാസൻ. തന്റെ 6-ാമത്തെ വയസ്സിലാണ് കമൽഹാസൻ ആദ്യമായിട്ട് സിനിമാ ലോകത്തേക്ക് വരുന്നത് കേട്ടോ. ആ വർഷം മികച്ച ബാലനടനുള്ള നാഷണൽ അവാർഡും നേടി. തന്റെ അരങ്ങേറ്റം ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ കുറിച്ചിട്ടുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ തുടക്കം. അങ്ങനെ ബാലതാരമായിട്ട് തുടങ്ങിയ അദ്ദേഹം ഏതാനും വർഷങ്ങൾ കൊണ്ട് ശ്രദ്ധേയനായിട്ടുള്ള നായക നടനായിട്ട് മാറ്റപ്പെടുകയാണ്. അതും ആ സമയത്ത് 5 ഭാഷകളിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അറിയിച്ചു. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ തുടക്കം. അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിലെ ബാക്കി വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുൻപായിട്ട് അടുത്തൊരു പാട്ടിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. ഇത് മാറ്റിനി മാഷപ്പ് ആണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മക്ബി, മക്ഫൂൻ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
2: Hi everyone, this is Vijay Shadas.
3: You're listening to
2: Radio Suno 91.7 FM.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

സിനിമാ കരിയറിന്റെ തുടക്കത്തിൽ തന്നെ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിട്ട് മാറുക, കമൽഹാസന്റെ ഒരു തുടക്കം ആ രീതിയിലായിരുന്നു. ആ ഒരു വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് മാറ്റിനി മാഷപ്പിൽ ഇങ്ങനെ സംസാരിച്ചു വന്നത്. ഒരു സമയത്ത് മറ്റൊരു നടനും സ്വപ്നം കാണാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു കമൽഹാസന്റെ ആ ഒരു താരത്തിന്റെ സ്റ്റാർഡം എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു സ്റ്റാർഡത്തിൽ ഒതുങ്ങി നിൽക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല കേട്ടോ. കമൽഹാസൻ തന്റെ സിനിമകളിലൂടെ എപ്പോഴും പരീക്ഷണങ്ങൾ നടത്താൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. അതിൽ പ്രധാനമായിട്ട് തമിഴിൽ ആദ്യമായിട്ട് ഗാനങ്ങൾ റെക്കോർഡ് ചെയ്യാൻ കമ്പ്യൂട്ടർ ഉപയോഗിച്ച ചിത്രം കമൽഹാസന്റേതായിരുന്നു. 1986 പുറത്തിറങ്ങിയ ഒരു സിനിമയിലായിരുന്നു അത്. ആ ചിത്രം ഏതാണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ കേട്ടോ, 5000097 എന്ന നമ്പറിലേക്ക്. അതുപോലെ മൂവി മാജിക് എന്ന സ്ക്രീൻ റൈറ്റിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എഴുതപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ സിനിമ കൂടിയാണ് തേവർ മകൻ. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് കമൽഹാസൻ എത്ര ദിവസം കൊണ്ടാണ് എഴുതിയെന്ന് അറിയാമോ? വെറും 7 ദിവസങ്ങൾ കൊണ്ടായിരുന്നു. ഈ സിനിമയ്ക്കൊരു വലിയ മലയാളി കണക്ഷൻ കൂടിയുണ്ട്. തേവർ മകൻ സംവിധാനം ചെയ്തിരിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭരതൻ സാറാണ്.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
3: Uridu TV channel number 911.
4: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
0: സഫാരിയിൽ 10, 20, 30 തുടങ്ങിയതറിഞ്ഞ് നമ്മുടെ കസ്റ്റമർ ട്രോളിയുമായി മുന്നോട്ട് കുതിക്കുകയാണ്. നേരെ ഗ്രോസറി സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് ട്രോളിയിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് നേരെ കോസ്മെറ്റിക് സെക്ഷനിലേക്ക്. വാട്ട് എ മൂവ്!
4: ഇനി ഖത്തർ ആവേശത്തോടെ ഷോപ്പ് ചെയ്യും, കാരണം സഫാരിയിൽ ജൂൺ 29 മുതൽ 10, 20, 30 ആരംഭിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഐടി തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം. ഒപ്പം നറുക്കെടുപ്പിലൂടെ 30 ബെസ്റ്റ് ട്യൂൺ കാറുകൾ സ്വന്തമാക്കാനും അവസരം.
5: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
6: വീണ്ടും ത്രില്ലടിപ്പിക്കാൻ, പ്രണയിക്കാൻ ഗാട്ടാ ഗുസ്തി 2
7: സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട്.
6: വിഷ്ണു വിശാൽ, രമ്യ കൃഷ്ണൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വമ്പൻ താരനിരയുമായി ഗാട്ടാ ഗുസ്തി 2.
8: ക്വൈറ്റ് എക്സൈറ്റിംഗ്.
6: ഗാട്ടാ ഗുസ്തി 2 ജൂലൈ 3 മുതൽ തിയേറ്ററുകളിലേക്ക്.
9: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ടിവി.

0: മോർണിംഗ് സവാരി. ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: brought to you by ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical centers, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
6: Just feel like you're
7: home. This is Matine Masha, only on
8: Radio Suno 91.7 FM.
7: Brought to you by
9: Safari, world-class shopping experience, Doha, Qatar.
7: And
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
10: സിനിമയിൽ എല്ലാ കാലത്തും പരീക്ഷണങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു താരമാണ് കമൽഹാസൻ. അതിൽ നമ്മളിങ്ങനെ സംസാരിച്ചു വന്ന കാര്യം, തമിഴിൽ ആദ്യമായിട്ട് പാട്ടുകൾ റെക്കോർഡ് ചെയ്യാനായിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിച്ച സിനിമ ഏതായിരുന്നു, അതൊരു കമൽഹാസൻ മൂവി തന്നെയായിരുന്നു, ഏതാണെന്ന് അറിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേരുടെ മെസ്സേജുകളുണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ വിക്രം എന്നുള്ള തമിഴ് മൂവി, പഴയ തമിഴ് മൂവി കേട്ടോ, ആ സിനിമയിലായിരുന്നു ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾക്ക് അദ്ദേഹം തുടക്കമിട്ടിട്ടുണ്ട്. വിരുമാണ്ടി എന്ന ചിത്രം ലൈവ് സൗണ്ട് ആയിരുന്നു. അതുപോലെ ആദ്യമായിട്ട് അവിഡ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്ത മൂവിയായിരുന്നു മഹാനദി. OTT പ്ലാറ്റ്ഫോമുകൾ ചർച്ചയായ സമയത്ത് OTT റിലീസ് എന്ന് പറയുന്ന ഒരു ആശയം കമൽഹാസൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് കുറച്ച് വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ മറുപടി ഇതായിരുന്നു, ഇത് പുതിയ വഴിയാണ്, നാളെ ഇത് പൊതുവഴിയാകും എന്നൊരു മറുപടിയായിരുന്നു അദ്ദേഹം നൽകിയിട്ടുണ്ടായിരുന്നത്. വർഷങ്ങൾക്ക് ശേഷം OTT റിലീസ് എന്ന് പറയുന്നത് സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് മാറ്റപ്പെടുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ് അല്ലേ. ഒപ്പം തന്നെ സിനിമയ്ക്കായിട്ട് പുതിയ പുതിയ സാധ്യതകൾ പഠിക്കാനായിട്ട് അദ്ദേഹം എക്കാലവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇടയ്ക്ക് കേട്ടു അദ്ദേഹം AI റിലേറ്റഡ് ആയിട്ട് കോഴ്സ് പഠിക്കാനായിട്ട് പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കമൽഹാസൻ എന്ന സകലകലാ വല്ലഭൻ, അദ്ദേഹത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് മാറ്റിനി മാഷപ്പിൽ. ഈ ഒരു മണിക്കൂറിലെ വിശേഷങ്ങൾ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും സിനിമാ വിശേഷങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ കേട്ടുകൊണ്ടേയിരിക്കാം റേഡിയോ സുനോ.

0: മദീനത്ത് ഖലീഫ സൗത്തിലേക്ക് ഇനി ഷോപ്പിംഗിന്റെ ആറാം തമ്പുരാന്റെ വരവ്. ഷോപ്പിംഗ് വിസ്മയമൊരുക്കാൻ മർസ
1: ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ബ്രാഞ്ച് മദീനത്ത് ഖലീഫ സൗത്തിൽ ഏറ്റവും പുതിയ ഓഫറുകളും ഫ്രഷ് ഉൽപ്പന്നങ്ങളുമായി മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി മദീനത്ത് ഖലീഫ സൗത്തിൽ ജൂലൈ 2 4 മണിക്ക് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു.
0: ഷോപ്പിംഗിന്റെ ആഘോഷ പൂരത്തിനായി കാത്തിരിക്കൂ. മർസ, ബി ഫ്രഷ്, ബി യു.
2: Let's play football.
0: Football Mania.
1: ഈ ലോകകപ്പിലെ ഗോൾ വേട്ടയിൽ മെസ്സിക്കൊപ്പം എത്തി എംബാപ്പെ. എംബാപ്പയുടെ ഫിനിഷിംഗ് പാടവം, അസാമാന്യമായ വേഗത ഈ ലോകകപ്പിന്റെ സൗന്ദര്യമാവുകയാണ്. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ നേടുന്ന രണ്ടാമത്തെ താരമെന്ന നേട്ടവും 18 മത്സരങ്ങളിൽ നിന്നും 18 ഗോളുകളാണ് 27-കാരനായ എംബാപ്പെ നേടിയെടുത്തത്. 5 അസിസ്റ്റുകളും താരത്തിന്റെ പേരിലുണ്ട്. ലോകകപ്പ് നോക്കൌട്ട് റൗണ്ടുകളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരങ്ങളിൽ ഒരാൾ കൂടിയാണ് കിലിയൻ എംബാപ്പെ. എംബാപ്പയുടെ ലോകകപ്പ് ഗോളുകളിൽ ഭൂരിഭാഗവും പിറന്നത് മത്സരത്തിന്റെ അവസാന മിനിറ്റുകളിൽ കളിക്കളത്തിന്റെ തന്നെ ഗതി തിരിക്കാനുള്ള താരത്തിന്റെ മികവിന് ഇത് അടിവരയിടുന്നു.
0: Football Mania.
3: Hello, namaskaram. Njan Aju Vargas.
4: You are listening to Radio Sunon.
3: Radio Sunon. Ketu Kettu Kootu Koodam.

0: കുഞ്ഞു വചനങ്ങളിലൂടെ. ഒഴുകുന്ന നദിക്കരയിലാണെങ്കിൽ പോലും വെള്ളം നിങ്ങൾ മിതമായി ഉപയോഗിക്കുക.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ അസറ ബാങ്കിനുള്ള സമയം.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Sunoo 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

ഹലോ ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ വൺസ് അഗൈൻ. സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങളുമായിട്ട് സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത് ഓൺ മാറ്റിനി മാഷപ്പ് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. വളരെ മനോഹരമായിട്ടുള്ള ഒരു ദിവസം, പുതിയ കുറേ സിനിമകളുടെ വിശേഷങ്ങൾ ദാ നമുക്ക് ഷെയർ ചെയ്യാനുണ്ട്. ആ ഒരു വിശേഷങ്ങളിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് ഉഷാറായിട്ടിരിക്കുന്നു എന്ന പ്രതീക്ഷയിൽ ദ മാറ്റിനി മാഷപ്പിലേക്ക് വൺസ് അഗൈൻ വെൽക്കമിങ് യു ഓൾ. ഇന്ന് പുതിയ ചിത്രങ്ങളുടെ വിശേഷങ്ങൾ മാത്രമല്ല, നമ്മളൊരു ഗെയിമിലോട്ട് കൂടി കടക്കുന്നതായിരിക്കും. കുറച്ചധികം സിനിമാ ടിക്കറ്റുകൾ ഇങ്ങനെ കയ്യിലുണ്ട്. അപ്പോൾ ആ ഒരു ടിക്കറ്റൊക്കെ തന്നെ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കേണ്ട റെസ്പോൺസിബിലിറ്റി കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സമയമൊട്ടും കളയുന്നില്ല. ദാ പെട്ടെന്ന് നമുക്കൊരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ഒക്കെ കേട്ട് തിരിച്ചെത്താം. On Khatas Happiness Frequency Radio 91.7 FM. Kittu kittu kootu koodan.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ടു റേഡിയോ സുനു 91.7 എഫ് എം മാറ്റിനി മാഷപ്പിന്റെ ടൈം. സിനിമാ ലോകത്തെ പുതിയ ലേറ്റസ്റ്റ് വിശേഷങ്ങളുമായിട്ട് സന്ദീപാണ് കൂടെയുള്ളത്. മലയാള സിനിമയ്ക്ക് കിട്ടാൻ പോകുന്ന മറ്റൊരു ഗംഭീരമായിട്ടുള്ള സിനിമയുടെ വിശേഷങ്ങളിലേക്ക്. ഏറെ പ്രതീക്ഷയോടെ തന്നെ മലയാള സിനിമാ ലോകം കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രം, ഇറ്റ്സ് ഗോയിങ് ടു ബി എ മിസ്റ്ററി ഡ്രാമ. സാക്ഷികൾ എന്ന സിനിമയുടെ പോസ്റ്ററാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. എഴുത്തുകാരനായ പി എസ് അർജുൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ്. സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നതും അദ്ദേഹം തന്നെയാണ്. റായ്റ പിക്ചേഴ്സിന്റെ ബാനറിൽ പുനീത് നിർമ്മിക്കുന്ന ചിത്രം 2027 തിയേറ്ററുകളിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെയൊക്കെ ലൈഫിൽ നോക്കിക്കഴിഞ്ഞ ഒരുപാട് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും അല്ലെ. എന്തായാലും ഈ ചിത്രത്തിന്റെ ആ ഒരു ജോൺറെ അങ്ങനെ തന്നെയാണ് പോകുന്നത്. എന്തോ മിസ്റ്ററി ഡ്രാമയാണ് എന്ന് പറഞ്ഞെങ്കിലും എഴുത്തുകാരൻ തന്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ യഥാർത്ഥ കഥാപാത്രങ്ങളിൽ നിന്നും യഥാർത്ഥ സംഭവങ്ങളിൽ നിന്നുമാണ് സാക്ഷികൾ എന്ന് പേരിട്ട മിസ്റ്ററി ഡ്രാമ ഒരുങ്ങുന്നത്. ഓഫ്കോഴ്സ് ഈ ഒരു ചിത്രത്തിന്റെ ഡീറ്റെയിൽ ഒക്കെ ഇത്രയും പറഞ്ഞു പോകുമ്പോൾ ആരാണ് നടനെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു ചിന്തയിലേക്ക് മുഖ്യ വേഷത്തിൽ സിനിമയിലെത്തുന്നത് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട സൈജു കുറുപ്പാണ്. രഘുനാഥ് പലേരി, നിഷാന്ത് സാഗർ, അഭിമന്യു തിലകൻ, അഭിറാം രാധാകൃഷ്ണൻ, നിരഞ്ജ് മണിയൻപിള, ദേവനന്ദ എന്നിവർ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. കുറച്ചധികം കാത്തിരിപ്പ് കൂടുതലുള്ള ചിത്രമാണ്. നമുക്ക് 2027 ചിത്രം റിലീസ് ആവുകയുള്ളൂ, അതുകൊണ്ട് തന്നെ വെയിറ്റിംഗ് ആണ്. ചിത്രത്തെ പറ്റിയിട്ടുള്ള കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് സിനിമാ ലോകത്തെ ലേറ്റസ്റ്റ് വിശേഷങ്ങൾ ദാ നിങ്ങളുടെ അരികിൽ ചൂടോടെ എത്തിച്ചുകൊണ്ട് സന്ദീപാണ് കൂടെയുള്ളത്. ആൻഡ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: You are listening to Radio Sunil 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: Qatar-il mandiyude olam theertha Danat Al Bahar-il innum ruchiyude mandi melam. Grilled fish flavorukal, crab grill, barbecue prawns, butter garlic prawns thudangi ottaravadi vibhavangal. Kude Danathinte signature barbecue fishum pinne a special chutneyum.
2: Authentic Arabic flavorsumayi Qatar-inte all time favorite mandi spot Danat Al Bahar barbecue fish.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: ഹലോ, നമസ്കാരം, ഞാൻ അഖില.

0: Safari, world-class shopping experience, Doha, Qatar. And
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനോ 91.7 FM-ൽ ഇത് മാറ്റിനി മാഷപ്പിന്റെ ടൈം. സിനിമാ ലോകത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ മറ്റൊരു ചിത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക്. മെയ് മാസത്തിൽ തന്നെ ചിത്രത്തിന്റെ ടീസർ നമ്മുടെ അരികിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ബട്ട് ദെൻ റിലീസ് ഡേറ്റ് കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് വെയിറ്റിംഗിൽ തന്നെയാണ്. അപ്പൊ ആ ഒരു വിശേഷത്തിലേക്ക് കുഞ്ചാക്കോ ബോബനെ നായകനാക്കി കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഉന്മാദം. പ്രശസ്ത എഡിറ്ററായ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ആദ്യ ചിത്രവും കൂടിയാണിത്. പനോരമ സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഇറങ്ങുന്ന ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് ഷാഹി കബീറാണ്. സിദ്ദിഖ്, സുധീഷ്, വിശാഖ് നായർ, സാബുമോൻ, കോട്ടയം നസീർ, ജിജോയ് രാജ്ഗോപാൽ, ഗോകുലൻ, അരുൺ ചെറുക്കാവിൽ, ഉണ്ണിലാലു, ഷാജു ശ്രീധർ, കൃഷ്ണപ്രഭ, കിരൺ പീതാംബരൻ, വിഷ്ണു, റെയ്ന രാധാകൃഷ്ണൻ, സിജോയ് വർഗീസ്, വിഘ്നേശ്വർ സുരേഷ് തുടങ്ങിയ വൻ താരനിരയാണ് ചിത്രത്തിലുള്ളത്. ചിത്രം തിയേറ്ററുകളിലേക്ക് ഓഗസ്റ്റ് മാസം എത്തും എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ട് പറഞ്ഞാൽ ഓഗസ്റ്റ് 7th ആസ് ഓഫ് നൗ റിലീസ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. കുറച്ചു നാളുകൂടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ചിത്രത്തിന് വേണ്ടിയിട്ട്. ബട്ട് ദെൻ ആ ഒരു ആന്റിസിപ്പേഷൻ തീർച്ചയായിട്ടും ഇസ് ഗോയിങ് ടു പേ ഓഫ്. ദേർ ഇസ് നോ ഡിബേറ്റ് ഓൺ ദാറ്റ്. ആൻഡ് യെസ്, മറ്റൊരു ചിത്രത്തിന്റെ വിശേഷവും കൂടി നിങ്ങളുടെ അരികിൽ പങ്കുവെക്കുമ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് മാറ്റിനി മാഷപ്പിൽ നിന്നും വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി വരുന്നു. ഐ വിൽ ബി ബാക്ക് ഓൺ 917 ഈവനിങ്സ്. ഒരുപാട് ഈവനിങ് വിശേഷങ്ങളൊക്കെ ആയിട്ട് ലെറ്റ്സ് കാച്ച് അപ്പ് ദെൻ. ഒരു ചെറിയ ടാറ്റ ബൈ ബൈ, വിൽ മീറ്റ് യു സൂൺ. ദിസ് ഇസ് ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Sunum. Radio Sunum. 91.7 FM. Qatar's favorite radio station.
1: Safari 10, 20, 30 തുടങ്ങിയതറിഞ്ഞ് നമ്മുടെ കസ്റ്റമർ ട്രോളിയുമായി മുന്നോട്ട് കുതിക്കുകയാണ്. നേരെ ഗ്രോസറി സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് ട്രോളിയിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് നേരെ കോസ്മെറ്റിക് സെക്ഷനിലേക്ക്. വാട്ട് എ മൂവ്!
0: ഇനി ഖത്തർ ആവേശത്തോടെ ഷോപ്പ് ചെയ്യും, കാരണം സഫാരിയിൽ ജൂൺ 29 മുതൽ 10, 20, 30 ആരംഭിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഐടി തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം. ഒപ്പം നറുക്കെടുപ്പിലൂടെ 30 ബെസ്റ്റ് ട്യൂൺ കാറുകൾ സ്വന്തമാക്കാനും അവസരം.
2: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
3: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
4: Relax and recharge with 917 evening.
3: 917 evening. Power up your evenings with 917 evenings. Nyayar mudal gaadam vare vaigittu 5 mani mudal. 917 evenings.
5: Joy Alukas 917 evenings
6: presented by Joy Alukas, world's favorite jeweler.
0: Powered by
7: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4001707.
8: In association with
9: Doha Bank,
8: make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
6: And
10: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: This is Matine Masha, Matine. Only on
0: Radio Suno 91.7 FM.
4: Brought to you by
2: Safari, world-class shopping experience, Doha, Qatar.
4: And
11: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
12: ഹായ്, ഞാൻ ധർമ്മജൻ ബോൾഗാട്ടി.
0: യു ആർ ലിസണിംഗ് ടു
12: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And...
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
3: ാണ് കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഗുഡ് ഈവനിങ് എവറി വൺ. എന്നാണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നു? ഞാൻ അത്ര സുഖത്തിലല്ല. ഈ പറഞ്ഞ പോലെ കുറച്ചൊന്ന് തൊണ്ടയ്ക്കൊരു കിച്ചുള്ളത് കൊണ്ടാണ്, നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. എനിവേ, എനിക്കിപ്പോൾ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ കണ്ട ഒരു സിനിമയെ കുറിച്ചിട്ടാണ്. ഈ സിനിമ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 29 എന്ന് പറയുന്ന സിനിമയാണ്. ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു നെറ്റ്ഫ്ലിക്സിലൊക്കെ ഓൾറെഡി കാണാനൊക്കെ ശ്രമിച്ചിട്ടുള്ളൊരു സിനിമ തന്നെയായിരിക്കും. 29 എന്ന് പറയുന്നത് രത്നകുമാറിൻ്റെ ഡിറക്ഷനിൽ ഇറങ്ങിയിട്ടുള്ളൊരു ഒരു കൈൻഡ് ഓഫ് ഒരു ബാച്ചിലറിൻ്റെ ലൈഫിൽ, അല്ലെങ്കിൽ ഒരു 29-28 വയസ്സുള്ളൊരു ഒരു ചെക്കൻ്റെ വയസ്സിലുണ്ടാവുന്ന കുറച്ചധികം ക്രൈസിസിനെ കുറിച്ചിട്ടൊക്കെ പറയുന്ന ഒരു സിനിമ. സ്വയമേ ഒരു ഐഡൻറ്റിറ്റി വേണം, അല്ലെങ്കിൽ ഞാൻ എന്താകണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ പെട്ടുകിടക്കുന്ന, ഞാൻ എന്ത് ചെയ്താലാണ് എനിക്ക് കറക്റ്റായിട്ടൊരു ഒരു കൈൻഡ് ഓഫ് റെക്കഗ്നീഷൻ കിട്ടുന്നത്, എൻ്റെ ഐഡൻറ്റിറ്റി എന്താണ് ബേസിക്കലി, അതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നൊരു സിനിമ. ഭയങ്കര രസമുള്ളൊരു സിനിമയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര നല്ല രീതിയിൽ അത് അതിൻ്റെ ആ ഒരു സ്ക്രിപ്റ്റിംഗ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. എന്തായാലും വിധു സത്യയായിട്ടും പ്രീതി എന്ന് പറയുന്ന നമുക്ക് അറിയാവുന്ന ആൾ തന്നെ, പ്രീതി അസ്രാണി, ഒരുപാട് മലയാള സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് പ്രീതി അസ്രാണി. വിജി ആയിട്ടും എത്തുമ്പോൾ ബ്യൂട്ടിഫുൾ സിനിമയാണ്, കാണാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, അങ്ങനത്തെ സിനിമകൾക്ക് എപ്പോഴും ഈവൻ തമിഴിലൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ടൊരു റെക്കഗ്നീഷൻ കിട്ടാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ VIP, വേലയില്ല പട്ടതാരി, അതിന് എന്തുകൊണ്ടാണ് അത്രയും ഒരു ഹൈപ്പ് കിട്ടിയത്? ബിക്കോസ് പീപ്പിൾ കണക്ട് ടു ഇറ്റ്, റൈറ്റ്? അത് ഭയങ്കരമായിട്ട് ഒരു യങ് ജനറേഷനെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്നൊരു സിനിമയാണ്. അതുപോലെ സെയിം കൈൻഡ് ഓഫ് ഒരു സബ്ജക്റ്റുള്ള ഒരുപാട് സിനിമകൾ ചിലപ്പോൾ ഉണ്ടാവും. എനിക്കൊന്ന് ഏതായിരുന്നു, താനാ സേന്ത കൂട്ടം, അങ്ങനത്തെ കുറേ സിനിമകളുണ്ട് തമിഴിൽ. ഏതെങ്കിലും നിങ്ങളുടെ ഓർമ്മയിൽ വരുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കൂ 5000917. ഇപ്പം നമുക്ക് VIP 2 ഒരു പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: സഫാരിയിൽ 10, 20, 30 തുടങ്ങി തരഞ്ഞ് നമ്മുടെ കസ്റ്റമർ ട്രോളിയുമായി മുന്നോട്ട് കുതിക്കുകയാണ്. നേരെ ഗ്രോസറി സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് ട്രോളിയിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് നേരെ കോസ്മെറ്റിക് സെക്ഷനിലേക്ക്. വാട്ട് എ മൂവ്!
1: ഇനി ഖത്തർ ആവേശത്തോടെ ഷോപ്പ് ചെയ്യും, കാരണം സഫാരിയിൽ ജൂൺ 29 മുതൽ 10, 20, 30 ആരംഭിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഐടി തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം. ഒപ്പം നറുക്കെടുപ്പിലൂടെ 30 ബെസ്റ്റ് ട്യൂൺ കാറുകൾ സ്വന്തമാക്കാനും അവസരം.
2: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
3: Let's play football.
4: Football Mania.
5: ഈ ലോകകപ്പിലെ ഗോൾ വേട്ടയിൽ മെസ്സിക്കൊപ്പം എത്തി എംബാപ്പെ. എംബാപ്പയുടെ ഫിനിഷിംഗ് പാടവം, അസാമാന്യമായ വേഗത ഈ ലോകകപ്പിന്റെ സൗന്ദര്യമാവുകയാണ്. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ നേടുന്ന രണ്ടാമത്തെ താരമെന്ന നേട്ടവും 18 മത്സരങ്ങളിൽ നിന്നും 18 ഗോളുകളാണ് 27-കാരനായ എംബാപ്പെ നേടിയെടുത്തത്. 5 അസിസ്റ്റുകളും താരത്തിന്റെ പേരിലുണ്ട്. ലോകകപ്പ് നോക്കൌട്ട് റൗണ്ടുകളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരങ്ങളിൽ ഒരാൾ കൂടിയാണ് കിലിയൻ എംബാപ്പെ. എംബാപ്പയുടെ ലോകകപ്പ് ഗോളുകളിൽ ഭൂരിഭാഗവും പിറന്നത് മത്സരത്തിന്റെ അവസാന മിനിറ്റുകളിൽ കളിക്കളത്തിന്റെ തന്നെ ഗതി തിരിക്കാനുള്ള താരത്തിന്റെ മികവിന് ഇത് അടിവരയിടുന്നു.
6: Hi everyone, Jyotsna here.
7: You're listening to
6: Radio Suno. Radio Suno, kete kete koota koota.
8: This is Matine Masha, only on
9: Radio Suno 91.7 FM. Matine Masha,
2: brought to you by Safari, world-class shopping experience, Doha, Qatar.
10: And
11: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

0: மெஸ்ஸி, ரொனால்டோ, எம்பாப்பே, ஹாலண்ட், டெம்பெலே, வினிஷியஸ் ஜூனியர். ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും. വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
1: In association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
3: Welcome back. Radio Sonora 91.7 FM. Lashna Viyadu Kodi Illadu. And of course, ippo ini neeru namukku oru game ilekkum kodi kadakkana alle. Ee oru samayam nu arnal game time illa samayam aanallo. അപ്പൊ എന്തായാലും ഇന്നത്തെ ഗെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ നേരെ ഡയൽ ചെയ്യുക. ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒരു മൂന്നോ നാലോ ക്ലൂ തരും. ആ ക്ലൂ എന്ന് പറഞ്ഞാൽ ഓരോ വാക്കുകളായിരിക്കും കേട്ടോ. ഈ വാക്കുകളിൽ വെച്ച് ആ സിനിമ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ആകെയുള്ള ഒരു പൊതുവേ തരാൻ പോകുന്ന ഒരു ക്ലൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇന്നത്തെ ദിവസം ചോദിക്കാൻ പോകുന്ന സിനിമകളെല്ലാം ഇപ്പൊ കുറച്ച് മുന്നേ 29 എന്ന് പറയുന്ന പുതിയ സിനിമയെക്കുറിച്ചല്ലേ പറഞ്ഞേ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബേസിക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ലൈഫിനെ ബന്ധപ്പെട്ടിട്ടുള്ള കഥകളാണ്. അപ്പോൾ അതേപോലെ തന്നെ യങ്സ്റ്റേഴ്സിനെ വെച്ചിട്ടുള്ള കഥകളെ മാത്രം, അങ്ങനത്തെ ഉള്ള സിനിമകൾ മാത്രമേ ഞാൻ ചോദിക്കുകയുള്ളൂ. മലയാളമായിരിക്കാം, തമിഴായിരിക്കാം, ഐ ഡോണ്ട് നോ. ബട്ട് ജസ്റ്റ് ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന സിനിമകളുടെ ക്ലൂ ആണ് എൻ്റെ കയ്യിലുള്ളത്. അഥവാ അതിന് റൈറ്റ് ആൻസർ പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത് അടിപൊളിയായിട്ടൊരു സിനിമ കാണാനുള്ള കപ്പിൾ എൻട്രി ടിക്കറ്റാണ്. ഇപ്പോൾ ദാ നമുക്ക് ഏറ്റവും പുതുതായിട്ട് വരാൻ പോകുന്നത് തമിഴ് മൂവിയാണ്, ഗാട്ടാകുസ്തിയാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ഡയൽ ചെയ്തു 444-9-1-7 എനിക്ക് എൻ്റെ കയ്യിലിങ്ങനെ എന്താ പറയുക, ക്വസ്റ്റ്യൻസ് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എങ്ങനെ ഇത്രയും സിമ്പിൾ സിനിമയെ ഡിഫിക്കൾട്ട് ആക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ഡയൽ ചെയ്തു 444-9-1-7 കേട്ടോ. 444-9-1-7.

0: റേറ്റ് അപ്ഡേറ്റ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.
1: സ്കൈ ജ്വല്ലറിയുടെ അബുഹമൂർ സഫാരി മോൾ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 1 ആദ്യം വരുന്ന 50 കസ്റ്റമേഴ്സിൽ നിന്നും റാഫൽ ഡ്രോയിലൂടെ 5 വിജയികൾക്ക് ഗോൾഡ് കോയിൻ സമ്മാനം. ഏവർക്കും സ്വാഗതം.
2: ഇപ്പത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റിലേക്കാണ് കടക്കുന്നത്. 24 ക്യാരറ്റ് ഗോൾഡ് 481.50 കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 444 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 420.50 കത്തറിയാൽ, 18 ക്യാരറ്റ് ഗോൾഡ് 363.50 കത്തറിയാൽ. ഇതാണ് ഇപ്പത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ് ബൈ സ്കൈ ജ്വല്ലറി.

0: മദീനത്ത് ഖലീഫ സൗത്തിലേക്ക് ഇനി ഷോപ്പിംഗിന്റെ ആറാം തമ്പുരാന്റെ വരവ്. ഷോപ്പിംഗ് വിസ്മയം ഒരുക്കാൻ മർസ
1: ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ബ്രാഞ്ച് മദീനത്ത് ഖലീഫ സൗത്തിൽ ഏറ്റവും പുതിയ ഓഫറുകളും ഫ്രഷ് ഉൽപ്പന്നങ്ങളുമായി മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി മദീനത്ത് ഖലീഫ സൗത്തിൽ ജൂലൈ 2-4 നിങ്ങൾക്കായി സമർപ്പിക്കുന്നു.
0: ഷോപ്പിംഗിന്റെ ആഘോഷ പൂരത്തിനായി കാത്തിരിക്കൂ. മർസ, ബി ഫ്രഷ്, ബി യു.
2: നമസ്കാരം, ഇത് ലക്ഷ്മി ഗോപാൽ സ്വാമിയാണ്.
3: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാ.
4: This is only on
5: Radio Suno 91.7 FM.
6: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
7: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

0: അങ്ങനെ ഒരു പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ചെറുതായിട്ട് ഒരു ഗെയിമിലേക്ക് കടക്കേണ്ട സമയമായിരിക്കുന്നു. ആ ഒരു ഗെയിമിൽ ആൻസർ പറയാൻ ആർക്കൊക്കെ പറ്റും എന്ന് കൂടി നമുക്ക് നോക്കാം. നമസ്കാരം, ആരാണ്? ഷാസിൽ. റെഡി ആണോ?
1: റെഡി ആണ്.
0: അപ്പൊ നമുക്ക് 30 seconds ആണ് ഇട്ടുള്ളത്.
1: ഓക്കെ.
2: The game begins in 3, 2, 1.
0: ഷാസിൽ, ഡാൻസ്.
1: ഓക്കെ.
0: കൊടൈക്കനാൽ.
1: ഓക്കെ.
0: അരിവഴകൻ.
1: ഓക്കെ.
0: കിട്ടിയോ?
1: ഇല്ല.
0: റെഡ് വെൽവെറ്റ് കേക്ക്.
1: ഓക്കെ.
0: ആ, ഇനി കിട്ടിയോ?
1: ഇല്ലല്ലോ.
0: പുഴ.
1: ഇല്ലല്ല.
0: കോളേജ്. ടീച്ചറ്. ആ, കിട്ടിയില്ല.
1: സോറി. ഇല്ലല്ല.
0: പ്രേമമായിരുന്നു സിനിമ.
1: ഓക്കെ ഓക്കെ. ആ ഓക്കെ ഓക്കെ ഓക്കെ. കോളേജ് ലൈഫിലുള്ള സ്റ്റോറി എനിക്ക് തോന്നിയായിരുന്നു, പക്ഷെ എന്റെ പേര് എനിക്ക് കറക്റ്റ് കിട്ടിയില്ലായിരുന്നു. ഞാൻ ആ ഒരു ഇതിനകത്തേക്ക് പോയത്. പ്രേമം അത്ര ചിന്തയിലേക്ക് കേറിയില്ല.
0: ശരി ശരി, കുഴപ്പമില്ല കുഴപ്പമില്ല. എന്തായാലും വെരി ഗുഡ് ട്രൈ. എവിടേക്കാണ് ഇപ്പോ യാത്ര?
1: ഞാൻ തിരിച്ച് ഓഫീസിലേക്ക് വന്നവേ. ഞാൻ കസ്റ്റമറെ കണ്ടിട്ട് തിരിച്ചു പോകുന്ന വഴിയാ ഓഫീസിലേക്ക്.
0: ഓ ഓക്കെ ഓക്കെ. ചായ കുടിച്ചോ?
1: ഇല്ല, ചെന്നിട്ട് വേണം.
0: ശരി ശരി ശരി, അപ്പൊ നടക്കട്ടെ കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ബൈ. അങ്ങനെ ദാ ഷാസിൽ ട്രൈ ചെയ്ത് നോക്കി. ഷാസിലിന് പറ്റുന്ന പോലെ ഷാസിൽ നോക്കി, പക്ഷേ നടന്നില്ല. ഈ പറഞ്ഞ പോലെ പ്രേമമായതുകൊണ്ട് പെട്ടെന്ന് കിട്ടുമല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ കുറച്ച് ഡിഫിക്കൽട്ട് ക്ലൂവിൽ നിന്നും നേരെ എളുപ്പത്തിലേക്കൊക്കെ പോയത്. ടീച്ചർ വരെ എത്തിയപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷെ കിട്ടിയില്ല. ഇനി നിങ്ങൾക്ക് അടുത്ത സിനിമ എന്റെ കയ്യിലുണ്ട്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ സിനിമ ടിക്കറ്റ് കയ്യിലേക്കിരിക്കും. അപ്പൊ അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേഗം തന്നെ ഒന്ന് വിളിക്കാം. 444-917 വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ക്ലൂ തരും. ക്ലൂ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ആൻസർ കണ്ടുപിടിക്കുക. 30 സെക്കൻഡ് ആണ്, 30 സെക്കൻഡിൽ ആൻസർ പറഞ്ഞ സിനിമ ടിക്കറ്റ്

0: ലിങ്കയിൽ നിന്ന് നല്ലൊരു പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരുന്ന സമയം കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM അഷ്ടമിയാണ് കൂടിയുള്ളത്. മാറ്റിനി മാഷപ്പിൽ സിനിമ വെച്ചിട്ടുള്ള ചില ഗെയിമുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. യെസ്, ഗെയിം ടൈം. അപ്പൊ എന്തായാലും അടുത്ത സിനിമ ടിക്കറ്റിന് വേണ്ടിയിട്ടുള്ള ചോദ്യം എന്റെ കയ്യിൽ റെഡിയാണ്. ആരൊക്കെയാണ് ആൻസർ തരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം.
1: ഹലോ, ഞാൻ സുമിൻ.
0: സുമിൻ റെഡിയാണോ? ഓക്കെ, നമുക്ക് 30 seconds ആയിരിക്കും ഉള്ളത് കേട്ടോ. സുമിന്, റേഡിയോ, ബൈക്ക്, അന്താക്ഷരി, അന്താക്ഷരി കസിൻസ് കിട്ടിയോ? ഡെസ്റ്റിനേഷൻ, ഡ്രീം ഡെസ്റ്റിനേഷൻ, കൊച്ചി കിട്ടിയില്ല. എന്റെ അമ്മ ഇനി കൊച്ചി ടു ബാംഗ്ലൂർ എന്ന് പറയണമെന്നുണ്ട്. പക്ഷെ ഈ ബാംഗ്ലൂർ എന്ന് പറഞ്ഞ കിട്ടുമല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ മിണ്ടാണ്ടിരിക്കുന്നു. സൂപ്പർ. അപ്പൊ വൈഫിന്റെ പേര് പറ.
1: സുറുമി.
0: സുറുമി. അപ്പൊ സുറുമിക്ക് ഒരു കൈയടി ഇരിക്കട്ടെ. എവിടെയാണ് രണ്ടുപേരും ഇപ്പോ?
1: ഞങ്ങള് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയാണ്.
0: മക്കളുണ്ടോ കൂടെ?
1: എല്ലാവരും.
0: അവരുടെ പേര് പറയൂ.
1: നൗറിൻ, ഇസാൻ നൗറിൻ ഉണ്ട്.
0: എന്റെ മക്കൾ ഹായ് പറയൂ കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ബൈ.
1: ഓക്കെ.
0: ഹലോ.
1: ഹലോ,
0: ആരാണ്?
1: എന്റെ പേര് അൽതാഫ് എന്നാണ്.
0: ഓക്കെ അൽതാഫ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റിന് വേണ്ടി റെഡിയാണോ?
1: റെഡിയാണ്.
0: റേഡിയോ, ബൈക്ക്, അന്താക്ഷരി, കസിൻസ്, കൊച്ചി, ഡ്രീം ഡെസ്റ്റിനേഷൻ,
1: ബാംഗ്ലൂർ ഡേയ്സ്.
0: ബാംഗ്ലൂർ ഡേയ്സ്. ഓക്കെ, ഇനി ഒരെണ്ണം കൂടെ എത്തട്ടെ.
1: ഓക്കെ,
0: ഭരതനാട്യം. ഗിറ്റാർ വെച്ചിട്ട് പാട്ട് പാടുന്ന നായകൻ. ഓക്കെ, സമയം കഴിഞ്ഞു വന്നാലും ഞാൻ ബാക്കി കൂടി തരാം. ഫ്രണ്ട്സ്, ഉണ്ടക്കണ്ണി. ലാസ്റ്റ് പറഞ്ഞത് കിട്ടിയില്ല. അത് തന്നെ. ക്ലാസ്മേറ്റ്സ് പറഞ്ഞ ആരാണ്? ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ വിളിക്കാം കേട്ടോ. എങ്ങോട്ടേക്കാ യാത്ര എല്ലാരും കൂടി? ശരി, അപ്പൊ നടക്കട്ടെ. ബൈ ബൈ.
1: ബൈ ബൈ.
0: അങ്ങനെ നമ്മുടെ ഇന്നത്തെ ആ ഗെയിം ടൈം ഇവിടെ അങ്ങനെ പൂർത്തിയാകുന്നു. ഇന്നത്തെ ഗെയിമിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കാൻ പറ്റാതിരുന്ന കുറച്ച് ആൾക്കാരോട് സോറി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ നമ്മുടെ ഇവിടുത്തെ ബാറ്ററി ബാഷ് വൈൻഡപ്പ് ചെയ്യാണ്. നാളെയും അല്ലെ, സോറി, നാളെ നാളെ തേഴ്സ്ഡേ ആണല്ലോ. നാളെ അടിപൊളി ഗെയിമായിട്ട് നമുക്ക് വീണ്ടും എത്താം കേട്ടോ. മാത്രമല്ല ഇനി സൺഡേ ഒക്കെ തന്നെ അടിപൊളിയായിട്ട് വേറെ ലെവൽ ഗെയിമായിട്ട് എത്തുന്നതായിരിക്കും. ഇന്ന് ഞാൻ കുറച്ച് കോൾസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ തൊണ്ടയൊക്കെ അടച്ചിരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് കുറച്ച് കോൾസ് എടുത്തിട്ടുള്ളൂ. സാധാരണ നമ്മളൊരു 8-10 കോളിലധികം എടുക്കാറുണ്ട്. ഇന്ന് ഞാൻ മാക്സിമം ഒരു 4-5 കോളിൽ നിർത്തിയേക്കാണ്. അപ്പൊ നമുക്ക് ഇനിയും ചാൻസസ് എന്തായാലും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഇനിയും വിളിക്കാം കേട്ടോ. ഇപ്പൊ തൽക്കാലം 917 ഈവനിങ്സിന്റെ ടൈമായി. കുറച്ചു മുമ്പ് ഓൾറെഡി കഴിഞ്ഞോ എന്നറിയാൻ വേണ്ടിയിട്ട് ദാ സന്ദീപ് ഒന്ന് വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനങ്ങോട്ട് മാറിക്കൊടുക്കട്ടെ. അപ്പൊ അടിപൊളിയായിട്ട് ഈവനിങ് എല്ലാവരും എൻജോയ് ചെയ്യൂ. സൂപ്പറായിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ചെയ്ത് തീർക്കാനുള്ള ഒരു ലാസ്റ്റ് തത്രപ്പാടിലായിരിക്കും ഓഫീസ് കാര്യങ്ങളൊക്കെ. അതൊക്കെ അടിപൊളിയായിട്ട് നടത്തു. അതിന് അതിനോടൊപ്പം തന്നെ നല്ലൊരു ചായക്ക് കുടിച്ച്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചായക്ക് കുടിച്ച്, അതിന്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ കഴിച്ചിട്ടൊക്കെ പോയാൽ മതി. ഈ ഓട്ടത്തിനിടയിൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന കാര്യമൊന്നും മറക്കരുത് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നന്നായി വെള്ളം കുടിക്കുക. നല്ലപോലെ പുറത്ത് വെയിലൊക്കെ ഉണ്ട്. ഈവൻ ഇപ്പോൾ ആണെങ്കിൽ പോലും ഹ്യൂമിഡിറ്റി ഇനി സ്റ്റാർട്ടാവും. അതുകൊണ്ട് ഈവനിങ്സിലും നന്നായിട്ട് വെള്ളം എടുത്ത് കുടിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഞാൻ പോയിട്ടൊരു ചായ കുടിക്കട്ടെ. അപ്പോഴേക്കും എല്ലാവർക്കും ചേച്ചാ.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine. Rijiyariyam. Call 4000-1707.
2: In association with
3: Doha Bank.
2: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Good evening, listeners. The manoharam aayittulla oru evening and also oru beautiful aayittulla month koodi start cheythirikkayanu. July 1st thiyathi budhanaazhcha divasam nammal orumicha aa oru yathraykku da veendum thodakkam kurikkunnu. Pudhiya month aavumbo pudhiya kore aspirations kaanum, plans kaanum, oru vaadu settings manasile plan cheythittundayirikkam. Endhalum aa oru plannings inde koode njanum koode koodaanu on 917 evenings. This is Kadha's happiness frequency, Radio Suno 91.7 FM. നമ്മളെ ലൈഫിൽ പല കാര്യങ്ങളും കൺവിൻസ് ചെയ്യാനായിട്ട് പലരും ശ്രമിക്കാറുണ്ട്, പലരെയും കൺവിൻസ് ചെയ്ത് നോക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഇതൊന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ഉത്തമമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരെ അങ്ങ് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് കളിയായിട്ട് അങ്ങനെ പറഞ്ഞു പോയെങ്കിലും പല കാര്യങ്ങളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി കൊണ്ടുവിടുന്ന ഒരു സംഭവമാണ്. നമുക്ക് ഒരാളെ അല്ലെങ്കിൽ ഒരു സംഭവത്തെ കൺവിൻസ് ചെയ്ത് പറയാൻ കംപ്ലീറ്റ് ആയിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു കൺഫ്യൂസ്. അപ്പോൾ എല്ലാവരും ഇരുന്നിങ്ങനെ ആലോചിക്കും, ഈ ഒരു ആലോചനയിലേക്ക് മറ്റുള്ളവരെ തള്ളിവിടുക എന്നുള്ളത് നമ്മുടെ മൈൻഡിൻ്റെ ഒരു പ്രക്രിയയാണ്. എന്തായാലും ഇത് ഞാൻ പറഞ്ഞല്ല കേട്ടോ, ഹാരി എസ് ട്രൂമാൻ എന്നുള്ള എക്സ് പ്രസിഡൻ്റ് ഓഫ് യു എസ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. സോ അദ്ദേഹം ജസ്റ്റ് ഇങ്ങനെ ഒരു സ്പീച്ചിൻ്റെ ഇടയിൽ പറഞ്ഞ കാര്യമാണെങ്കിൽ പോലും എത്രത്തോളം ട്രസ്റ്റ് വർത്തിയാണ് അല്ലെങ്കിൽ എത്രത്തോളം അദ്ദേഹം ഈ പറഞ്ഞ കാര്യത്തിനോട് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മുടെ മൈൻഡിനോടൊന്ന് ചോദിച്ചാൽ മതി, ഈ കാര്യങ്ങളുടെ വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ മനസ്സിലാവും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെയിലി ഇൻസ്റ്റൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ കൺഫ്യൂഷൻ അടിക്കാനും അല്ല മറ്റുള്ളവരെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനുമായിട്ട് നിൽക്കണ്ട. ഇപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു നീറ്റ് വേയിൽ കാര്യങ്ങളൊക്കെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് മുന്നോട്ട് പോട്ടെ. ആ ഒരു ട്രാൻസ്പെറൻസിയിൽ ഇതാ ഞാനും നിങ്ങളുടെ കൂടെ കൂടുകയാണ് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാറായിട്ട് സ്പെഷ്യലി ഇതാ ഇന്ന് സ്പെഷ്യൽ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാവരുടെ വിഷസും ഇങ്ങ് പോകുന്നോട്ടെ. ബർത്ത്ഡേ വിഷസ് ആണെങ്കിലും വെഡിങ് ആനിവേഴ്സറി വിഷസ് ആണെങ്കിലും മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് ആണെങ്കിലും എല്ലാ വിഷസും അറിയാനായിട്ട് ഞാനിങ്ങനെ വെയിറ്റിംഗ് ആണ്. മനോഹരമായിട്ടുള്ള ഒരു ട്രാക്ക് തന്നുകൊണ്ട് തന്നെ ജൂലൈ 1 ബുധനാഴ്ച ദിവസം നമുക്ക് ഒരുമിച്ച് ഈ ഒരു ഈവനിങ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ ഡ്രൈവിൽ ഞാനും കൂടെ കൂടുകയാണ് ഓൺ 917 ഈവനിങ്സ്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ

0: frequency. Now available on Vodafone Shuf app. Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 കഴിഞ്ഞ 9:50 യു ഹാവ് ടേൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: വീണ്ടും ത്രിൽ അടിപ്പിക്കാൻ പ്രണയിക്കാൻ ഗാട്ടാ ഗുസ്തി 2
2: സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട്.
1: വിഷ്ണു വിശാൽ, രമ്യ കൃഷ്ണൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വമ്പൻ താരനിരയുമായി ഗാട്ടാ ഗുസ്തി 2.
3: ക്വൈറ്റ് എക്സൈറ്റിംഗ്.
1: ഗാട്ടാ ഗുസ്തി 2 ജൂലൈ 3 മുതൽ തിയേറ്ററുകളിലേക്ക്.
4: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.

0: ഹായ്, ഞാൻ എം ജയചന്ദ്രൻ.
1: യു ആർ ലിസണിംഗ് ടു
0: ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: Joy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler,
3: powered by
4: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4001707.
3: In association with Doha Bank, make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
2: And
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
6: Welcome, welcome once again. Welcome back to Radio Sona 91.7 FM, 917 evenings in the time. Sandeep aanu koodeyullathu. Angane the evening time nammal avaru drive okke thodangi vechirikkayaanu. Namukku oru vaadu messages ingane varunnundu. Not just good evening wishes, namukku priyappettavarkku vendittulla ബർത്ത്ഡേ വിഷസ്, വെഡിങ് ആനിവേഴ്സറി വിഷസ് ഒക്കെ അയക്കേണ്ട സമയമാണെന്ന് പറഞ്ഞപ്പോൾ ആ മെസ്സേജ് ഒക്കെ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വന്നുകൊണ്ടിരിക്കുന്നു. വിതൗട്ട് ടേക്കിംഗ് മച്ച് ഓഫ് യുവർ ടൈം ആ ഒരു മെസ്സേജിലേക്ക് തന്നെയാണ് പോകുന്നത്. പ്രശാന്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സുഖമായിരിക്കുന്നു, എന്തൊക്കെയുണ്ട് വിശേഷം? അടിപൊളിയായിരിക്കുന്നു പ്രശാന്ത് ബ്രോ, അവിടെയും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഷെയ്ഖ് ഇസ്മായിൽ, ഗുഡ് ഈവനിങ് വിഷ് ടു എവറി വൺ. ഒരു അൾട്രാ പ്രോ മാക്സ് ഹാപ്പിനെസ് എല്ലാവർക്കും വിഷ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു അൾട്രാ പ്രോ മാക്സ് ഹാപ്പിനെസ് തിരിച്ചും അങ്ങടേക്കും വിഷ് ചെയ്യുന്നു ബ്രോ. ഏറ്റവും സന്തോഷമായിട്ടുള്ള ഒരു ഈവനിങ് തന്നെ ആയിരിക്കട്ടെ. ജുബിൻ ഗുഡ് ഈവനിങ് വിഷസ് പറയുന്നുണ്ട്. അതേപോലെ ചന്ദ്രുവിൻ്റെ മെസ്സേജ് ഉണ്ട്, റഫീഖ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, തോമസിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, ഗുഡ് ഈവനിങ്. സനിൽ ഗുഡ് ഈവനിങ് പറയുന്നു, ജെസി ഗുഡ് ഈവനിങ് പറഞ്ഞിട്ടുണ്ട്, സന്തോഷ് ഗുഡ് ഈവനിങ്, ജിതൻ ഗുഡ് ഈവനിങ്, ആൻഡ് ഓൾസോ അർഫ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരു ബർത്ത്ഡേ വിഷാണ് അർഫയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന് സീസറിന് ഒരു അടിപൊളി ബർത്ത്ഡേ വിഷസ് കൊടുക്കണം. അപ്പോൾ അർഫയുടെ ബ്രദറിന് വേണ്ടിയിട്ട് സീസറിന് വേണ്ടി ഒരു അടിപൊളി ബർത്ത്ഡേ വിഷസ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ.

യെസ്, ആ ഒരു ബർത്ത്ഡേ വിഷസ് പറയുമ്പോൾ ഇന്ന് സ്പെഷ്യൽ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്നുള്ള ആശംസകൾ നേരുകയാണ്. എൻ്റെ കൂട്ടത്തിൽ മണിയുടെ മെസ്സേജാണ് വന്നിട്ടുള്ളത്. മെസ്സേജ് ഇങ്ങനെയാണ്, എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി വെഡിങ് ആനിവേഴ്സറി വിഷസ് പതിവ് പോലെ തന്നെ ഒന്ന് അറിയിക്കാമോ എന്നുള്ള ആ ഒരു മെസ്സേജ്. യെസ്, അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, പെട്ടെന്ന് പോന്നോട്ടെ. വെയിറ്റിംഗ് ആണ്. ഓക്കെ, പ്രദീപ് എന്നാണ് ഫ്രണ്ടിൻ്റെ പേര്, ആൻഡ് വൈഫിൻ്റെ പേര് വന്ന് അഞ്ജലി. അപ്പോൾ പ്രദീപിനും അഞ്ജലിക്കും വേണ്ടിയിട്ട് 13-ാമത്തെ വെഡിങ് ആനിവേഴ്സറി ഒന്ന് വിഷ് ചെയ്തേക്കണം എന്നുള്ള വിഷാണ് മണി അയച്ചേക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു വിഷസ് ഫോർ പ്രദീപ് ആൻഡ് ഓൾസോ അഞ്ജലി, വിഷിംഗ് യു എ വെരി വെരി വെരി ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. Okay, and Arshadinte message vannittunde. Can you play a song? Kalyana Raman cinemayile Thingale Poothingale song play cheyamo ennulla request aanu vannekkunnathu. Oru second bro, Kalyana Raman movie. Okay, namukku thappi pidichedukkam, paattakke set cheyyam. All right, appo dei ivada oru vaad wishes ingane vannondirikkumbo iniyum oru birthday wish. Avaru birthday wish parneekkunnathu Abdul Amir OT enna accountil ninnum ende son in law ikku vendittulla wishes aanu ṭo. മുസാഫ്, ഓക്കെ, മുസാഫ് എന്നാണ് പേര്. സോ മുസാഫിന് ഒരു അടിപൊളി വിഷസ്, അഗൈൻ എ ബർത്ത്ഡേ വിഷ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. വിഷിംഗ് യു എ വെരി വെരി വെരി ഹാപ്പി ബർത്ത്ഡേ.

മിർഷ നമുക്ക് സന്ദീപ് ബ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് ഈവനിങ് പറയുന്നു. മിർഷ വിഷിംഗ് യു ടു അടിപൊളി ഈവനിങ്. ഈവനിങ് സമയം എന്തൊക്കെയാണ് പ്ലാൻ? എവിടെയൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്? വാട്ട് ഈസ് യുവർ ഈവനിങ്? ആ ഒരു വർക്ക് കഴിഞ്ഞ് സ്ട്രെസ് കുറയ്ക്കാനായിട്ട് ഏത് ഭാഗത്താണ് എത്തി നിൽക്കുന്നതെന്നൊക്കെ ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോഴത്തേക്കും നമുക്ക് ഇതേ സജഷനും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വരുന്നു. ആ സജഷൻ ബേസ് ചെയ്തിട്ടുള്ള പാട്ടുകളൊക്കെ ഞാനും സെറ്റ് ചെയ്ത് തിരിച്ചെത്തുന്നതായിരിക്കും. ഓൺ ഖദാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: water bill. Stay hydrated and stay tuned.
1: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
2: Brought to you by
3: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
4: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
5: സഫാരിയിൽ 10, 20, 30 തുടങ്ങിയതറിഞ്ഞ് നമ്മുടെ കസ്റ്റമർ ട്രോളിയുമായി മുന്നോട്ട് കുതിക്കുകയാണ്. നേരെ ഗ്രോസറി സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് ട്രോളിയിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് നേരെ കോസ്മെറ്റിക് സെക്ഷനിലേക്ക്. വാട്ട് എ മൂവ്.
4: ഇനി ഖത്തർ ആവേശത്തോടെ ഷോപ്പ് ചെയ്യും, കാരണം സഫാരിയിൽ ജൂൺ 29 മുതൽ 10, 20, 30 ആരംഭിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഐടി തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം. ഒപ്പം നറുക്കെടുപ്പിലൂടെ 30 ബെസ്റ്റ് ട്യൂൺ കാറുകൾ സ്വന്തമാക്കാനും അവസരം.
6: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
7: Evenings.

0: 91.7 FM.
1: Qatar's happiness frequency. Radio Sino.
2: Today's Go Rate Update brought to you by Sky Jewelry.
3: സ്കൈ ജ്വല്ലറിയുടെ അബുഹമൂർ സഫാരി മോൾ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 1 ആദ്യം വരുന്ന 50 കസ്റ്റമേഴ്സിൽ നിന്നും റാഫൽ ഡ്രോയിലൂടെ 5 വിജയികൾക്ക് ഗോൾഡ് കോയിൻ സമ്മാനം.
4: മദീനത്ത് ഖലീഫ സൗത്തിലേക്ക് ഇനി ഷോപ്പിംഗിന്റെ 6 തമ്പുരാന്റെ വരവ്. ഷോപ്പിംഗ് വിസ്മയമൊരുക്കാൻ മർസ
5: ഹൈപ്പർമാർക്കറ്റിന്റെ പുതിയ ബ്രാഞ്ച് മദീനത്ത് ഖലീഫ സൗത്തിൽ ഏറ്റവും പുതിയ ഓഫറുകളും ഫ്രഷ് ഉൽപ്പന്നങ്ങളുമായി മർസ ഹൈപ്പർമാർക്കറ്റിന്റെ 6 ബ്രാഞ്ച് ഇനി മദീനത്ത് ഖലീഫ സൗത്തിൽ ജൂലൈ 2 to 4 നിങ്ങൾക്കായി സമർപ്പിക്കുന്നു.
4: ഷോപ്പിംഗിന്റെ ആഘോഷ പൂരത്തിനായി കാത്തിരിക്കൂ. മർസ, ബി ഫ്രഷ്, ബി യു.
6: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 million ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 ശേഷം മെഗാ ഡ്രോയും 2 million റിയാൽസും.
7: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
6: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
7: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: മെസ്സി, റൊണാൾഡോ, എംബാപ്പേ, ഹാലൻഡ്, ഡെംബെലെ, വിനീഷ്യസ് ജൂനിയർ, ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും? വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. എവറി ഗോൾ, എവറി മാച്ച്, എവറി മൊമെന്റ് ഓഫ് ദ ഫിഫ വേൾഡ് കപ്പ് 2026 ബ്രോട്ട് ടു യു ബൈ വാൽവോലിൻ ബൈ അരാംകോ, ദി ഒറിജിനൽ മോട്ടോർ ഓയിൽ, പ്രൗഡ് സപ്പോർട്ടർ ഓഫ് ദ ഫിഫ വേൾഡ് കപ്പ് 2026 ആൻഡ് ഫാൻസ് എവറിവെയർ. വിസിറ്റ് വാൽവോലിൻ ഫിറ്റ് സർവീസ്, സൽവാ റോഡ്, ഖത്തർ, ഇൻ അസോസിയേഷൻ വിത്ത്.
5: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് ഡ്രിവിജൻസ് പാർട്ണർ.
8: ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം മഞ്ജുരി.
9: യു ആർ ലിസണിംഗ് ടു
8: ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ ആയ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

Welcome once again. Welcome back to Radio Sonora 91.7 FM 917 Evenings. And I am Sandeep Anu Koodeyulla. The studio clock il samayam 5 mani kazhinja 44 minute 3 second. ജൂലൈ ഒന്ന് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ കൂട്ടത്തിൽ ഒരു വ്യക്തി കാണും ഓൾവേസ് നമുക്ക് എന്തൊക്കെ സീരിയസ് ആയിട്ടുള്ള സംഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴോ അതിൻ്റെ ഇടയിൽ തമാശ അടിക്കുന്ന ഒരു കൂട്ടുകാരൻ ഓബ്വിയസ്ലി ഉണ്ടാവും. ഇന്ന് ഇൻ്റർനാഷണൽ ജോക്ക് ഡേ ആണ്. അങ്ങനെ ഏറ്റവും കൂടുതൽ നമ്മളെ തമാശ പറഞ്ഞ് ചിരിപ്പിച്ച ഒരു സുഹൃത്തുണ്ടെങ്കിൽ ദാ സുഹൃത്തിനെ കൂടെ ഒന്ന് ഓർമ്മിക്കേണ്ട ദിവസം തന്നെയാണ്. നമ്മളുടെ എത്ര തന്നെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ആ ഒരു മൊമെൻ്റ് ആണെങ്കിലും അതൊക്കെ തന്നെ വളരെ ലൈറ്റായിട്ട് ഒരു പക്ഷേ ചിലപ്പോൾ സിറ്റുവേഷണൽ ബേസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ദേഷ്യം വരുന്ന ഒരു സിറ്റുവേഷനൊക്കെ ആയിരിക്കും. പക്ഷെ പിന്നെ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുമ്പോഴും ആ ഒരു മൊമെൻറ്റൊക്കെ തന്നെ ഒന്നുകൂടെ പറഞ്ഞു പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് സന്തോഷം തോന്നാറുണ്ട്, അല്ലെങ്കിൽ അത് വീണ്ടും ഒരു കോമഡി സീനായി മാറാറുണ്ട് ലൈഫിൽ. അങ്ങനെ ജോക്ക് പറയുന്ന ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ തമാശക്കാരനെ ഒന്ന് മെൻഷൻ ചെയ്ത് ഒരു മെസ്സേജൊക്കെ അയച്ചോളൂ. വൈ? ബിക്കോസ് ദാ ഇന്ന് വേൾഡ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ജോക്ക് ഡേ ആണ്. സോ ജൂലൈ 1 എന്ന ദിവസത്തിന് ആ ഒരു പ്രത്യേകത കൂടിയുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു അപ്ഡേറ്റ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അങ്ങനെ ഒരു സുഹൃത്തിനെ ഓർമ്മ വന്നു കഴിഞ്ഞാൽ അവരെ കമമറേറ്റ് ചെയ്യേണ്ട ദിവസം, സെലിബ്രേറ്റ് ചെയ്യേണ്ട ദിവസം, അവർക്ക് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നാളെ എന്നും അവർ കൂടെ ഉണ്ടാവും. ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമുക്ക് ഏറ്റവും വലിയ സഹായമായിട്ട് വരുന്നത് ഈ കൂട്ടുകാർ തന്നെയാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോഴത്തേക്കും നമുക്ക് ഒരു ബർത്ത്ഡേ വിഷു കൂടിയുണ്ട്. കുറച്ചധികം നേരമായിട്ട് സിനു സഹദേവ് വെയിറ്റിംഗ് ആണ്. എൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആണ്. മകൻ്റെ പേര് അഡ്വിൻ സിനു. സോ അഡ്വിൻ സിനുവിന് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷസ് പതിവ് പോലെ തന്നെ ദാ വിഷ് ചെയ്യുന്നു ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ.

സോ ഹാപ്പി ബർത്ത്ഡേ അഡ്വിൻസ് സിനു. ആ ഒരു ബർത്ത്ഡേ വിഷസ് കൂടി അറിയിച്ചുകൊണ്ട് ദാ മനോഹരമായ മറ്റൊരു ട്രാക്ക് കമ്മിങ് ആപ്പ് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വെൽക്കം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് റേഡിയോ സുനർ 91.7 എഫ് എം എൽ 917 ഈവനിംഗ് സെറ്റ് ടൈം ആണ്. സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 6:22. യുവർ ടൈമിൽ യെസ് ഞാൻ നിങ്ങളെ ഒരു ബോക്സിലിട്ട് അടയ്ക്കാൻ പോവുകയാണ്. ബട്ട് ദെൻ ആ ഒരു ചോദ്യം ഇന്ന് അൺലോക്ക് ചെയ്യാൻ അത്ര എളുപ്പമാവുമെന്ന് അറിഞ്ഞില്ല. അത്ര നിങ്ങൾക്ക് എത്ര കിഡിലായിട്ട് അറിയാം എന്നുള്ളതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ബട്ട് അതിലോട്ട് പോകുന്നതിന് മുന്നേ ലെറ്റ്സ് ഫസ്റ്റ് ഗെറ്റ് ഇൻ ടു ഗെയിം ബോക്സ്.
1: 917 ഈവനിംഗ്സ് ഗെയിം ബോക്സ്
0: വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗെയിമാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ കംപ്ലീറ്റ് ലാൻഡ് മാർക്കുമാണ് ഇവിടുത്തെ നോക്കി വെച്ചിട്ടുണ്ട്. ഡ്രൈവ് ചെയ്യുമ്പോൾ ആ ഓരോ ലാൻഡ് മാർക്കും അനുസരിച്ചൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഏത് സ്ഥലമാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഗസ് ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി നമ്മുടെ ഇന്നത്തെ ആ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ ഒരു ബോക്സിൻ്റെ അകത്തു നിന്ന് പുറത്തു വരണമെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലമാണ് കണ്ടുപിടിക്കേണ്ടത്. ബട്ട് ദെൻ സ്ഥലം ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്ലൂസ് മാത്രമായിരിക്കും ഞാൻ തരുന്നത്. സോ അപ്പോൾ ഞാനിപ്പോൾ ഒരു തൽക്കാലം ഒരു സിഗ്നലിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ സിഗ്നലിൽ നിന്ന് എനിക്ക് ലെഫ്റ്റ് സൈഡ് നോക്കുമ്പോൾ ഒരു സ്നോ പാർക്കുള്ള വലിയ മോള് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഞാൻ നിൽക്കുന്ന സിഗ്നലിൽ നിന്നും ലെഫ്റ്റ് സൈഡ് എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് ഒരു സ്നോ പാർക്കുള്ള ജയൻ്റ് ആയിട്ടുള്ള ഒരു മോളാണ് ഫസ്റ്റ് തിങ്. ഇനി റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് മാസീവ് ആയിട്ടുള്ള ഒരു സ്റ്റേഡിയം കാണാൻ സാധിക്കുന്നുണ്ട്. റൈറ്റ് സൈഡിൽ മാസീവ് ആയിട്ടുള്ള ഒരു സ്റ്റേഡിയം, ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭയങ്കര വലിയ മോള് കാണാൻ പറ്റുന്നുണ്ട്. ഈ മോളിൻ്റെ അകത്ത് ഒരു സ്നോ പാർക്ക് ഉണ്ട് എന്നുള്ളത് ഒരു അഡീഷണൽ ക്ലൂ ആയിട്ട് തരുന്നു. ഏതാണ് സ്ഥലമെന്ന് കറക്റ്റായിട്ട് ഗസ് ചെയ്യുന്നവർക്ക് കട്ടാ കുസ്തി എന്ന സിനിമയുടെ ആ സെക്കൻഡ് പാർട്ട് കാണാനുള്ള അവസരമാണ് കാത്തിരിക്കുന്നത്. സോ കട്ടാ കുസ്തി നമുക്കറിയാം അത്രയും ഗംഭീരമായിട്ട് ഐശ്വര്യ ലക്ഷ്മി അഭിനയിച്ചിരിക്കുന്ന ആ ഒരു മൂവി. മൂവിയുടെ രണ്ടാം പാർട്ട് ഇറങ്ങുമ്പോൾ അതിൻ്റെ ടിക്കറ്റ്സാണ് ലക്കി വിന്നേഴ്സിനെ കാത്തിരിക്കുന്നത്. ഏതാണ് ഈ സ്ഥലം എന്നുള്ളത് കറക്റ്റായിട്ട് ഗസ് ചെയ്യുക. ഒരിക്കൽ കൂടി ഞാൻ ക്ലൂസും കാര്യങ്ങളും തരാം. സോ ഞാനൊരു സിഗ്നലിൽ സ്റ്റക്കായി നിൽക്കുകയാണ്. ആൻഡ് ആ സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് നോക്കുമ്പോൾ ഒരു വലിയ മോൾ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് മോളിനകത്ത് നമുക്കൊരു സ്നോ പാർക്കൊക്കെ ഉണ്ട്. സോ അതൊരു അഡീഷണൽ ക്ലൂ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്ന സംഭവമാണ്. ഇനി റൈറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റേഡിയം, യെസ് നമ്മുടെയൊക്കെ തന്നെ ഐക്കോണിക് ആയ വൺ ഓഫ് ദി സ്റ്റേഡിയംസ് ഈ റൈറ്റ് സൈഡിലായിട്ട് എനിക്ക് കാണാം. അപ്പോൾ ഏത് സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നതെന്നുള്ളത് ഒന്ന് കറക്റ്റായിട്ട് ഗസ് ചെയ്തോളൂ. ആ ഒരു ഗസ്സിങ് കറക്റ്റാണോ എന്നുള്ളത് ഇതാ ഈ പാട്ടൊക്കെ കഴിഞ്ഞ് കുറച്ചൊന്ന് ടൈം എടുത്ത് ആലോചിച്ചതിന് ശേഷം നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് ആപ്പ് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. റിമെമ്പർ യു ആർ ഇൻ ദ ബോക്സ്.
1: 917 ഈവനിംഗ്സ് ഗെയിം ബോക്സ്.
0: അപ്പോൾ ഗെയിം ബോക്സ് എന്ന് ആരാണ് ആദ്യഘട്ടത്തിൽ പുറത്തിറങ്ങുന്നത് എന്ന് നോക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്കൊരു ബ്യൂട്ടിഫുൾ ട്രാക്ക്.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on Amazon Music.
3: To you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 13 മിനിറ്റും 11 സെക്കൻഡും യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താർസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ കേട്ട് കേട്ട് കൂട്ടുകൂടാം

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
0: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: നമസ്കാരം, ഞാൻ നിങ്ങളുടെ മൃദുല വാര്യർ.
5: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വെൽക്കം വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ 91.7 FM. സോ ഖത്തർ എത്ര അറിയാം എന്നുള്ളത് ഇവിടെ ടെസ്റ്റിംഗ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പേര് ഇങ്ങനെ ആൻസേഴ്സ് അയക്കുന്നുണ്ട്. കറക്റ്റ് ഈ ഒരു പ്ലേസ് ആണോ ഉദ്ദേശിച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട് ബട്ട് ദെൻ കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത് നമ്മൾ ഏറ്റവും അധികം തന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമ, എസ്പെഷ്യലി ഐശ്വര്യലക്ഷ്മി അഭിനയിച്ച ഒരു രണ്ടാം പാർട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ കട്ടാ ഗുസ്തി 2 എന്നുള്ള സിനിമയുടെ ആ ഒരു ടിക്കറ്റ്സ് ആയിരിക്കും ലക്കി വിന്നേഴ്സിനെ കാത്തിരിക്കുന്നത്. ഒരുപാട് പേര് തന്നെ എനിക്കിങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്, സോറി ഇതല്ല ഇതാണോ ഉദ്ദേശിച്ചത്, മാറി ദുബൈയിൽ വരെയൊക്കെ പോയിട്ടുണ്ട്. എന്തായാലും ഞാൻ ഉദ്ദേശിച്ച ആ ഒരു സ്ഥലത്തിന് കുറച്ചുകൂടി ഒന്ന് ക്ലാരിറ്റി വരുത്തിക്കൊണ്ടുള്ള ബാക്കി ക്ലൂസുമായിട്ടാണ് ഈ ഒരു ടൈമിൽ ജോയിൻ ചെയ്യുന്നത്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ബാക്ക് ടു ഗെയിം ബോക്സ്. 917 evenings game box. ഞാൻ സ്റ്റക്കായി നിൽക്കുന്ന ട്രാഫിക് സിഗ്നലിൽ നിന്നും ലെഫ്റ്റ് ഭാഗത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വലിയ മോളാണ്. ആ മോളിന്റെ അകത്ത് ഒരു സ്നോ പാർക്ക് ഉണ്ടെന്നുള്ളത് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു മാസീവ് ആയിട്ടുള്ള സ്റ്റേഡിയം, നമ്മുടെ ഫിഫ വേൾഡ് കപ്പൊക്കെ നടന്ന സ്റ്റേഡിയത്തിൽ ഒരു സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് ഈ സിഗ്നലിൽ നിന്നും റൈറ്റ് നോക്കുമ്പോഴാണ്. ലെഫ്റ്റ് സൈഡുള്ളത് ഒരു മോളാണെന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ക്ലാരിറ്റി വരുത്താനായിട്ട് മോളിൻ്റെ അകത്തൊരു സ്നോ പാർക്ക് ഉണ്ടെന്നുള്ളത് ഞാൻ എടുത്ത് പറഞ്ഞു. ഇനി നമ്മുടെ സ്റ്റേഡിയത്തിനെ പറ്റിയിട്ട് കുറച്ചുകൂടി ഒരു ഡീറ്റെയിലിംഗ് തരാനാണെന്നുണ്ടെങ്കിൽ ഒരു ട്രഡീഷണൽ ടെൻറ്റിൻ്റെ രൂപത്തിലുള്ള ആ ഒരു സ്റ്റേഡിയമാണ് എനിക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. സോ ട്രഡീഷണൽ ടെൻറ്റുള്ള സ്റ്റേഡിയം ഏതാണ്, ട്രഡീഷണൽ ടെൻറ്റിൻ്റെ രൂപത്തിലിരിക്കുന്ന ആ ഒരു സ്റ്റേഡിയം എന്നുള്ളത് ആലോചിച്ചാൽ തന്നെ എവിടെയാണ് ഞാൻ ഉദ്ദേശിച്ച സിഗ്നൽ എന്നുള്ളത് മനസ്സിലാവും. സോ ഏതാണ് ആ കറക്റ്റ് പോയിന്റ് എന്നുള്ളത് ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. ഓൾറെഡി ഇവിടെ എനിക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. മുള്ള ജേക്കബ് ആൻസർ അയച്ചിട്ടുണ്ട്, അബ്ദുൾ അമീർ റിയാസ് ആൻസർ പറയുന്നു, സഹീർ ആൻസർ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ ഹഫീസ, രാഹുൽ പറഞ്ഞ ഉത്തരവൊക്കെ മാറ്റി വീണ്ടും സോറി അതല്ല ഇതാണ് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. ജിബു ആൻസർ പറഞ്ഞിട്ടുണ്ട്, ഹരിലാൽ ആൻസർ പറയുന്നു, ഖത്തർ എന്ന അക്കൗണ്ടിൽ നിന്നും ഉത്തരം വന്നിട്ടുണ്ട്, മീര രവീന്ദ്രൻ ആൻസർ പറഞ്ഞിട്ടുണ്ട്, ബിനീസ ആൻസർ പറഞ്ഞു, ആസിഫ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ആ ഒരു ക്ലൂസും കാര്യങ്ങളും ഒക്കെ ഒന്ന് സെറ്റപ്പാക്കുകയാണ്. ഞാൻ നിൽക്കുന്ന സിഗ്നലിൽ നിന്നും, അതായത് സ്റ്റക്കായി നിൽക്കുന്ന സിഗ്നലിൽ നിന്നും ലെഫ്റ്റ് സൈഡ് നോക്കുമ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ള മോൾ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്നോ പാർക്കൊക്കെ ഉള്ള മോളാണ്. ആൻഡ് റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മാസീവ് ആയിട്ടുള്ള ഒരു സ്റ്റേഡിയമാണ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ആ ഒരു സ്റ്റേഡിയത്തിൻ്റെ ഔട്ട്ലുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ട്രഡീഷണൽ ടെൻറ്റിൻ്റെ രൂപത്തിലാണ് ആ ഒരു ഗംഭീരമായിട്ടുള്ള സ്റ്റേഡിയം പണിതിരിക്കുന്നത്. അപ്പോൾ ഏതാണ് ഈ സ്ഥലം ഞാൻ നിൽക്കുന്നത് എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ 5000917ലേക്ക്. ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത് ഐശ്വര്യ ലക്ഷ്മി, ഇതാ ഏറ്റവും ഗംഭീരമായിട്ട് എത്തുന്ന കട്ടാ ഗുസ്തി 2 എന്ന മൂവിയുടെ ടിക്കറ്റ്സ് ആണ്. സോ ആ ടിക്കറ്റ്സിന് വേണ്ടിയിട്ടായിട്ടുള്ള മത്സരം ഇങ്ങനെ മുന്നേറുമ്പോൾ ഗംഭീരമായിട്ടുള്ള മറ്റൊരു പാട്ടിലേക്ക്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ

0: വചനങ്ങളിലൂടെ.
1: നിങ്ങൾ വെവ്വേറെയല്ല, കൂടിയിരുന്നാണ് ഭക്ഷണം കഴിക്കേണ്ടത്. നിസ്സംശയം ബർക്കത്ത് സംഘത്തിന്റെ കൂടെയാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മാരിബ് ബാങ്കിനുള്ള സമയം.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi, authentic Arabic cuisine de Ruji Ariyam. Call 4000-1707.
4: In association with
5: Doha Bank.
4: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
7: ഇവിടെ ഓൾറെഡി ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരുപാട് മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുന്നു. ഉറപ്പിച്ചു ഇത് തന്നെയാണ് സ്ഥലം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാഹുലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അനീഷ് ഉണ്ണി പറയുന്നു, ദാ ഇത് ഈ സ്റ്റേഡിയം അല്ല ഉദ്ദേശിച്ചത്. ഞാൻ സ്റ്റേഡിയം അല്ല ഉദ്ദേശിച്ചത്, ഏതാണ് ആ സിഗ്നൽ എന്നാണ് അനീഷ് ബ്രോ ഉദ്ദേശിച്ചത്. പക്ഷേ സ്റ്റേഡിയത്തിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്, ബദ്ധൻ സ്റ്റേഡിയത്തിന്റെ പേര് ചെറുതായിട്ടൊന്ന് മാറിപ്പോയിട്ടുണ്ടോ നമുക്ക് നോക്കാം. അമീർ ഷാബി ആൻസർ പറഞ്ഞിട്ടുണ്ട്. മിഥുൻ ആൻസർ പറയുന്നു, ഷബീറിന്റെ ആൻസർ വന്നിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ റമീസ് സലാം ആൻസർ പറയുന്നു, സിജു സോമൻ ആൻസർ പറഞ്ഞിട്ടുണ്ട്, അഞ്ജന ആൻസർ പറയുന്നു, അതേപോലെ അഷ്റഫ് ബ്രോ ഒരു ഓഡിയോ മെസ്സേജാണ് അയച്ചേക്കുന്നത്. അഷ്റഫ് ബ്രോ തിരിച്ച് ഞാൻ ആ ഓഡിയോ മെസ്സേജിലേക്ക് എത്തുന്നതായിരിക്കും. ഇപ്പൊ എന്തായാലും വെൽക്കമിങ് യു ബാക്ക് ടു 917 ഈവനിങ്സ്. ചെറിയൊരു ഗെയിമിന്റെ ഇടയിലായിരുന്നു നമ്മൾ. ലെറ്റ്സ് ഗെറ്റ് ഇൻ ബാക്ക് ടു ദ ബോക്സ്.
2: 917 evenings game box.
7: ഖത്തറിലെ സിഗ്നൽസ് ഒക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും കാണാൻ പാടാണ്. എങ്ങടേക്ക് പോകണം, തിരിയണമെന്നൊക്കെ ഒരു രണ്ട് വർഷം, ഇവിടെ രണ്ട് വർഷമൊക്കെ വേണോ? അത്രയും ആവശ്യമില്ലാന്ന് തോന്നുന്നു. എന്നാലും ഒരു വർഷത്തിൻ്റെ അകത്ത് ലൈസൻസ് ഒക്കെ എടുത്ത് നമ്മൾ ചുറ്റി തിരിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മുക്കും മൂലയും നമുക്ക് അറിയായിരിക്കും എന്നുള്ളൊരു കാര്യത്തിന് സംശയമൊന്നും വേണ്ട. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് ഒരു ചെറിയ ഗെയിമിലേക്കാണ് കൊണ്ടുപോയത്. ലക്കി വിന്നേഴ്സിനെ കാത്തിരിക്കുന്നത് കട്ടാ കുസ്തി 2 എന്ന സിനിമയുടെ ടിക്കറ്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു വീക്കെൻഡ് ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ കുറേ അടിപിടി സീൻസുകളും കോമഡിയും ഒരു ഫാമിലി എൻ്റർടൈനർ മൂവി ആയിട്ടുള്ള കട്ടാ കുസ്തി 2 എന്ന സിനിമയുടെ ആ ഒരു ടിക്കറ്റ് സ്വന്തമാക്കാനായിട്ടുള്ള ഗെയിംസൊക്കെ തന്നെ വരി വരിയായിട്ട് ഇനി വരുന്നതായിരിക്കും. വിതൗട്ട് ടേക്കിംഗ് മച്ച് ഓഫ് യുവർ ടൈം, ലെറ്റ്സ് ഗെറ്റ് ഇൻ. ആദ്യം ഞാൻ കൊടുത്തിരുന്ന ക്ലൂ എന്ന് പറയുന്നത്, ഞാൻ സ്റ്റക്കായി നിൽക്കുന്ന സിഗ്നലിൽ നിന്നും ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റുന്നത് ഒരു സ്നോ പാർക്കൊക്കെ ഉള്ള ജയന്റ് മോളാണ്, ഒരു വലിയൊരു ഷോപ്പിംഗ് മോൾ. അതിൻ്റെ അകത്ത് എന്താണ് സ്നോ പാർക്കൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ ക്ലൂ, വെരി ഫേസ്റ്റ് ക്ലൂ. രണ്ടാമത്തെ ക്ലൂ ആയിട്ട് ഞാൻ നൽകിയിട്ടുണ്ടായിരുന്നത് എൻ്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു മാസീവ് ആയിട്ടുള്ള സ്റ്റേഡിയം, ഒരു വലിയ സ്റ്റേഡിയം. അതൊരു ട്രഡീഷണൽ ടെൻറ്റ് ലൈക്ക് ഷേപ്പിലാണ് ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞു പോകുമ്പോൾ ഏതാണ് ഞാൻ നിൽക്കുന്ന ആ ഒരു സിഗ്നൽ എന്നുള്ള ചോദ്യത്തിന് റൈറ്റായിട്ട് ഒരുപാട് പേര് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ പേർക്ക് റോങ് ആയി പോയോ, രാഹുൽ ബ്രോ റോങ് ആണോ ആൻസർ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും റൈറ്റ് ആൻസർ ഞാനിപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അൽക്കോർ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അൽക്കോർ ഭാഗത്ത് യെസ്, അൽക്കോർ പറയുന്നവർക്കും എനിക്ക് ഉത്തരം ആക്ച്വലി ശരിയാണെന്നുള്ളത് പറയാം. രണ്ട് സൈഡിലേക്ക്, അതായത് നമ്മൾ നോക്കുമ്പോൾ സ്ഥലങ്ങൾ ഭയങ്കര പെർട്ടിക്കുലർ ആയിട്ട് പറയാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അൽക്കീസ അഥവാ അൽക്കോർ കോസ്റ്റൽ റോഡ് ആണെന്ന് പറയുന്നവർക്ക് തീർച്ചയായിട്ടും ആ ഒരു കയ്യടി കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. കറക്റ്റായിട്ടുള്ള ഗസ്സിംഗ് തന്നെയാണ്. ഇറ്റ് ഷുഡ് ബി അൽക്കീസ അഥവാ അൽക്കോർ കോസ്റ്റൽ റോഡ്. രണ്ടാണെങ്കിലും ഞാൻ ശരി ഉത്തരത്തിൻ്റെ ആ ഒരു പട്ടികയിൽ പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ച മോൾ എന്നുള്ളത് അൽമീര മോളായിരുന്നു. ആൻഡ് ഓൾസോ സ്റ്റേഡിയം അൽബെയ്ത്ത് സ്റ്റേഡിയം ആണ്. ഒരുപാട് പേര് സ്റ്റേഡിയത്തിൻ്റെ പേര് മാറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ദാ ഇനി ഓർക്കേണ്ടത് ഈ കാര്യമാണ്, നമ്മൾ ആ ഒരു പട്ടികുലർ സിഗ്നലിൽ സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കി വെച്ചോളൂ. ഇതേപോലുള്ള

പല ഗെയിമുകളും വരും. ആൻഡ് ലക്കി വിനേഴ്സ്, നിങ്ങൾക്ക് ഒരു അടിപൊളി കൺഗ്രാജുലേഷൻസ്. സെലക്ട് ചെയ്യപ്പെടുന്ന ലക്കി വിനേഴ്സിന് കൺഗ്രാജുലേഷൻസ് മാത്രമല്ല, കട്ടാകുസ്തി 2 എന്ന സിനിമയുടെ ടിക്കറ്റ്സ് ആണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ടിക്കറ്റ് തീർന്നിട്ടില്ല, തീർന്നിട്ടില്ല. ഇനിയും ഗെയിംസ് ഒക്കെ ആയിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും. കീപ് ലിസ്ണിംഗ് ടു കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം. തൽക്കാലം നമുക്ക് ബോക്സിൽ നിന്ന് ഇറങ്ങാം.

0: 91.7 FM. 91.7 FM.
1: Kathos Happiness Frequency.
0: Radio Sunu.
2: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ. ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കും 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് Medical Center.
4: Water bill. Stay hydrated and stay tuned.
5: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനു.
6: Brought to you by.
7: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
8: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
9: ഹായ്, ഞാൻ നരേൻ.
10: യു ആർ ലിസണിംഗ് ടു
11: റേഡിയോ സുനോ.
9: കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ബഹാറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽ ബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽ ബഹാർ ബാർബിക്യൂ ഫിഷ്. വീണ്ടും ത്രില്ലടിപ്പിക്കാൻ പ്രണയിക്കാൻ ഗാട്ടാ ഗുസ്തി 2
2: സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട്.
1: വിഷ്ണു വിശാൽ, രമ്യ കൃഷ്ണൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വമ്പൻ താരനിരയുമായി ഗാട്ടാ ഗുസ്തി 2.
3: ക്വൈറ്റ് എക്സൈറ്റിംഗ്.
1: ഗാട്ടാ ഗുസ്തി 2 ജൂലൈ 3 മുതൽ തിയേറ്ററുകളിലേക്ക്.
4: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
5: A lot of things is happening around us. അതുകൊണ്ട് തന്നെ നമ്മൾ പല കാര്യങ്ങളിലും ഡൈവേർട്ടായി പോകാനുള്ള സംഭവങ്ങളുണ്ട്. ഇവിടെ ഡൈവേർഷനൊക്കെ സംഭവിച്ച ഒരുപാട് പേര് എനിക്ക് അയച്ചു തന്ന ആ ഒരു ലൊക്കേഷനൊക്കെ മാറിപ്പോയിട്ടുണ്ടായിരുന്നു. എങ്കിലും കുഴപ്പമില്ല, നമുക്കത് ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ഗെയിമിലോട്ട് വരാം. പക്ഷെ ഇപ്പോഴല്ല, കുറച്ച് നേരവും കൂടി കഴിഞ്ഞിട്ട് കുറച്ചധികം പേര് കൂടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഗട്ടാ ഗുസ്തി 2 എന്ന മൂവിയുടെ ടിക്കറ്റ്സുമായിട്ട് ആ ഒരു ടൈമിൽ നിങ്ങളുടെ അരികിൽ ഞാൻ എത്തുന്നതായിരിക്കും. ഇപ്പം തൽക്കാലം അതിൽ നിന്നും ഒരു ബ്രേക്ക് എടുത്ത് നമ്മുടെ ലൈഫിലുണ്ടാവുന്ന കൺഫ്യൂഷൻസിന്, കഴിഞ്ഞ ആ ഒരു മണിക്കൂറുകളിൽ നമ്മൾ സംസാരിച്ചു പോയ കാര്യമായിരുന്നു ലൈഫിൽ വരുന്ന കൺഫ്യൂഷൻസ്. ഈദർ ഇഫ് യു ഡോണ്ട് കൺവിൻസ് എ പേഴ്സൺ, കൺഫ്യൂസ് ദം എന്ന് പറഞ്ഞെങ്കിലും കളിയായിട്ടാണ് ആ ഒരു സംഭവം ഞാൻ പറഞ്ഞത് കേട്ടോ. കാരണം കൺഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. ലൈഫിൽ എപ്പോഴും ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ ഒരു ട്രാൻസ്പെറൻസി അങ്ങനെ നീണ്ടു നിവർത്ത് കിടക്കട്ടെ, സീത്രൂ ആയിരുന്നാൽ മതി നമ്മുടെ ലൈഫ്. ഒരു പക്ഷേ നമുക്ക് പറയാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ വെക്കണമെന്നുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് സൈഡിലേക്ക് മാറ്റിവെച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ തീരാവുന്നുള്ള പ്രശ്നങ്ങൾ ഉള്ള സംഭവ ഫ്രണ്ട്ഷിപ്പുകൾ, അല്ലെങ്കിൽ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ള റിലേഷൻഷിപ്പ് ഒക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടെങ്കിൽ ദാ ഒരു സുഹൃത്തിനെ വിളിച്ച് കഴിഞ്ഞാൽ പുറത്ത് പോയി ഒന്ന് ചായയൊക്കെ കുടിച്ച് ഉഷാറായിട്ട് പാട്ടൊക്കെ കേട്ടിരിക്കുമ്പോൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് അവിടെ തീരും എന്നുള്ളൊരു കാര്യത്തിന് സംശയമൊന്നും വേണ്ട. സോ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു കാര്യം. സോ ഒരു ചോദ്യം വളരെയധികം ജെനുവിൻ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഫ് എ പ്രോബ്ലം അറൈസ്, അത് നിങ്ങളൊരു ഫാമിലി ആണെങ്കിലും അതല്ല ഫ്രണ്ട്സ് ആണെങ്കിലും, ആരാണ് ഏറ്റവും ആദ്യം ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്? ഈ ഒരു ചോദ്യത്തിന് ആത്മാർത്ഥമായിട്ട് ഞാൻ തന്നെയാണ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. അങ്ങനെ ഇനിഷ്യേറ്റീവ് എടുത്ത് എന്തെങ്കിലും സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ, യു ഹാവ് എനി ഇൻസ്റ്റൻസ്, ജസ്റ്റ് ഒന്ന് മെസ്സേജ് ആയിട്ട് അയക്കാനായിട്ട് മറക്കണ്ട. അല്ലെങ്കിൽ ഒരു വോയിസ് നോട്ട് അയച്ചാലും മതി 555-9917 വൈ ബിക്കസ് ആ കഥകൾ മറ്റുള്ളവരെ ചിലപ്പോൾ ഇൻസ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ളതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മളൊരു ഇൻസ്പിറേഷൻ ആയി കഴിഞ്ഞാൽ ഏറ്റവും വലിയ കാര്യമാണ്. സോ ഇഫ് യു ആർ ദ വൺ ഹൂ ടേക്സ് ഇനിഷ്യേറ്റീവ്, നമ്മൾ ആദ്യം ഇനിഷ്യേറ്റീവ് എടുത്ത് അങ്ങോട്ട് ചെന്നൊരു സോറി, അല്ലെങ്കിൽ അങ്ങോട്ട് മുതിർന്ന് ബാ ചായ കുടിക്കാൻ വാളിയാ വീട് എന്ന് സംസാരിച്ച് തുടങ്ങുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ നമ്മുടെ ചുറ്റു തന്നെയുണ്ട്, നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് മെൻഷൻ കൂടി ചെയ്യാനായിട്ട് മറന്നുപോകണ്ട. 500-00-917 മെസ്സേജ് അയച്ചോളൂ, ഞാൻ വെയിറ്റിംഗ് ആണ്. ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി, കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alucas 917 evenings.
1: Presented by Joy Alucas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi, authentic Arabic cuisine. Call 4000-1707.
2: In association with
3: Doha Bank.
2: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Welcome, welcome once again. Welcome back to Radio Suno 91.7 FM. 917 evenings in the time. Sandeep Anna Kude Olada. And yes, your time namko unna rand birthday wishes spending up our wishes lake than a pono. Ipurum des talatin de periparantilla bahalam uribatuding in anakan and dado. Achilles ada message I take another bro, bro, vernes talam, adang in a serio, madang in a serio, and the ladardu. At the character in a lake, character till the name and the number of bakila listeners accept either Gariada. ഓൾറെഡി ഞാൻ അതിൻ്റെ ഡീറ്റെയിലിങ്ങും ഏതാണ് ഉദ്ദേശിച്ച മോളും ആൻഡ് ഓൾസോ സ്റ്റേഡിയോ എന്നുള്ളത് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ക്ലാരിറ്റി വരാനായിട്ട് രണ്ട് സ്ഥലങ്ങളെ പറ്റിയിട്ടും ഒരു അഡീഷണൽ ക്ലൂ കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അതിൽ ചർച്ചയില്ല. ബട്ട് ദെൻ യെസ്, ആ ടിക്കറ്റ്സ് ഒക്കെ ഇങ്ങനെ സേഫാണ്, ഇനിയും ഗെയിം വരുന്നുണ്ട്. സോ അഖിലേഷ് ബ്രോ ഒന്ന് സമാധാനപ്പെടും, നമുക്കെല്ലാം സെറ്റാകാം. അടുത്ത ഗെയിമിൽ നമുക്ക് എല്ലാം സോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ മറ്റൊരു അപ്ഡേറ്റിലേക്ക്, മറ്റൊരു ബർത്ത്ഡേ വിഷിലേക്കാണ് പോകുന്നത്. വിഷസ് അറിയിച്ചിരിക്കുന്നത് റൈസ് ആണ്. റൈസിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിന് വേണ്ടിയിട്ടുള്ള വിഷസ്. റൈസ് നാട്ടിൽ നിന്നുമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സുഹൃത്തിൻ്റെ പേര് സദ് എന്നാണ്. സാദ്, ഓക്കെ, സാദ്. സാദിന് വേണ്ടിയിട്ട് ഒരു അടിപൊളി ബർത്ത്ഡേ വിഷസ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. വിഷിംഗ് യു എ വെരി വെരി വെരി ഹാപ്പി ബർത്ത്ഡേ.

അപ്പോൾ എന്തായാലും ആ ഒരു ബർത്ത്ഡേ വിഷസ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് മറ്റൊരു വിഷ് കൂടിയുണ്ട്. അഗൈൻ അനദർ ബർത്ത്ഡേ വിഷ് ഫ്രം ശ്രീജിത്ത്. ശ്രീജിത്ത് മെസ്സേജ് അയച്ചേക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട വൈഫിന് വേണ്ടിയിട്ടുള്ള ആ ഒരു വിഷസ് ഒന്ന് അറിയിച്ചേക്കണം. സന്ദീപ് ബ്രോ, വൈഫിൻ്റെ പേര് ദിവ്യ എന്നാണ്. ദിവ്യയ്ക്കും ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷസ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. വിഷിംഗ് യു ആർ വെരി വെരി വെരി ഹാപ്പി ബർത്ത്.

ആൻഡ് യെസ്, ആ ഒരു മെസ്സേജോടുകൂടി നമ്മൾ പോകുന്നത് മറ്റൊരു ഗുഡ് ഈവനിങ് മെസ്സേജിലേക്ക്. ജിബിയാണ് ഗുഡ് ഈവനിങ് വിഷസ് അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഈവനിങ് സന്ദീപ് ബ്രോ നേരെയാണ്. ജിബിക്കും ഏറ്റവും അടിപൊളി ഏറ്റവും ഒരു ദിവസം, ഒരു ഈവനിങ് ടൈം ആവട്ടെ. ഒരുപാട് ഓർമ്മകൾ, ഒരുപാട് ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദിവസവും കൂടിയായി മാറട്ടെ. ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ പുതിയൊരു മന്ത് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഒത്തിരി പ്ലാനിങ്സ് ഉണ്ടായിരിക്കും, ഷോപ്പിംഗ് പ്ലാൻസ് ഉണ്ടായിരിക്കും. ചൂട് സമയമാണ്, അതിന് വേണ്ട റിക്വയർമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ ഒരു ഷോപ്പിംഗ് ലിസ്റ്റൊക്കെ ഒന്ന് തയ്യാറാക്കുക. ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ഇതാ മനോഹരമായ ഒരു ട്രാക്കിലേക്ക്. ഐ ബി ബാക്ക് വെരി സൂൺ ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: വീണ്ടും ത്രിൽ അടിപ്പിക്കാൻ പ്രണയിക്കാൻ ഗാട്ടാ ഗുസ്തി 2
2: സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട്.
1: വിഷ്ണു വിശാൽ, രമ്യ കൃഷ്ണൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വമ്പൻ താരനിരയുമായി ഗാട്ടാ ഗുസ്തി 2.
3: ക്വൈറ്റ് എക്സൈറ്റിംഗ്.
1: ഗാട്ടാ ഗുസ്തി 2 ജൂലൈ 3 മുതൽ തിയേറ്ററുകളിലേക്ക്.
4: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
5: പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

Welcome once again. Welcome back to Radio Sino 91.7 FM 917 evenings in the time. Sandeep Vada kooda join cheyyunnathu. Studio clockil samayam 7 mani kazhinja 20 minute 58 second. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഈവനിങ് തന്നെയാണ് ഈ ഒരു ഈവനിങ് ടൈം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി പ്ലാനിങ്സിലുള്ള ടൈം തന്നെയാണ്. കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തന്നെ ഷോപ്പിംഗ്, അതേപോലെ തന്നെ നമുക്ക് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മന്ത് തട്ടിമുട്ടിയൊക്കെ അങ്ങോട്ട് പോവുള്ളൂ. പക്ഷേ തട്ടിമുട്ടിയും പോകുന്നതിൻ്റെ അല്ല, നമുക്ക് എല്ലാ മാസവും തന്നെ കംപ്ലീറ്റ് ആയിട്ട് കാര്യങ്ങൾ ഉഷാറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു പ്രോപ്പർ പ്ലാനിങ്, അറ്റ്ലീസ്റ്റ് നമ്മുടെ കയ്യിലൊരു വേഗ് റഫ് സ്കെച്ചെങ്കിലും ആ ഒരു മന്തിൻ്റെ കയ്യിലുണ്ടാവണം. ജൂലൈ മാസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഖത്തറിൽ ഒരുപാട് ഇവൻറ്റുകൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിലുണ്ടാവുന്ന ഒരു ഡൗട്ടാണ്, അയ്യോ ഇത് നമ്മൾ വിചാരിച്ച പോലെ കൈ നിൽക്കുമെന്ന് തോന്നില്ലല്ലോ. ബട്ട് ലക്കിലി വി ആർ ലക്കി ഇനഫ് ദാറ്റ് വി ആർ ഇൻ എ കൺട്രി, ഖത്തർ പോലെ ഒരു രാജ്യത്താണ് നമ്മളുള്ളത്. വൈ ബിക്കേസ് ഇവിടുത്തെ ആ ഒരു ഫീ, ഏതൊരു സ്ഥലത്തെയും രജിസ്ട്രേഷനും എൻട്രി ഫീയും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ പ്ലേസസ് അത് ഫ്രീ തന്നെയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇവൻറ്റുകൾ നടക്കുമ്പോൾ വളരെ അങ്ങനെ വലിയൊരു എമൗണ്ട് അല്ലാത്ത രീതിയിലാണ് എൻട്രി ഫീയൊക്കെ ചാർജ് ചെയ്യുന്നത്. കുട്ടികളുമായിട്ടൊക്കെ പോയി എൻജോയ് ചെയ്യാനായിട്ട് ഒരുപാട് ഇവൻറ്റുകളാണ് പൈപ്പ് ലൈനിൽ വരുന്നത്. ആൻഡ് ആ ഒരു പൈപ്പ് ലൈനിൽ വരുന്നതെന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി സമ ക്യാമ്പുകൾ നടക്കുന്നുണ്ട്. എസ്പെഷ്യലി നമ്മളുടെ ഖത്തർ ഫൗണ്ടേഷൻ്റെ ആ ഒരു സമ്മർ എഡ്യൂക്കേഷൻ സിറ്റിയിൽ നടന്നിട്ടുണ്ടായിരുന്നു ഒരു സമ്മർ ക്യാമ്പ് വിച്ച് ഹസ് സ്റ്റാർട്ടഡ്. കുട്ടികളിലെ തന്നെ ലീഡർഷിപ്പ് സ്കിൽസും ക്രിയേറ്റീവ് ടാലൻസും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സ്പോർട്സ് റിലേറ്റഡ് അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും പാഷൻ അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് എൻകറേജ് ചെയ്യാനൊക്കെ ആയിട്ട് എഡ്യൂക്കേഷണൽ സിറ്റി ഭാഗത്ത് ആ ഒരു സൈഡിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ജൂൺ തൊട്ട് ഓഗസ്റ്റ് വരെ ഖത്തർ ഫൗണ്ടേഷൻ നടത്തുന്ന വർക്ക്ഷോപ്പുകളാണ് ഡൈവേഴ്സ് റേഞ്ചിൽ തന്നെ ക്യാമ്പസിൽ ആ ഒരു കംപ്ലീറ്റ് ക്യാമ്പിലും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്ലാസ്സസ് ആണെങ്കിലും ആക്ടിവിറ്റീസ് ആണെങ്കിലും ഒക്കെ തന്നെ യുണീക്ക് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു കണക്ഷനും ഒരു പേഴ്സണൽ ഗ്രോത്തും ഒക്കെ അവരുടെ ഉള്ളിൽ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസാണ് ഈ ഒരു ഗംഭീരമായിട്ടുള്ള ക്യാമ്പ്സിലൂടെ കുട്ടികൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഏറ്റവും മാക്സിമം ഇങ്ങനത്തെ ക്യാമ്പുകൾ അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു യങ്ങർ ടാലൻസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ വീട്ടിൽ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക റാദർ ദാൻ അവരെ ഫോഴ്സ് ചെയ്ത് ഒരു സംഭവത്തിലോട്ട് നമുക്ക് പറഞ്ഞു വിടുന്നതിനെക്കാട്ടിലും ഏറ്റവും അധികം അവർക്ക് ഇഷ്ടമുള്ള കാര്യവും കൂടി ചെയ്ത് തുടങ്ങുമ്പോൾ അതിലേക്ക് അവർക്കൊരു ഇഷ്ടം വരികയും അതിൻ്റെ ആ ഒരു ഇഷ്ടം അവരെ പിന്നെ കാണിക്കുന്നത് അവരുടെ സ്റ്റഡീസിലും അല്ലെങ്കിൽ സ്റ്റഡി പേർപ്പസ് ഫ്യൂച്ചർ എന്ത് ചെയ്യാൻ പറ്റും ഇതിലൂടെ എന്നൊക്കെയുള്ള ചിന്തകളിലൂടെ ആയിരിക്കും. ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ തന്നെ ഇപ്പോഴത്തെ കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ ചിന്തിച്ചു കൂട്ടാനുള്ള സാധ്യതകളുണ്ട്. സോ ലെറ്റ്സ് നോട്ട് കൺഫ്യൂസ് ദം ആസ് വെൽ. വളരെ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് നടക്കുന്ന സമ്മർ ക്യാമ്പ്സ് ഒക്കെ തന്നെ നമുക്ക് കുട്ടികളെ മാക്സിമം എൻകറേജ് ചെയ്യാം. വേറെ ഞാൻ പറഞ്ഞ പോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് മാനേജ് ചെയ്ത് പല സമ്മർ ക്യാമ്പും തന്നെ ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുന്നതും നമുക്ക് വളരെ അഫോർഡബിളായിട്ട് നടക്കുന്ന സമ്മർ ക്യാമ്പ്സും ഒക്കെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. ഏതൊക്കെയാണ് സമ്മർ ക്യാമ്പ്സ് എന്ന് അറിയാനായിട്ട് കീപ് ലിസ്ണിംഗ് റേഡിയോ സെനോ 91.7 FM. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി.

0: Sono
1: Messi, Ronaldo, Mbappé, Haaland, Dembele, Vinicius Junior. ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും. വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
2: In association with
3: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dravidians partner.
4: മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു.
5: എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷോബി തിലകൻ.
6: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ
5: 91.7 FM.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സുനർ 91.7 FM 917 ഈവനിംഗ് ചിത്രമാണ് സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്തത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 39 മിനിറ്റും 48 സെക്കൻഡും. പതിവ് പോലെ തന്നെ ഇന്നത്തെ ദിവസവും നമുക്കൊരു ട്രാവൽ അപ്ഡേറ്റ് ഡിസ്ക്ലോസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു ട്രാവൽ അപ്ഡേറ്റിന്റെ ടൈം, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ബോർഡിംഗ് പാസ്.
1: ജെന്റിൽമെൻ, പ്ലീസ് ഫാസ്റ്റൻ യുവർ സീറ്റ് ബെൽറ്റ്സ്.
2: ബോർഡിംഗ് പാസ്. Dear passengers, have a safe and comfortable flight.
0: Okay, അപ്പോൾ ഇന്ന് നമ്മളുടെ ട്രാവൽ ശരിക്കും പറഞ്ഞാൽ ഫ്ലൈറ്റിലല്ല, ബട്ട് ദെൻ ഇഫ് യു ആർ റൈഡിംഗ് ഫ്രം എ പ്ലേസ് ടു അനദർ, എസ്പെഷ്യലി ഖത്തറിൽ നിന്ന് നമുക്ക് ഒരുപാട് രാജ്യങ്ങളിലേക്ക് തന്നെ പോകാൻ സാധ്യതയുള്ള ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. അത് ചിലപ്പോൾ GCC കൺട്രീസ് തന്നെ ആയിരിക്കാം, അതല്ലാണ്ട് പ്ലാൻസൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കാം. ഇതൊക്കെ ആണെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഇത് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നത്. ആൻഡ് യെസ്, ഈ ഒരു കാര്യം പറഞ്ഞു പോകുമ്പോൾ മിനിസ്ട്രി ഓഫ് ട്രാൻസ്പോർട്ട് ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫൈന് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാക്സിമം ക്ലിയർ ചെയ്യുക, വയലേഷൻസ് ഒന്നും തന്നെ ഇല്ലാണ്ടിരിക്കണം നമ്മൾ കൊണ്ടുപോകുന്ന ആ ഒരു വെഹിക്കിളിന് എന്നുള്ളതാണ് വെരി ഫേസ്റ്റ് റിക്വയർമെൻറ്റ് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇത് കൂടാണ്ട് തന്നെ നമ്മൾ ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ വിച്ച് എസ് GCC അകത്തുള്ള സ്ഥലങ്ങളിലേക്കല്ല പോകുന്നത്, അതല്ല ഈ കൗൺസിലിൻ്റെ അകത്തുള്ള ഉൾപ്പെടുന്ന ഗൾഫ് കൺട്രീസിലല്ല പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു എക്സിറ്റ് പെർമിറ്റ് എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു എക്സിറ്റ് പെർമിറ്റ് നമ്മൾ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക്കിൽ നിന്നുമാണ് എടുക്കേണ്ടത്. അത് നമുക്ക് മെട്രാസിൽ നോക്കിക്കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഏതാണ് കൊടുക്കേണ്ടത് ആൻഡ് ആപ്ലിക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ മേക്ക് ഷുവർ ദാറ്റ് ഏത് സ്ഥലത്തേക്കാണ് പോകുന്നത്, നോ മാറ്റർ വാട്ട് എക്സാക്ട്ലി ഓർ വെയർ എക്സാക്ട്ലി യുവർ ട്രാവലിംഗ്. ചിലപ്പോൾ നമ്മുടെ ട്രാവൽ പ്ലാൻസ് തന്നെ ഇങ്ങനെ മാറാൻ ചാൻസ് ഉണ്ട്. ഇന്ന പെർട്ടിക്കുലർ സ്ഥലത്തേക്ക് നമ്മൾ പോകുന്ന പ്ലാൻ ചെയ്തിട്ട് വേറെ സ്ഥലങ്ങളിലേക്ക് പോകുന്ന ആ ഒരു ശീലം നമുക്ക് ഉണ്ടായിരിക്കാം. ബട്ട് ദെൻ നമ്മുടെ ആ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ ഏതാണ്, അവസാനത്തെ ഡെസ്റ്റിനേഷൻ പോയിന്റ് വളരെയധികം മെൻഷൻ ചെയ്യണമെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിട്ട് മിനിസ്ട്രി ഓഫ് ട്രാൻസ്പോർട്ട് അറിയിച്ചിട്ടുണ്ട്. ഇത് കൂടാണ്ട് തന്നെ ട്രാവൽ ചെയ്യുന്ന വ്യക്തിയുടെ കാറായിരിക്കണം, അല്ലെങ്കിൽ ബൈക്കിലാണ് ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ. സ്വന്തം വണ്ടിയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി ഓണറിൻ്റെ ഓതറൈസേഷൻ ഇല്ലാണ്ട് വണ്ടി കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. സോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എൻഷുർ ചെയ്താൽ മാത്രമേ നമ്മുടെ ട്രാവൽ പ്ലാൻ സ്മൂത്ത് ആയിട്ട് പോവുള്ളൂ. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ഇനി കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ മിനിസ്ട്രി ഓഫ് ട്രാൻസ്പോർട്ടിൻ്റെ ഒഫീഷ്യൽ പേജ് ഒന്ന് നോക്കിയാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മെട്രോഷിൻ്റെ അകത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ പറഞ്ഞ വിവരങ്ങളൊക്കെ തന്നെ അവിടെ അപ്ഡേറ്റഡ് ആണ്.

സോ എക്സാക്ട്ലി ഫ്ലൈറ്റിൽ വേണ്ട റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളിങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ ബൈ റോഡാണ് ട്രാവൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ബിക്കോസ് സമ്മർ സീസൺ ആണ്, ഒബ്വിയസ്ലി ദ ട്രാവൽ വിൽ ബി മോർ. പക്ഷേ ട്രാവലിന് യാതൊരു റെസ്ട്രിക്ഷനും വെക്കേണ്ട, എക്സ്പ്ലോർ ടു ദ മാക്സിമം. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ആ ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് ഉഷാറുള്ള മറ്റൊരു ട്രാക്കിലേക്ക്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on
0: Uridu TV channel number 911.
3: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
4: മദീനത് ഖലീഫ സൗത്തിലേക്ക് ഇനി ഷോപ്പിംഗിന്റെ ആറാം തമ്പുരാന്റെ വരവ്. ഷോപ്പിംഗ് വിസ്മയമൊരുക്കാൻ മർസ
5: ഹൈപ്പർമാർക്കറ്റിന്റെ പുതിയ ബ്രാഞ്ച് മദീനത് ഖലീഫ സൗത്തിൽ ഏറ്റവും പുതിയ ഓഫറുകളും ഫ്രഷ് ഉൽപ്പന്നങ്ങളുമായി മർസ ഹൈപ്പർമാർക്കറ്റിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി മദീനത് ഖലീഫ സൗത്തിൽ July 2 4 PM നിങ്ങൾക്കായി സമർപ്പിക്കുന്നു.
4: ഷോപ്പിംഗിന്റെ ആഘോഷ പൂരത്തിനായി കാത്തിരിക്കൂ. മർസ, ബി ഫ്രഷ്, ബി യു.
6: Joy Alukas 917 Evenings
7: presented by Joy Alukas, world's favorite jeweler.
8: Powered by
9: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4001707.
10: In association with
11: Doha Bank,
10: make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
7: And
12: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: to Radio Suno 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
5: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
6: Brought to you by
7: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
8: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
9: ഹായ്, ദിസ് ഇസ് അപർണ ബാലമുരളി.
10: You are listening to Radio Suno 91.7.

0: വചനങ്ങളിലൂടെ.
1: നീ ആരെയെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ മറന്നുകളയുക. നിന്നെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും നീ മറന്നുകളയുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ഉബാങ്കിനുള്ള സമയം.

Welcome, welcome once again. Welcome back to Radio Sonora 91.7 FM 917 Evenings in the Time. Sandeep is here. Obviously, it's going to be a family entertainer എന്നുള്ള ഒരു കാര്യത്തിന് യാതൊരു സംശയമില്ല. ആൻഡ് ആ ഒരു മൂവിയുടെ ടിക്കറ്റ്സ് ഇങ്ങനെ വെയിറ്റിംഗിൽ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും മൂവിയുടെ ടിക്കറ്റ്സ് സ്വന്തമാക്കാനായിട്ട് അഗൈൻ നിങ്ങൾ ഞാനൊരു ചെറിയ പണിയിലേക്ക് കൊണ്ടുപോവാണ്. വേറൊന്നുമില്ല, വലിയ പണിയൊന്നുമല്ല.

കെണിയും പണിയുമായിട്ടൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. ഞാൻ പറയുന്ന സംഭവങ്ങൾ സത്യമാണോ കള്ളമാണോ എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ നമ്മുടെ ലിസ്ണേഴ്സ് ഇതേ ഞാൻ പറയാൻ പോകുന്ന കാര്യം സത്യമാണോ കള്ളമാണോ എന്നുള്ളത് കറക്റ്റായിട്ട് ഇപ്പൊ പറഞ്ഞു തരും. ബേസിക്കലി നമ്മുടെ ആൻസർ പേപ്പറിലൊക്കെ മുമ്പ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്ന ഒരു ഭാഗമായിരിക്കും ഈ ട്രൂ ഓർ ഫോൾസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ കാണുമ്പോൾ. ട്രൂ ഓർ ഫോൾസ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പിന്നെയും കട്ടിയാണ്, മാച്ച് ദ ഫോളോയിങ്, കാരണം ഇതിൻ്റെയൊക്കെ ആൻസർ അവിടെ തന്നെ കാണുമല്ലോ, കറക്റ്റായിട്ട് എടുത്ത് എഴുതിയാൽ മതി എന്നുള്ളതാണ് അതിൻ്റെ ഒരു സംഭവം. ആൻഡ് ഓൾസോ ട്രൂ ഓർ ഫോൾസ്, ഒന്നി ട്രൂ അല്ലെങ്കിൽ ഫോൾസ്, അതിൻ്റെ മേലെ പോകത്തില്ലല്ലോ. അപ്പോൾ ആ ഒരു ധൈര്യം ഉള്ളതുകൊണ്ട് പലപ്പോഴും ഈ ആൻസർ പേപ്പറിൽ നമുക്ക് എഴുതാൻ ഇഷ്ടമുള്ളതും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻസിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ട്രൂ ഓർ ഫോൾസ് ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു ട്രൂ ഓർ ഫോൾസ് ഗെയിമിലേക്കാണ് ഈ ഒരു ടൈം ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഈ പറയുന്ന സാധനം എങ്ങനെയെങ്കിലും നമ്മുടെ ഡെലിവറി ആപ്ലിക്കേഷൻ ഏതെങ്കിലും സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ്. സോ മൂന്ന് ഫുഡ് കോമ്പിനേഷൻസ് ഞാൻ പറയാൻ പോവുകയാണ്. ഈ ഫുഡ് കോമ്പിനേഷൻസ് ഖത്തറിലുള്ള ഡെലിവറി ആപ്ലിക്കേഷൻസ് ഏത് തന്നെ ആണെങ്കിലും, ഇപ്പോൾ തലഭാഗത്താണെങ്കിലും ഡെലിവറു ഓക്കെ ഇതൊക്കെ ആണെങ്കിലും ഏതാണോ ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് നോക്കിയിട്ട് സംഭവം അവൈലബിൾ ആണോ അല്ലയോ എന്നുള്ളത് ഒന്ന് നോക്കി പറയുക. ആൻഡ് അതൊരു ചിലപ്പോൾ സത്യമായിരിക്കാം, ചിലപ്പോൾ ഫോൾസ് ആയിരിക്കാം. ഇതിൽ എനിക്ക് എൻ്റെ അറിവ് വെച്ചിട്ട് രണ്ടെണ്ണം ശരിയായിരിക്കാനുള്ള സാധ്യതയുണ്ട്, ഒരെണ്ണം ഫോൾസ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏതാണ് ആ ശരിയായിട്ടുള്ളതും ഏതാണ് തെറ്റായിട്ടുള്ളതും എന്ന് പറയുന്നത് കറക്റ്റായിട്ട് നമ്മുടെ ലിസ്ണേഴ്സ് കണ്ടുപിടിക്കണം. ഫുഡ് ഐറ്റം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് അല്പം കൂടുതലായിരിക്കും. ആദ്യത്തെ സംഭവത്തിലേക്ക്, കരക്ക് ഫ്ലേവേർഡ് ആയിട്ടുള്ള ഐസ്ക്രീം. നമുക്ക് ഖത്തറിൽ കരക്ക് ഫ്ലേവേർഡ് ആയിട്ടുള്ള ഐസ്ക്രീം അവൈലബിൾ ആണോ? ട്രൂ ആണെങ്കിൽ ട്രൂ എന്നിടാം, യെസ് എന്നിടാം. സോ മൂന്നെണ്ണമാണ് തരാൻ പോകുന്നത്. ആദ്യത്തേത് യെസ് ആണെങ്കിൽ യെസ് ഇടാം, ഇല്ല എന്നുണ്ടെങ്കിൽ നോ എന്നിടാം, അല്ല ട്രൂ എന്നുണ്ടെങ്കിൽ ട്രൂ എന്നിടാം, ഫോൾസ് എന്നുണ്ടെങ്കിൽ ഫോൾസ് എന്നിടാം. രണ്ടാമത്തെ ഫുഡ് ഐറ്റം പൊറോട്ടയിൽ അല്ലെങ്കിൽ നമ്മുടെ പൊറോട്ടയിൽ ഓക്കെ ഷവർമ റാപ്പ് ചെയ്ത് അകത്ത് ഒമാൻ ചിപ്സ് വെച്ചിട്ടുള്ള ഒരു ഐറ്റം. ഇത് ഖത്തറി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്യുക. രണ്ടാമത്തെ ഫുഡ് ഐറ്റം പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തേത് ബിരിയാണി ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള, അതായത് ബിരിയാണി ഫ്ലേവറിംഗ് ഉള്ള മൊയ്ത്തോ. മൊയ്ത്തോ എന്ന് തന്നെയല്ലേ പറയുന്നത്? യെസ് ആണ് ആണ്. ഓക്കെ, അപ്പോൾ ബിരിയാണി ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള മൊയ്ത്തോ. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഇതിൽ ചില സംഭവങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും, ചിലത് അവൈലബിൾ അല്ലേ ആയിരിക്കും. ഏതാണ് ട്രൂ എന്ന് തോന്നുന്നത് ട്രൂ എന്ന് അയക്കുക, ഫോൾസ് എന്ന് തോന്നുന്നത് ഫോൾസ് എന്ന് അയക്കുക. ഒരിക്കൽ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം ആ ഒരു ലിസ്റ്റ്. മൂന്ന് ഡിഷസ് ആണ് ഞാൻ പറഞ്ഞത്. കറക്റ്റ് ഫ്ലേവേർഡ് ആയിട്ടുള്ള ഐസ്ക്രീം, ഷവർമ പറാത്തയിൽ റാപ്പ് ചെയ്ത് ഒമാൻ ചിപ്സ് വെച്ചിട്ടുള്ള ഒരു സംഭവം, ഇനി മൂന്നാമതായിട്ട് പറഞ്ഞത് ബിരിയാണി ഇൻഫ്യൂസ്ഡ് മൊയ്ത്തോ. ഇതിൽ മൂന്നിലും കേൾക്കുമ്പോൾ അവൈലബിൾ ആയിട്ട് തോന്നുന്നത് ഗസ്സും ചെയ്യാം കേട്ടോ, സെർച്ച് ചെയ്ത് നോക്കണമെന്നൊന്നുമില്ല, അത്യാവശ്യം ഗസ് ചെയ്ത് പറയാൻ പറ്റുന്ന ഉത്തരം തന്നെയാണ്. പെട്ടെന്ന് മെസ്സേജസ് അയച്ചോളൂ. ലക്കി വിന്നേഴ്സിനെ കാത്തിരിക്കുന്നത് ഘട്ടാ കുസ്തി എന്ന സിനിമയുടെ ടിക്കറ്റ്സ്. കട്ടാകുസ്തിയുടെ അല്ല, കട്ടാകുസ്തി 2 രണ്ടാം ഭാഗം ദാ ഇറങ്ങാൻ പോകുന്നു. ആ സിനിമയുടെ ടിക്കറ്റ്സ് വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 21:05. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Let's play football.
3: Football Mania.
0: ഈ ലോകകപ്പിലെ ഗോൾ വേട്ടയിൽ മെസ്സിക്കൊപ്പം എത്തി എംബാപ്പെ. എംബാപ്പയുടെ ഫിനിഷിംഗ് പാടവം, അസാമാന്യമായ വേഗത ഈ ലോകകപ്പിന്റെ സൗന്ദര്യമാവുകയാണ്. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ നേടുന്ന രണ്ടാമത്തെ താരമെന്ന നേട്ടവും 18 മത്സരങ്ങളിൽ നിന്നും 18 ഗോളുകളാണ് 27-കാരനായ എംബാപ്പെ നേടിയെടുത്തത്. 5 അസിസ്റ്റുകളും താരത്തിന്റെ പേരിലുണ്ട്. ലോകകപ്പ് നോക്കൌട്ട് റൗണ്ടുകളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരങ്ങളിൽ ഒരാൾ കൂടിയാണ് കിലിയൻ എംബാപ്പെ. എംബാപ്പയുടെ ലോകകപ്പ് ഗോളുകളിൽ ഭൂരിഭാഗവും പിറന്നത് മത്സരത്തിന്റെ അവസാന മിനിറ്റുകളിൽ കളിക്കളത്തിന്റെ തന്നെ ഗതി തിരിക്കാനുള്ള താരത്തിന്റെ മികവിന് ഇത് അടിവരയിടുന്നു.
4: ാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7.

ചില കോമ്പിനേഷൻസ് ഈ പറഞ്ഞ പോലെ അത് കൊമേഴ്ഷ്യലി അവൈലബിൾ ആണോ അല്ലയോ എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. ഇങ്ങനെയൊക്കെ പറഞ്ഞ മുമ്പ് വലിയ കാര്യമൊന്നുമല്ല, സംഭവം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഈ ഒരു കോമ്പിനേഷനിൽ സംഭവങ്ങളൊക്കെ തന്നെ ഫുഡ് ഐറ്റംസ് അവൈലബിൾ ആണോ എന്നുള്ളതാണ്. കരക്ക് ഫ്ലേവേർഡ് ആയിട്ടുള്ള ഐസ്ക്രീം ഇവിടെ ഖത്തറിൽ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചപ്പോൾ കുറച്ചധികം പേര് തന്നെ പിന്നല്ല, എവിടെയാണ് അവൈലബിൾ, ഏത് കടയിലാണെന്ന് വരെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഹനീഫ ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സച്ചി, റാഷിദ്, അഖിൽ, റമീസ്, വിനു, മിഥുൻ, ഷഹീർ, അതേപോലെ തന്നെ കൊക്കോ എന്ന അക്കൗണ്ടിൽ നിന്നും ഉത്തരം വന്നിട്ടുണ്ട്. ജസീർ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ജിജു ആൻസർ പറയുന്നു. ബിജു ആൻസർ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ആ ഒരു ഫുഡ് ഐറ്റം ആയിരുന്നു കരക് ഫ്ലേവേർഡ് ഐസ്ക്രീം എന്നുള്ളത്. രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് പറാത്തയിൽ ഷവർമ റാപ്പ് ചെയ്ത് അതിൻ്റെ അകത്ത് ഒമാൻ ചിപ്സ് വെച്ചിട്ടുള്ള ഒരു സംഗതി. ഈ ഒരു സംഭവം ഖത്തറിൽ കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സംഭവം കൂടി ഒന്ന് മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫൈനലി മൂന്നാമതായിട്ട് കൊടുത്ത ഫുഡ് ഐറ്റം എന്നുള്ളത് മൊയ്ത്തോ, അതായത് നമ്മുടെ ബിരിയാണി ഫ്ലേവറുള്ള മൊയ്ത്തോ കുടിച്ചിട്ട്. മൊയ്ത്തോ നമ്മൾ പല ഫ്ലേവേഴ്സിലും കിട്ടാറുണ്ട്, പക്ഷേ ബിരിയാണി ഫ്ലേവേർഡ് ആയിട്ടുള്ള ആ ഒരു മൊയ്ത്തോ ഖത്തറിൽ അവൈലബിൾ ആണോ? ഇത് മൂന്നും ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ ആൻസേഴ്സ് നോ നോ യെസ് ട്രൂ യെസ് ഫോൾസ് ഇതൊക്കെയാണ് ഉത്തരമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ബട്ട് ദെൻ കറക്റ്റായിട്ട് തന്നെ ഒരുപാട് പേര് ആൻസർ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ റിസർച്ചും തെറ്റിയില്ല എന്നുള്ളത് എനിക്കപ്പോൾ മനസ്സിലായി. സോ പണിയല്ല ഇത് കെണിയിലെ ആൻസർ ടൈമിലേക്ക്.

എനിക്ക് തോന്നുന്നു ഒട്ടുമിക്കവാറും എല്ലാ കാഫേസിലും ലോക്കൽ കാഫേസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്പെഷ്യലി നമ്മുടെ സൂക്ക് ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ കറക് ഫ്ലേവേർഡ് ആയിട്ടുള്ള ഐസ്ക്രീം യെസ് അവൈലബിൾ ആണ്. സൂക്കിന്റെ അകത്ത് തന്നെ ഒരുപാട് കടകളിൽ ട്രഡീഷണൽ ആയിട്ട് വിൽക്കപ്പെടുന്ന കറക് ഫ്ലേവേർഡ് ആയിട്ടുള്ള ഐസ്ക്രീം അവൈലബിൾ ആണ്. ഇറ്റ്സ് ട്രൂ. അടിപൊളി അടിപൊളി. അപ്പോൾ റൈറ്റ് ആൻസർ പറഞ്ഞ ആദ്യത്തെ ആ ഒരു ചോദ്യത്തിന് റൈറ്റ് ആൻസർ തന്ന എല്ലാവർക്കും ഇനി രണ്ടാമത് ഷവർമ റാപ്പ് പോലെ സെറ്റ് ചെയ്ത് പൊറാത്തക്കകത്ത് ഒമാൻ ചിപ്സും ആയിട്ടുള്ള സംഭവം, ഹോട്ട് സോസ് ഒഴിച്ചിട്ടുള്ള ഒരു സംഭവം നമുക്ക് എന്തായാലും ഖത്തറിൽ അവൈലബിൾ ആയിട്ടുള്ള, അത് അവരുടെ ഒരു അൾട്ടിമേറ്റ് ലോക്കൽ സ്നാക്ക് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. സോ അതും യെസ് തന്നെയാണ്, ട്രൂ. ഹോപ്പ്ഫുള്ളി ഇതാരും ട്രൈ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഇറ്റ്സ് ജസ്റ്റ് എ വേഗ് ഐഡിയ. എനിക്ക് ഇപ്പോഴും അതാണ് ഞാൻ ഹോപ്പ്ഫുള്ളി എന്നുള്ളത് എടുത്തു പറഞ്ഞത്. ചിലപ്പോൾ ആരും ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ബിരിയാണി ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള മൊയ്ത്തോ അങ്ങനെ ഞാൻ കേട്ടിട്ടുമില്ല, ഒരിടത്തും കണ്ടിട്ടുമില്ല അത് മെനുവിലൊന്നും. അപ്പോൾ ഈ ഒരു സംഭവം ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതിന് ശേഷം എവിടെയെങ്കിലും വരാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള അറിഞ്ഞിടാ. എന്തായാലും ആ ഒരു സാധനം ഇതുവരെ കണ്ണിപ്പെടാത്തത് കൊണ്ട് അതായിരുന്നു നമ്മുടെ ഈ മൂന്ന് ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ഫുഡിൽ ഫോൾസ് ആയിട്ട് അല്ലെങ്കിൽ കിട്ടില്ല എന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്ന സംഭവം. സോ റൈറ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും തന്നെ ഒരടിപൊളി കൺഗ്രാജുലേഷൻസ് മാത്രമല്ല, ശരിക്കും ഉത്തരം കറക്റ്റായിട്ട് അയച്ച കുറച്ച് ലക്കി വിന്നേഴ്സിന് ടിക്കറ്റ്സ് വെയിറ്റിംഗ് ആണ്. നമ്മുടെ എക്സിക്യൂട്ടീവ്സ് ഒക്കെ തന്നെ നിങ്ങളെ ഉടൻ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ടിക്കറ്റ്സിൻ്റെ ഡീറ്റെയിൽസുമായിട്ട്. സോ കീപ് ലിസ്ണിംഗ്, കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോ സണ് 91.7 FM. ഇപ്പോൾ ദാ മനോഹരമായ മറ്റൊരു ട്രാക്ക് കമ്മിങ് അപ്പ്.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: ഹായ്, നമസ്കാരം, ഞാൻ ശ്രീകുമാർ, നിങ്ങളുടെ പ്രിയപ്പെട്ട ലോലിതനാണ്.
0: യു ആർ ലിസ്ണിംഗ് ടു
1: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: Joy Alucas 917 Evenings presented by Joy Alucas World's Favorite Jeweler
1: powered by
2: Khattarine Arabic Mandiyude Best Destination Zamzam Mandi Mandi Madbi Madfood Madgood Thudangi Authentic Arabic Cuisine Ruchi Ariyam Call 4000-1707
1: In association with
3: Doha Bank
1: Make shopping more rewarding Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum Credit Card Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Once again, welcome back. Radio Sonora 921.7 FML 917 evenings in the time. 917 evenings ഒക്കെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായി തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ദിവസം ദേ നമ്മളിങ്ങനെ വൈൻഡ് അപ്പ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ആ ഒരു ആരോഗ്യം റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം വാട്ടബില് ഇന്ന് ഞാൻ ഇടയ്ക്കൊന്ന് പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ആ ടൈം വെള്ളം കുടിക്കാത്തവർ ദാ ഇപ്പോൾ ഒരു 2 ഗ്ലാസ് വെള്ളം അധികം കുടിച്ചേക്കണേ. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് കൂടി പറയുമ്പോൾ ആരോഗ്യം സൂക്ഷിക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ളത് മനസ്സിലാക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ട്രാവൽ ചെയ്യാനുള്ള പ്ലാൻസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ എന്തൊക്കെയാണ് നമ്മുടെ ഡയറ്ററി റിക്വയർമെൻറ്റ്സ്, എസ്പെഷ്യലി വാട്ടർ ഇൻടേക്ക് കാര്യങ്ങളൊക്കെ തന്നെ. നമ്മൾ ഓവർ ഫ്ലൈറ്റാണ് ട്രാവൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 7-8 കപ്പ് വാട്ടറെങ്കിലും അതിന് മുന്നേ ആയിട്ട്, ആ ഒരു ട്രാവലിന് മുന്നേ ആയിട്ട് നമ്മൾ കുടിക്കണം എന്നുള്ളതാണ് എക്സ്പേർട്സ് പറയുന്നത്. ഡോക്ടേഴ്സൊക്കെ തന്നെ ഈ ഒരു അഡ്വൈസ് പറയുന്നതിൻ്റെ റീസൺ, നമ്മൾ ചിലപ്പോൾ പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ക്യാബിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ ബോഡിക്ക് അകത്തുനിന്ന് നമ്മളറിയാണ്ട് തന്നെ ഇലക്ട്രോലൈറ്റ്സും വാട്ടർ കണ്ടൻറ്റൊക്കെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒന്ന് റീറ്റെയിൻ ചെയ്ത് പിടിക്കാനാണ് ഈ 7-8 ഗ്ലാസ് ഓഫ് വാട്ടർ. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അത് നമുക്ക് ഡിസ്കംഫേർട്ട് ഉണ്ടാക്കും എന്നൊക്കെ ഉള്ള ചിന്തയിൽ നമ്മൾ വെള്ളം കുടിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ പണി വരാനുള്ള സാധ്യതയുണ്ട്. സോ ഇഫ് അറ്റ് ആൾ യു ആർ ട്രാവലിംഗ് എനിവെയർ, ഡ്രിങ്ക് അഡക്യുറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ. അത് റോഡ്വേസ് ആണെങ്കിലും എയർവേസ് ആണെങ്കിലും ഡസൻറ്റ് മാറ്റർ വേർ യു ട്രാവൽ ഓർ വാട്ട് യു ട്രാവൽ ഇൻ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. സോ സ്റ്റേ ഹൈഡ്രേറ്റഡ്, എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുക. വീണ്ടും വീണ്ടും എടുത്ത് പറയുന്ന ഈ ഒരു കാര്യം ഇസ് ദാറ്റ് ആർ ഹെൽത്ത് ഇസ് ആർ റെസ്പോൺസിബിലിറ്റി. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, രാത്രി കിടക്കുന്നതിന് മുന്നേയും വെള്ളം കുടിക്കാനായിട്ട് മറന്നുപോകേണ്ട. ആൻഡ് രാത്രി ടൈമിൽ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ തന്നെ, എസ്പെഷ്യലി സ്പൈസി ആയിട്ടുള്ള സംഭവങ്ങളൊന്നും കഴിക്കാനായിട്ട് ഒന്ന് പ്രിഫർ ചെയ്യേണ്ട എന്നുള്ളതാണ്. ബേസിക്കലി ഫ്രൂട്ട്സും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ലൈറ്റായിട്ടുള്ള ഫുഡ്, സ്പെഷ്യലി സൂപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കുടിച്ചിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ വി വിൽ ഫീൽ കംപ്ലീറ്റ്ലി ഓക്കെ. ഭയങ്കരമായിട്ടുള്ള ഒരു വൈറ്റ് സ്പേസ് ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. ആ ഒരു സ്പേസ് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് ചെറിയ കാര്യങ്ങളിലൊക്കെ തന്നെ കോംപ്രമൈസ് ചെയ്താൽ മതി. കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനും ചെറുതായിട്ടൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാടുന്നത് ദിവസം 917 ഈവനിങ്സിൽ നിന്നും. ഇനി ഒരുപാട് ഒരുപാട് ഒരുപാട് ഫൺ എൻ്റർടൈനിങ് ആയിട്ടുള്ള വിശേഷങ്ങളുമായിട്ട് നാളെ പാക്കലാം. അൻടിൽ ദെൻ, ദിസ് ഇസ് മീ സന്ദീപ് സൈനിങ് ഓഫ് ഫ്രം യുവർ ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM 917 ഈവനിങ്സിൽ നിന്നും. സീ യു ദെൻ, ടാറ്റാ. Love you all. Take care. Bye-bye.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
0: Huawei App Gallery.
2: Doctor on air. Doctor on air. Brought to you by
0: Naseem Surgical and Medical Center.
3: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
0: Naseem Surgical and Medical Center. Appointment kal kai vilikyu 44111133. 917 evenings.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Google Play Store
1: and
0: App Store. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി
2: എൻഹാൻസിംഗ് യുവർ എവരിഡേ.
0: കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ. Joy Alukas 917 evenings presented by Joy Alukas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine rizi ariyam call 4001707
1: in association with Doha Bank make shopping more rewarding get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
3: Marza Hypermarket. Be fresh. Be you. Visit your nearest store today.
4: Namaskaram. I am cameraman Sujit Vasudevana. ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം. നമുക്ക് കൂട്ടുകൂടിക്കൊണ്ടേ

0: action.
1: One Dinesha, Adimohamana, Adimoham.
0: Horror, Taniki Pogan, Anuadilla. Or drama.
2: In the Kudumba, in the Sarkaraj.
0: Ishta genre Idanangilum. Ivide, ticket ready. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
3: Brought to you by സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ദോഹ ഖത്തർ. ആൻഡ്
4: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
5: Hi everyone, this is Hari Charan here.
6: You're listening to

सुनो 91.7 FM 91.7 FM।

सुनो 91.7 FM 91.7 FM

रेडियो सुनो 91.7 FM 91.7 FM।

0: Suno 91.7 FM, Qatar's favorite radio station.
1: Paattu paadava

रेडियो सुनो 91.7 FM 91.7 FM।